0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ke aadaka ja ke aadaka. Aha. Oh ho.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ വാതായനങ്ങൾ ഇതാ ഇവിടെ തുറക്കുന്നു. ഫസ്റ്റ് ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സിന് ഇവിടെ നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, രാവിലെ ഏറ്റവും നല്ല മനസ്സോടെ, ഏറ്റവും സന്തോഷത്തോടെ, ഇൻസ്പിറേഷനായി എന്തെല്ലാം ഭാണ്ഡങ്ങളും കെട്ടുപാരങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് കുതിക്കാനുള്ളൊരു ഊർജം ഒരല്പമെങ്കിലും നിങ്ങൾക്ക് പകർത്തി തരാനാകുമെങ്കിൽ ഐ എം ഡൺ. അതാണ് എന്റെ ഇന്നത്തെ ഒരു തോട്ട്. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. പക്ഷേ നേരെ നോക്കി നടന്നു നോക്കൂ. നേരെ നോക്കി പോട്ടെ, വണ്ടി നേരെ പോട്ടെ, ലക്ഷ്യം അവിടെയാണുള്ളത്, നമ്മുടെ ചുറ്റുമല്ല. ലക്ഷ്യം മുന്നോട്ടാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നല്ലേ പറയാറ്. അപ്പോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും മുൻപിലാണുള്ളത്. മുൻപോട്ടും നടന്നാൽ മാത്രമേ ആ സ്വപ്നങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, എത്ര മൈൻഡ് സെറ്റ് നിങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുന്നു, ഏത് പ്രായത്തിലുള്ള ഒരാളെപ്പോലെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നതിലാണ് പ്രായം. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ചെറുപ്പമാണ് എന്നതിലാണ് കാര്യം. ശരിയല്ലേ? ആ ഒരു തോട്ടാകട്ടെ ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ. എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM സ്റ്റേഷൻ. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ. രാവിലെ തന്നെ ഒരു ഉണർത്ത് കോളാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ നിരവധി വാതിലുകൾ ഉണ്ടായേക്കാം. പഴയ വാതിലുകളുമുണ്ട്, പുതിയ വാതിലുകളുമുണ്ട്. പുതിയ വാതിലുകൾ ഏറെയാണ്. പുതിയ വാതിലുകൾ തുറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് വേണ്ടത്? പഴയ താക്കോൽ പാടില്ല, പുതിയ താക്കോൽ വേണം. ഓക്കെ, അപ്പോ ആ ഒരു അർത്ഥം എന്തെന്ന് വെച്ചാൽ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ, പുതിയ പഠനങ്ങൾ, പുതിയ പ്രോഗ്രാംസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പ്രോജക്ട്സ്, ഇതിലെല്ലാം കാലുവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്ഡേറ്റഡ് ആവുക. പുതിയ തരം താക്കോൽ നമ്മുടെ കയ്യിലുണ്ടാവുക. പഴയ ഓൾഡ് സ്കൂൾ എന്ന് പറയുമല്ലോ, പഴയ താക്കോൽ കൊണ്ട് പുതിയ വാതിലുകൾ നമുക്ക് തുറക്കാൻ സാധ്യമല്ല എന്ന് സാരം. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നമുക്കറിയാം എത്ര വിശന്നാലും നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. നോ മാറ്റർ ഹൗ മച്ച് മണി യു ഹാവ്, വി ഈറ്റ് ഓൺലി 3 meals a day. അല്ലേ, എത്ര ബ്യൂട്ടിഫുൾ ഒരു സെന്റൻസ് ആണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ. എത്ര വലിയ വീട് വെച്ചു, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ചെറുപ്പവും നമ്മുടെ സമയവും എല്ലാം കുടുംബത്തിനൊന്നും വിട്ടുകൊടുക്കാതെ അധ്വാനിച്ച് മനോഹരമായ ഒരു മാളിക പണിതു എങ്കിൽ തന്നെയും അതിൽ കിടന്നുറങ്ങാൻ നമുക്ക് നല്ല മനസ്സമാധാനം വേണം. അല്ലെ, നമ്മുടെ വീട് എത്ര വലുതായാലും ഉറങ്ങുന്നത് ഒരു ചെറിയ ബെഡിൽ, ഒരു കിടക്കയിൽ മാത്രമാണ്. അതുപോലെ എത്ര സൗന്ദര്യമുള്ളവരാണ്, നമ്മൾ പറയുമോ, കുറച്ചുകൂടെ നമ്മുടെ കൽപ്പനയുടെ ഒരു സീനുണ്ട്, ഈ പാവങ്ങൾക്ക് സൗന്ദര്യം വാരിക്കോടി കൊടുക്കല്ലേ ദൈവമേ എന്ന് പറയുന്ന പോലെ, എത്ര വാരിക്കോടി കൊടുത്താലും അതെല്ലാം ഒരു ദിവസം മങ്ങും. എല്ലാ സൗന്ദര്യവും മങ്ങും, ഇല്ലെന്ന് പറയാനാവില്ലല്ലോ. അതുപോലെ ഇനി എത്ര പേരെ പരിചയപ്പെട്ടാലും യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കും. അതുപോലെ എത്ര വലിയ ലക്ഷൂറിയസ് കാറിലാണ് നിങ്ങളുടെ യാത്രയെങ്കിലും നമുക്ക് സ്വന്തം കാലിന് ലഭിക്കുന്ന ആ ഒരു കരുത്ത് പോലെ ആവില്ല ലക്ഷൂറിയസ് കാർ. സ്വന്തം കാലിന്റെ ബലമാണ് അതിലും വലുത്. എത്ര പദവിയും സമാധാനവും എത്ര ഉയർന്നതാണെങ്കിലും പീസ് ഓഫ് മൈൻഡ്, മനഃശാന്തി ഇല്ലെങ്കിൽ അതിന് അർത്ഥമില്ല. അപ്പോൾ ഓരോ പ്രഭാതവും കണ്ണു തുറക്കുമ്പോൾ പുതിയ വാതിലുകൾ നമുക്ക് തുറക്കാനാകട്ടെ. ഓൾവേസ് കീപ് എ ന്യൂ കീ ഇൻ യുവർ ഹാൻഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് എത്ര പ്രായമായി എന്നതിലല്ല കാര്യം, ഏത് പ്രായത്തിലുള്ള ഒരാളെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം അല്ലെ. പ്രായം ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് ഇത്രയും പ്രായമായി, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പുതിയതായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് വയ്യ പുതിയ ബിസിനസ് ഒന്നും തുടങ്ങാൻ, വെറുതെ സ്ട്രെസ് എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നാം ചുറ്റും കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. ഓരോ ദിവസവും ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് തുറന്നു കിട്ടി എന്ന് ചിന്തിക്കാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും ഇപ്പോൾ പലതരം ബിസിനസ് ഉണ്ട്, SMEs ഒരുപാടുണ്ട്, ഓൺലൈൻ ബിസിനസ് ഒക്കെ ഉണ്ട്. നമ്മൾ വെറുതെ മുരടിച്ച് നമ്മുടെ കഴിവുകളെ കളയാതെ ഏതെങ്കിലും ഒന്നിലേക്ക് കാൽ വെച്ച് നോക്കൂ, അപ്പോഴറിയാം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാനും. എന്നാൽ പോലും ചിലപ്പോൾ സ്ട്രെസ് വന്നേക്കാം. സ്ട്രെസ് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം കരുത്തുണ്ടാവുന്നോ, കരുത്ത് നേടുന്നോ, അവിടെയാണ് ആ വിജയം ആരംഭിക്കുന്നത്. സ്ട്രെസ് റെസീലിയൻസിനെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ലെറ്റ്സ് ഹിയർ ടു മിസ്റ്റർ സജീവ് നായർ. അദ്ദേഹം ലൈഫ് കോച്ചാണ്. ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാലോ.
2: സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണം എന്ന് നമ്മുടെ സ്പിരിച്വൽ ലീഡേഴ്സും തത്വചിന്തകരും ഒക്കെ പറയുന്നുണ്ടാവും. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതമാണ് നയിക്കേണ്ടതെന്ന് പറയും. നടക്കുന്ന കാര്യമല്ല. വിജയവും ജനറ്റിക്സുമായിട്ട് ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന കുറെയൊക്കെ ഉണ്ടെന്നാണ്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ജീനിനകത്ത് നമ്മുടെ വിജയം എഴുതി വെച്ചിട്ടുണ്ടെന്നോ പരാജയം എഴുതി വെച്ചിട്ടുണ്ടെന്നോ അർത്ഥമില്ല. അതിന് എപ്പിജെനറ്റിക്സ് എന്ന് പറയും. ജീനിനകത്തുള്ള ചില വേരിയൻസ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്ട്രെസ്. അറിയാലോ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എല്ലാ
3: സ്ട്രെസ് ഇല്ലാത്ത
2: സമയമില്ല. സ്ട്രെസ് റെസിലിയൻസ്, ഇപ്പൊ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണം എന്ന് നമ്മുടെ സ്പിരിച്വൽ ലീഡേഴ്സും തത്വചിന്തകരും ഒക്കെ പറയുന്നുണ്ടാവും. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് പറയും. നടക്കുന്ന കാര്യം ജീവിതത്തിൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഇനി വലുതായിട്ട് എന്തെങ്കിലും നേടണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എത്ര കൂടുതൽ സ്ട്രെസ് എടുക്കാവുന്നോ അത്രയും കൂടുതൽ വിജയിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ വേണ്ടുന്നത് സ്ട്രെസ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല, സ്ട്രെസ് ഇല്ലാത്ത ജീവിതമല്ല, സ്ട്രെസ് റെസിലിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ എനിക്ക് എങ്ങനെ എന്താ പറയാ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. റെസിലിയൻസ് പറഞ്ഞാൽ അതാണല്ലോ, സ്ട്രെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് ക്രിട്ടിക്കൽ ഫാക്ടർ. ഇത് ജനറ്റിക്സ് നമ്മൾ കാണുമ്പോൾ ഒരു ഫാക്ടറുണ്ട്, സ്ട്രെസ് റെസിലിയൻസുമായി ബന്ധപ്പെട്ട ജീനുകളുണ്ട്. ഈ ജീനുകൾ ചില ആൾക്കാരിൽ എക്സ്പ്രസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ സ്ട്രെസ് റെസിലിയൻസ് പോകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ ശരീരവും നമ്മുടെ ബിസിനസിന്റെ വിജയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ.
1: അതല്ലേ റൈറ്റ്? സ്ട്രെസ് ഇല്ലാത്ത ജീവിതം ആർക്കുമില്ല. ചെറിയ കുട്ടികൾ തൊട്ട്, എന്തിന് പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് തൊട്ട്, ഇപ്പൊ കണ്ടില്ലേ പ്രവേശനോത്സവം വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, കീറി വിളിച്ച് ബാഗ് വലിച്ചെറിഞ്ഞ് ടീച്ചറിന്റെ സാരിയൊക്കെ വലിച്ച് അങ്ങനെ പോകുന്ന കുട്ടികളും ചെറിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ എക്സാം ടൈമിൽ നമ്മുടെ ടീനേജ് മക്കൾ, അവർ നേരിടുന്ന സ്ട്രെസ് ഒരുപാടാണ്. പഠിച്ചു പഠിച്ച് പഠിച്ച് എത്ര ഉറക്കമൊഴിഞ്ഞ് പഠിച്ചിട്ടും നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിലും വിഷമമാണ്. അത് തന്നെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിലുള്ള വിഷമം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്ട്രെസ്സാണ്. അതുപോലെ ടാർഗറ്റ്സ് എത്തിയില്ലെങ്കിൽ സെയിൽസുകാരെ നെട്ടോട്ട് ഓടുന്നത് ഒരു സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കി ഒരു ഹാപ്പി ലൈഫ്, ഒരു ലക്ഷൂറിയസ് ലൈഫ്, എനിക്ക് ഹാപ്പി മാത്രമുള്ള ലൈഫ് വേണമെന്ന് ലോകത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ അവകാശമില്ല. കാരണം കർമ്മനിരതമായ ഒരു ജീവിതമാണ് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിൽ നിലനിർത്തി നോക്കൂ. ജീവിതത്തെ പോസിറ്റീവായി കാണുകയും മാറ്റങ്ങളെ സ്വീകരിക്കാനും പഠിച്ചു നോക്കൂ. കുട്ടികളെ പോലെ, ആസ് എ ചൈൽഡ്സ് മൈൻഡ്, ജിജ്ഞാസയും അതുപോലെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറും ഒക്കെ എപ്പോഴും കാര്യങ്ങൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ചിന്തകൾ കൊണ്ടുവന്ന് നോക്കൂ. കാരണം ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. വന്നതിനെ അല്ലെങ്കിൽ ജീവിതം തന്നതിനെ നമുക്ക് സ്വീകരിക്കാം, പോയതിനെ അങ്ങ് കൈവിട്ട് കളയാം, മാറിപ്പോയതിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാതിരിക്കാം. ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താം. അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമ പേര് വരെയില്ലേ, അതുപോലെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എവിടെയെല്ലാം ഉണ്ടോ അതൊരല്പമെങ്കിലും ഒന്ന് പോസ് ചെയ്ത് നോക്കാനും ആസ്വദിക്കാനും കഴിയുമെങ്കിൽ നഷ്ടങ്ങൾക്കിടയിലും മനസ്സിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കുക എന്നൊരു തത്വം ഇന്നത്തെ ദിവസം നമുക്ക് മനസ്സിൽ കരുതാം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
4: You are tuned into Home 92.2 FM. Home is a feeling.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാനകരാർ പ്രാബല്യത്തിൽ ഹോർമുസ് തുറന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ സമാധാനകരാറിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങുണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കരാറിലെ വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധമുണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം, ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ ഉണ്ട്. US സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പൽ എത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഇന്നെത്തും. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് നരേന്ദ്രമോദി. ഇന്ത്യൻ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. PM-SHRI പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDFന്റെ തീരുമാനം. VD സതീശൻ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയെന്നും വിമർശനം. പകർച്ചവ്യാധി, വന്യജീവി ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി UDF സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. CPM CPI മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലും ജനയുഗത്തിലും എഴുതിയ ലേഖനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചന. PM-SHRI നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നു. എല്ലാറ്റിലും വലുത് വാക്കാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ വാക്കിനിപ്പോൾ എന്തു പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും PM-SHRI ഇല്ലേയെന്നും അടുത്ത സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL കമ്പനിയുമായി എക്സാലോജിക്കുണ്ടാക്കിയ കരാറടക്കമുള്ള രേഖകൾ വീണ ED കൈമാറിയിട്ടുണ്ട്. മറ്റൊരു കേന്ദ്ര ഏജൻസി SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് ED ലഭിക്കും. ടെലഗ്രാമിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിര് കടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലഗ്രാം വാദിച്ചു. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യുവാനുസയാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ അടിച്ചത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5th മിനിറ്റിൽ കോംഗോ ഞെട്ടിച്ചു. 1974 ശേഷം ഇത് ആദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിൽ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരിക്കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പോരുത്തു നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി, ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയുടെ ഏറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം കൂടിയായിരുന്നു കളി. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തിയ ഖാനയ്ക്ക് നാടകീയ വിജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന സമയത്താണ് 95 മിനിറ്റിൽ കലബ് ഇറങ്കയിലൂടെ ഖാന വിജയ ഗോൾ അടിച്ചെടുത്തത്. കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യമായാണ് ഉസ്ബെക്കിസ്ഥാൻ ലോകകപ്പിൽ കളിക്കുന്നത്. ഒരു ഗോളിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് കൊളംബിയ. മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഒരു ഗോളിന് മുന്നിൽ കൊളംബിയ. വിശദ വാർത്ത 8 മണിക്ക്.
2: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ്, ഷാർജ, ദുബായ്, അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
2: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആനത് ബ്രാൻഡ് ന്യൂ ഡേ വ്യാഴാഴ്ചയിലെ എത്തി നിൽക്കുന്നു. June 18 നിൽക്കുന്നത്. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. അങ്ങനെ നമ്മൾ മറ്റൊരു ഫിഫയുടെ വാർത്തകൾ കേൾക്കാനായി ഇതാണ് ഇപ്പൊ കളികൾ നടന്നുകൊണ്ട് കയറിയിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളെ കാത്തു വെച്ച, അല്ലെങ്കിൽ നമ്മളേറെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു മത്സരമായിരുന്നു പോർച്ചുഗലിന്റെ മത്സരം. അതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 മിന്നിക്കും എന്നൊക്കെ കരുതിയ മത്സരത്തിൽ വളരെയധികം നിറംമങ്ങിയ ഒരു പ്രകടനമായിട്ടാണ് നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കണ്ടത്. പക്ഷെ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, വരുന്ന മത്സരങ്ങളിൽ സമനില. എല്ലാ ടീമുകളും, ഫ്രാൻസിന്റെ എംബാപ്പെ ആയാലും മെസ്സി ആയാലും, ഗോളടിച്ചുകൊണ്ട് ഇരട്ട ഗോളും ട്രിപ്പിളും ഹാട്രിക്കൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് CR7 ഒരു കപ്പ് എന്നതായിരുന്നു. അപ്പൊ ഏറ്റവും നിറംമങ്ങിപ്പോയി, ഒരു ടീമിനൊപ്പം സെറ്റാവാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് കണ്ടത്. പോർച്ചുഗലോ ഒരിക്കലും പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ല ഈ മത്സരത്തിൽ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും.
0: കോംഗോ ടീമിന്റെ സന്തോഷം കാരണമായിരുന്നു അടുത്ത ഒരു ഗോൾ അടിച്ച സമയത്ത്. എനിക്ക് 40th മിനിറ്റിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു, 45th സംതിങ് ആയിരുന്നു ആ ഒരു ഗോൾ വരുന്നതും. അവരുടെ ആഹ്ലാദ പ്രകടനം, ഇത് അത്
1: ഗംഭീരമാണല്ലേ.
0: ആ ഒരു ഹെഡ് കണ്ടിരുന്നോ? നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഹെഡിനെ പറയെങ്കിലും ആ ചെറുപ്പക്കാരന്റെ ഹെഡിനെ എടുത്ത് പറയേണ്ട ഒരു ഹെഡ് ഗോൾ തന്നെയായിരുന്നു അത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് വിനിപത്, ഒരു പക്ഷെ അന്ന് ആ അദ്ദേഹം പ്രവചിച്ചതുപോലെ എല്ലാ ടീമുകളും നല്ലതായിട്ട് തുടങ്ങുമ്പോ ഒരു പക്ഷെ പോർച്ചുഗൽ ഇച്ചിരി താഴ്ന്നു തുടങ്ങി, ഒരു പക്ഷെ അവര്
1: ഫൈനലിലേക്ക്
0: പറയാൻ പറ്റില്ല അല്ലേ.
1: അർജന്റീനയൊക്കെ വന്നിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ലോകകപ്പിന്റെ ഒരു ശാപം എന്ന രീതിയിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ലോകകപ്പിന്റെ ഒരു രീതി ഇങ്ങനെയാണെന്ന രീതിയിൽ ഒരു പക്ഷെ വ്യാഖ്യാനിക്കാം. July 19 ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷേ ഒരു പക്ഷേ പോർച്ചുഗൽ ആ കിരീടമെടുക്കുകയും അന്ന് അവർ നിറംമങ്ങിയ ഒരു പിന്നെ ജയത്തോടെയാണ്, അല്ലെങ്കിൽ നിറംമങ്ങിയ ഒരു സമനിലയോടെ അല്ലേ തുടങ്ങിയത് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും യുവാൻ വിസയാണ് കോങ്കോയ്ക്കായിട്ട് ആ മനോഹരമായിട്ടുള്ള ഹെഡർ നേടിയത്. ഫിഫ ലോകകപ്പിൽ അങ്ങനെ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗൽ സമനില പിടിച്ചു എന്ന് പറയുമ്പോൾ 1974 ശേഷം ആദ്യമായിട്ടാണ് കോങ്കോ ലോകകപ്പ് കളിക്കുന്നതെന്ന് ഓർക്കുക. അത്ര കാലം കഴിഞ്ഞ് കളിക്കുന്ന ഒരു ടീം, പോർച്ചുഗൽ പോലെ ഏറ്റവും കിരീട സാധ്യതയുള്ള ഒരു ടീമിനോട് സമനില പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 മത്സരമാണ്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച മത്സരം ഏതാണെന്നറിയോ? ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ആയിരുന്നു. കാരണം ക്രൊയേഷ്യ കഴിഞ്ഞ ഇതിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണാക്കിയിരുന്നു. അപ്പൊ ആ പക മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ക്യാപ്റ്റൻ ഹാരി കെയിന്റെ ആ ഇരട്ട ഗോളും കൂടി വന്നതോടുകൂടിയിട്ട് 2-4 ആ ഒരു പോരാട്ടം ഒപ്പത്തിനൊപ്പോട്ടോ. അത് തുടക്കം മുതൽ ഫൈനൽ വിസിൽ വരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം പൊരുതി നിന്നു. ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വമായിരുന്നു അപ്പം കണ്ടത്. പിന്നെ ഇംഗ്ലീഷ് കരുത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു ക്രൊയേഷ്യ. അങ്ങനെ 2018 ലോകകപ്പിൽ സെമിയിൽ നമുക്കറിയാം ക്രൊയേഷ്യയുടെ തോൽവി. അതിന് ഇംഗ്ലണ്ട് നമ്മൾ മധുര പ്രതികാരം ചെയ്തു എന്ന് പറഞ്ഞവർ തകർത്ത് തരിപ്പണാക്കി കൊടുത്തു. പക്ഷെ ക്രൊയേഷ്യയുടെ ആ ഒരു പോരാട്ട വീര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവസാന നിമിഷം വരെ അവർ പൊരുതി പൊരുതി പിന്നെ അങ്ങോട്ട് മുട്ടുമടക്കി കൊടുത്ത്, ഇനി നമുക്ക് ആവതില്ല എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു കളിയാണ്.
0: ലൈവ് ഉസ്ബെക്കിസ്ഥാനും കൊളംബോയും തമ്മിലുള്ള മത്സരം നടക്കുന്നു. 0-1 തന്നെ ഇപ്പം കളി പുരോഗമിച്ചു.
1: ഉസ്ബെക്കിസ്ഥാൻ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കുന്നത്. കൊളംബിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ടീമാണ്. അവർ ആദ്യ ഗോൾ അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, തനാമ ഇഞ്ചുറി ടൈമിൽ ഗോളിൽ വീഴ്ത്തി ഖാന നാടകീയ വിജയം നേടിയെടുത്തതാണ്. അത് കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. ഏകപക്ഷീയമായിട്ടുള്ള ഒരൊറ്റ ഗോളിന് 95th മിനിറ്റിലാണ് കലബ് ഇറങ്ങി അദ്ദേഹത്തെ ഖാനയുടെ വിജയ ഗോൾ. ഞെട്ടിപ്പോയി എല്ലാവരും. പനാമയെ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ അടിച്ചിട്ട്, അതാ പറയുന്നത് ഈ എന്താ പറയുക, അവസാന നിമിഷം ഒരു സെക്കൻഡ് പോലും കളയാനില്ല ഫുട്ബോളിൽ. ആ ഫൈനൽ വിസിൽ വെക്കാൻ ഇങ്ങനെ വായിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗോൾ അടിച്ചാൽ അത് ഗോൾ തന്നെയാണ്. അപ്പോൾ അവസാന നിമിഷം വരെ പോരാടുക എന്ന വലിയ ജീവിത തത്വമാണ് ഫുട്ബോൾ, അല്ലെങ്കിൽ കാൽപന്ത് കളി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു ഹൈക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്നലെ ഒരു നഷ്ടം നമുക്കുണ്ടായി, ഇന്നലെ ഒരു ബിസിനസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് നമ്മുടെ മൊത്തം ജീവിതത്തെ ബാധിച്ചു എന്നൊന്നും തോന്നണ്ട. അവസാന നിമിഷം വരെ പോരാടുക.
0: എന്തായാലും 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ കളിക്കുന്ന നമ്മുടെ കോങ്കോ എന്ന് പറയുന്ന, കഴിഞ്ഞ ദിവസം റൊണാൾഡോവിനെ സ്കെച്ച് ചെയ്തിട്ടായിരുന്നു അവരുടെ മാച്ച് എന്ന് പറയുന്നത്. അടുപ്പിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ റൊണാൾഡോയ്ക്ക് ഒരെണ്ണം മിസ്സായി.
1: രണ്ടെണ്ണം മിസ്സായി, കാരണം നമ്മൾ ഗോൾ എന്ന് ഉറച്ച ഒരു നല്ല രീതിയിൽ ഒരു അലസനായി കളിക്കുന്ന റൊണാൾഡോ എവിടെയൊക്കെ കണ്ടത്, എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഒരു പക്ഷെ സമ്മർദ്ദം ഉണ്ടാവും. ലോകകപ്പിൽ 6 ലോകകപ്പിൽ കളിക്കുന്ന 2nd കളിക്കാരനാണ്. ആദ്യ കളിക്കാരനായിട്ട് മെസ്സി മാറുന്നു, ഈ 2nd കളിക്കാരനായിട്ട് റൊണാൾഡോ മാറുന്നു. എംബാപ്പെ ഡബിൾ അടിക്കുന്നു, മെസ്സി ഹാട്രിക് അടിക്കുന്നു. പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടാവും ഒരു കളിക്കാരന്റെ മേലെ. പിന്നെ ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദം മുഴുവനായിട്ടും ഉണ്ടാകും. കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു മനുഷ്യന് ആ സമ്മർദ്ദം നേരിടാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അവരെല്ലാം വലിയ കളിക്കാരാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള CR7 ഫോം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു ഫോം ഔട്ടിന്റെ ഒരു ചെറിയ ലാഞ്ചനയിലൂടെയാണ് CR7 പോകുന്നത്. പക്ഷെ വേൾഡ് കപ്പ് ഇത്തവണ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഒരുപാട് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുട്ബോൾ ലോകത്തിൽ നിന്ന് വരുന്ന വാർത്തകളും.
1: ഇന്നലെ ഞാൻ സി കെ വിനീതും നമ്മുടെ മുഹമ്മദ് റാഫി രണ്ടുപേരും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചതാണ്. അവരുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയപ്പോ അവർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിലെ ക്രിക്കറ്റ് വരുന്നുണ്ട്, ഇന്ത്യയിൽ എത്രത്തോളം ഫുട്ബോൾ പ്രതിഭാധനരായ നമ്മളൊരു നമ്മുടെ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര എത്ര പ്രതിഭകളെ കിട്ടും. പക്ഷെ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളോ നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ മനുഷ്യരോ നമ്മുടെ രക്ഷിതാക്കളോ എന്തുകൊണ്ടോ കുട്ടികളെ ഫുട്ബോളിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നില്ല. അതിനു വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇത്രയും കോടി ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ എന്തുകൊണ്ടും ഏതെങ്കിലും ഒരു ലോകകപ്പ്, ഇപ്പോൾ 1.5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യം, 5.5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യം കേപ്പേയും ക്യൂറസോവിയും ഒക്കെ ഈ ലോകകപ്പിൽ കളിക്കുമ്പോൾ 140 കോടി ജനസംഖ്യയിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ന്യായമായ ചോദ്യം. അപ്പം ഖത്തറിന് വേണ്ടി കളിക്കുന്ന മലയാളി, നമ്മളെ മലയാളി എന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് തഹസിനെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. അവർ രണ്ടുപേരും പറയുന്നത് ഇല്ല, അവർ മലയാളിയല്ല, കാരണം ഖത്തറിൽ ജനിച്ച് വളർന്ന് ഖത്തർ വളർത്തി ഉണ്ടാക്കിയ ഒരു പ്രതിഭയാണ്. ആ ഖത്തറിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ആ മലയാളിയുടെ വിജയം അല്ലെങ്കിൽ ലോകകപ്പിൽ കളിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന ന്യായമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് ഫുട്ബോൾ കളിക്കാൻ വിടുക, നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂടുതലായിട്ട് നല്ല പിന്നെ മൈതാനങ്ങളും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഫുട്ബോളിന് വേണ്ടിയിട്ടും, കാരണം ക്രിക്കറ്റിനെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഫുട്ബോളിനെ നമുക്ക് നിസ്സംശയം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ജീൻ തന്നെയാണല്ലോ തഹസിൻ, ആ കുട്ടിയാണല്ലോ അവിടെ കളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ലോക ഫുട്ബോളിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കരുത്തിന് മുന്നിലോ ലാറ്റിൻ അമേരിക്കൻ കരുത്തിന് മുന്നിലോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ചോദ്യമാണ് നമുക്ക് നമ്മളോട് പറയുന്നത്. അതിനൊക്കെയുള്ള ഉത്തരവല്ലേ ഈ തഹസീനായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്നത്.
0: നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിക്കറ്റിനെക്കാട്ടിൽ ഒരുപടി മേലെ ടാലന്റഡ് ആയിട്ട് ഫുട്ബോൾ ആളുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ആദ്യം ഫിഫയ്ക്ക് പോയ സമയത്ത് നമുക്ക് ഇടാൻ പോലും ഒരു ബൂട്ട് പോലും ഇല്ലായിരുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ അപമാനക്കേടാണ് നമ്മൾ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ഗ്രൗണ്ടുകളും ഇപ്പോഴും ജില്ലകളിൽ നല്ലൊരു ഗ്രൗണ്ട് ഇല്ലാത്ത എത്രയോ ജില്ലകൾ ഉണ്ടാകും, പഞ്ചായത്തുകൾ ഉണ്ടാവും. പഞ്ചായത്ത് തലത്തിൽ ഗ്രൗണ്ടുകൾ വന്നാൽ മാത്രം ഇതൊക്കെ തന്നെ വികസിപ്പിക്കാൻ പറ്റും. അവിടെ ക്രിക്കറ്റ് ഉണ്ടാവണം, ഫുട്ബോൾ ഉണ്ടാവണം, ഓട്ടം ഉണ്ടാവണം, ഇതെല്ലാം ഉണ്ടാവും.
1: രാജ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു കായിക നയം ഉണ്ടാവണം, ഒരു ഫുട്ബോൾ നയം ഉണ്ടാവണം. ഇപ്പൊ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് BCCI നിലകൊള്ളുന്നത് പോലെ തന്നെ അടുത്ത തവണ നമ്മൾ ഫുട്ബോൾ നമുക്കൊരു അഭിമാന പ്രശ്നമായിട്ട് മാറണം. അടുത്ത വേൾഡ് കപ്പിലേക്ക് നമ്മൾ എങ്ങനെ യോഗ്യത നേടാം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം, ഇതെന്താ ഒരു അഭിമാന പ്രശ്നമുള്ളത്? പണം വരുന്ന ICC BCCI മാത്രം മതിയോ? നമുക്കും വേൾഡ് കപ്പിൽ നമ്മൾ ഈ ആവേശത്തോടെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവേശത്തോടെ പറയാം, നമ്മൾ ആസ് എൻ ഇന്ത്യൻ നമുക്കൊരു പ്രൗഡായിട്ട് നമുക്ക് ചിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണ്ടേ എന്നുള്ള ന്യായമായ ചോദ്യമാണ് ചോദിക്കുന്നത്. സങ്കടം കൊണ്ട്
0: വളരെ വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫുട്ബോൾ എല്ലാം ഇവിടെ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പ്രിന്റ്, റിലേ, ഇതിനൊക്കെ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ഷോർട്ട് പുട്ട്, ഇന്ന് ഇതിനൊക്കെ ഒരു ഇതിന് വിജയിച്ചാൽ തന്നെ ആര് നോക്കുന്നു? എന്തിന്? ഇപ്പൊ വളരെ അടുത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആം റസ്ലിംഗിന് പോയിട്ട് ഒരു കൂട്ടർ തിരിച്ചു
1: വന്നു.
0: ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു രാഷ്ട്രീയ പരാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടാവണമായിരുന്നു, അവരുടെ കുടുംബക്കാരല്ലാതെ ഒരു. ഇത് തന്നെയാണ് മിനിപ്പത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം. നാഷണൽ പോയിട്ട് വന്നതാണ്, ഇന്ത്യക്ക് വേണ്ടി പോയിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം,
1: ടെക്സ്റ്റൈൽസിന്റെ റെഡിമെയ്ഡിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന താരങ്ങളെ കാത്തിട്ട് മാധ്യമങ്ങളും ആൾക്കാരും സ്വീകരണം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പോയ വ്യക്തികൾ
0: നാടൊക്കെ ഭയങ്കര ഗ്ലാമറസിന്റെ പുറകിലായി പോയെന്ന്. ഇപ്പൊ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട.
1: യെസ്, എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച വൊസീനിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വമ്പന്മാരായിട്ട സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച കേപ്പ് വെർദെയുടെ ഗോൾ കീപ്പർ വൊസീനിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അമ്മയ്ക്കൊടുവിൽ അമേരിക്കൻ ഭരണകൂടം വിസ നൽകിയിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത. വിസ ലഭിക്കുന്നതിനുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കർശന നിയമങ്ങളും കാരണം അമ്മയ്ക്ക് കളി കാണാൻ വരാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി US നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ വിസ അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന വാർത്ത.
0: അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഭയങ്കര വൈറലായിട്ട് പോകുന്നു, കാരണം കളിക്കുന്നതിന് മുന്നേ വരെ 50,000 ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹം കളി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ടെസ്റ്റിമോണിയൽ എടുക്കുന്ന സമയത്ത് 1.9 മില്യൺ ആയിരുന്നു, അവിടുന്ന് പിറ്റേ ദിവസം 5 മില്യൺ ആയിരുന്നു. ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഞാൻ പിന്നെ നോക്കിയില്ല. വീണ്ടടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ
1: വരുന്നുണ്ട്. അതെ, എനിക്കൊന്നും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 8-9 മില്യൺ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ഹോർമൺസിനെ കുറിച്ചും നമ്മുടെ പശ്ചിമേഷ്യയെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല സന്തോഷ വാർത്ത കൂടുതലായിട്ട് വരുന്നു. അമേരിക്കൻ ഇറാൻ സമാധാന കരാർ അങ്ങനെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പുവെച്ചത് G7 ഉച്ചകോടി നടക്കുന്ന ഫ്രാൻസിൽ വെച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോഴും ട്രംപ് പറയുന്നത് ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണ്, ഇറാൻ കൃത്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപാധികൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ആ കരാർ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഹോർമസ് കടലിടുക്ക് തുറന്നിട്ടുണ്ട്, കപ്പലുകൾ പതുക്കെ യാത്രയായിട്ടുണ്ട്. ഇന്ന് ഒരു കപ്പൽ ഇന്ത്യയുടെ ഗുജറാത്ത് തീരത്ത് എത്തുമെന്നൊരു വാർത്ത. അതുകൂടാതെ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടൻ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. 370 മെട്രിക് ടൺ എൽ എൻ ജിയുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഗുജറാത്ത് തീരത്ത് ഒരു കപ്പൽ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിശ വിജയകരമായി പാത പിന്നിട്ടതോടെ ദിശ എന്നാണ് ആ കപ്പലിന്റെ പേര്. ഹോർമസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ധനവും രാസവളവും അടങ്ങിയ മറ്റ് 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. പക്ഷെ അപ്പോഴും ഒമാൻ തീരത്ത് US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ത്യ തങ്ങളുടെ അതൃപ്തി US G7 ഉച്ചകോടി നടക്കുന്ന സമയത്ത് അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാലും ഹോർമസ് തുറന്നിട്ടുണ്ട്, നമ്മുടെ മേഖലയിൽ സമാധാന കരാർ നിലവിൽ വന്നു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. ഇപ്പോൾ കാൽപന്ത് കളി രണ്ടാമതായിട്ട് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു സമയമാണ്. കാരണം സമാധാനമാണ് ആദ്യം വേണ്ടത്, അതിന് പിന്നാലെ നമുക്ക് പിന്നെ എന്താ പറയുക, സൗഹൃദവും സ്നേഹവും അല്ലെങ്കിൽ നല്ല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും അല്ലേ?
2: തീർച്ചയായിട്ടും. അല്ല, ഇത് ഈ ഹോർമസ് തുറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ മറ്റ് പ്രതീക്ഷകളാണ്. കാരണം ലോജിസ്റ്റിക്സ് കമ്പനി ഒരുപാടുള്ള ഒരു നാടാണ് നമുക്ക് UAE. അവിടുന്ന് ഒരുപാട് ജീവനക്കാർ ഇപ്പോഴും നാട്ടിൽ ലീവിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു പ്രതീക്ഷയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയുന്ന ഭീഷണി, അത് എത്രത്തോളം ഒരു സമാധാന കരാറിന്റെ ഇടയ്ക്ക് ഭീഷണി കൊണ്ടിടുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു രാജ്യത്തെയും ഭീഷണി പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് സമാധാന അതെല്ലാം ട്രീറ്റ് എന്ന് പറയുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാതെ ബോംബിടാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല കരാറിലേക്ക് എത്തിയിരിക്കുന്നു. അതങ്ങനെ നിലനിന്ന് പോട്ടെ, 60 ദിവസത്തേക്കുള്ള ഒരു കരാറാണ്. അതിന്റെ ഉള്ളിൽ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സമ്പൂർണ്ണ കരാറിലേക്ക് പോകുന്നതാണ് പറയുന്നത്.
2: തീർച്ചയായിട്ടും. അടുത്തൊരു തലക്കെട്ട് നോക്കുകയാണെങ്കിൽ കിക്ക് ഓഫ് പൊളിച്ചു VD സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഇന്ന് ഒരു മാസം അല്ലേ? ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പല പല കാര്യങ്ങളിലും
1: നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ പോവാണ്. കേരളത്തിന്റെ സാമ്പത്തിക അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം കൂടിയാണല്ലോ ധനമന്ത്രി കൂടിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കും ആർ ശങ്കറിനും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് കിഫ്ബിയുടെ പുനഃസംഘടനയായിരിക്കും. റവന്യൂ മോഡലായി കിഫ്ബിയെ മാറ്റുന്നതിനൊപ്പം പൂർണ്ണമായും ധനവകുപ്പിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ VD സതീശൻ സർക്കാരിന്റെ ഒരു മാസത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കാൻ എന്തൊക്കെ ചെയ്തു, വളരെ നല്ല രീതിയിൽ ഭരണമേൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഒരു മാസം എന്നത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള പരിമിതമായിട്ടുള്ള സമയമാണ്. വലിയ ജനപിന്തുണ 102 സീറ്റുമായിട്ട് ഭരണത്തിലെത്തിയ സർക്കാരിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ഒരു ശ്രമം VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ആശമാരുടെ ഓണറേറിയം 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത് ആദ്യം തന്നെ ചെയ്തു. അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, പാചക തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ഒരു സമരമായിരുന്നു കേരളത്തെ സ്തംഭിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വലിയ നല്ല രീതിയിൽ പെരുമാറാൻ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. കൂടാതെ ഓപ്പറേഷൻ തൂഫാൻ, ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ലഹരി മാഫിയക്കെതിരെ. പിന്നെ ഭൂമി തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് വന്നു. എറണാകുളം പരിയത്തുകാവിലെ ആ ഭൂപ്രശ്നം വർഷങ്ങളായിട്ട് 10 വർഷത്തിന് മേലെ നടന്നത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ സർക്കാരിന് കഴിഞ്ഞു. രാഷ്ട്രീയ തീരുമാനങ്ങളായിട്ട് പറയുകയാണെങ്കിൽ LDF ഭരണകാലത്ത് അകാരണമായിട്ട് പോലീസ് മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് എടുത്തത്. നമുക്കറിയാം ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ MLA അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുപോലെ ഏറ്റവും പ്രധാനം കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ, അതിൽ അന്വേഷണം നടത്തുകയും DYFI നേതാവ് അറസ്റ്റിലാവുകയും ചെയ്തത് ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റമായിട്ടാണ്. പിന്നെ ധവളപത്രം പുറത്തിറക്കിയത്, കേരളത്തിന്റെ കടം എത്രയുണ്ട്, കേരളം ഇപ്പം എങ്ങനെയാണ് പോകുന്നത്. ഇനി കോട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമനങ്ങളിലെ വീഴ്ചകളിൽ VD സതീശൻ സർക്കാരിന് തുടക്കത്തിൽ തന്നെ പാളിച്ചയാണ് ഉണ്ടായത്. സർക്കാരിന്റെ ശോഭയേറുന്ന നടപടികൾ ഒരു വശത്ത് മുന്നേറുമ്പോൾ മറുവശത്ത് കല്ലുകടി ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ, നിയമനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം സണ്ണി ജോസഫിന്റെ സഹോദരിയുടെ ഭർത്താവിനെ അങ്ങനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നത്. പിന്നെ ഏകോപനമില്ലായ്മ എവിടെയൊക്കെ ഇല്ലേ, പാളിച്ചില്ലേ എന്നൊരു സംശയം. ടീം UDF എന്ന ടാഗുമായിട്ടാണ് സർക്കാർ അധികാരത്തിൽ. പക്ഷേ മുന്നണിക്കുള്ളിലും ഉദ്യോഗസ്ഥ മന്ത്രിതലത്തിലും ഏകോപനമില്ലായ്മ നിഴലിച്ചു. പല നിയമനങ്ങളും അറിയുന്നില്ലെന്ന് വകുപ്പ് മന്ത്രിമാർ പറയുന്നു. പാർട്ടി അധ്യക്ഷനും മന്ത്രിമാരും വ്യത്യസ്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതായിട്ടും പരാതി ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഒരു മാസം കൊണ്ടൊരു സർക്കാരിനെ അളക്കാനുള്ള സമയമായിട്ടില്ല. ഒരു 6 മാസമെങ്കിലും കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് നാളത്തെ ബജറ്റാണ്. കേരളത്തിന്റെ സാമ്പത്തിക ബജറ്റിൽ എന്തൊക്കെയായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്?
2: ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വൈദ്യുതി ഇപ്പോഴും ഈ മാസം 30 വരെ കറണ്ട് കട്ട് ഉണ്ടാവും പറയുന്നുണ്ട്. 15-ാം തീയതി കഴിഞ്ഞിട്ട് 30 മിനിറ്റിലേക്ക് കറണ്ട് കട്ട് നീളുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ വൈദ്യുതിക്കകത്ത് വരേണ്ട ഒരു സംഭവം കൂടിയാണ്. കാരണം കറണ്ട് കട്ട് തന്നെ അറിയാത്ത ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷേ എങ്കിൽ പോലും LDFന്റെ അവസാന കാലഘട്ടത്തിൽ കറണ്ട് കട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ
1: തീർച്ചയായിട്ടും അവസാനം, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ കളിയാക്കിയിരുന്നു. അത് ശരി,
2: അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലീൻ ചിറ്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ അവർ പിടിച്ചു നിർത്തണമായിരുന്നു എങ്ങനെയെങ്കിലും.
1: അത് വലിയൊരു തിരിച്ചു റെഡി ആയിരുന്നു. എന്തായാലും കറണ്ട് കട്ട് തുടരും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്.
2: ഇപ്പൊ നമുക്ക് ഈ യുപിയിലും കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ പ്രൈവറ്റ് ബസ്സുകൾ KSRTC ആക്കി ഓടുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെപ്പറ്റി ഒരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് സ്വകാര്യ ബസ്സുകൾ KSRTC ആക്കി ഓടുവാനും അതിന്റെ ഒരു പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിശ്ചിത വാടക KSRTC പ്രൈവറ്റ് ബസ്സുകൾക്ക് കൊടുക്കും. ഡ്രൈവർ വാടക ഉടമസ്ഥൻ കൊടുക്കണം. കണ്ടക്ടർ KSRTC വകയാവും. എല്ലാ അറ്റകുറ്റപ്പണികളും KSRTC ആയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമീണ ഏരിയകളിലൊക്കെ തന്നെ ഈ പ്രിയദർശിനി പോലെയുള്ള പദ്ധതികൾ കൂടുതലായിട്ട് എത്തിക്കാൻ സംഭവം. ഒരുപക്ഷെ വിജയിച്ച ഭയങ്കര വലിയൊരു പദ്ധതി
1: ആയിരിക്കും. നമ്മുടെ MVD വളരെ ശക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. കാക്കനാട് നിന്ന്, നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള വാർത്തയാണ്. പറക്കം തളിക എന്ന സിനിമയിൽ പറന്ന് നടക്കുന്ന വണ്ടി ഓടിക്കാൻ ദിലീപും ഹരിശ്രീ അശോകനും നടത്തുന്ന അഭ്യാസങ്ങൾ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടില്ലേ? എന്നാൽ കൊച്ചിയിലെ റോഡിൽ കഴിഞ്ഞ ദിവസം കണ്ടത് സിനിമയും വെല്ലുന്ന ഒരു അസൽ ലൈവ് പറക്കം തളിക അഭ്യാസമാണ്. ഒടിഞ്ഞുപോയ സൈഡ് മിറർ വലത് കൈപ്പത്തിയിൽ ഒതുക്കി പിടിച്ച് ജനലിലൂടെ പുറത്തേക്കിട്ട് പിറകിലെ വണ്ടികൾ നോക്കി ബസ് ഓടിച്ച അഭ്യാസിയെ ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പ് തൂക്കി എന്നാണ് പറയുന്നത്. പാലാരിവട്ടത്ത് വെച്ച് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച കാക്കനാട് ഫോർട്ട് കൊച്ചി റൂട്ടിലെ ബസ് ഡ്രൈവർക്കാണ് അങ്ങനെ പിടി വീണത്. കഴിഞ്ഞ ആഴ്ച പാലാരിവട്ടത്ത് എനിക്ക് ആ ഇത് ഉറക്കായിരുന്നു. ദിലീപ് വയ്ക്കുന്നു എത്ര ബ്ലോക്ക് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാലാരിവട്ടത്ത് ഉണ്ടാക്കിയല്ലേ, ഇപ്രാവശ്യം തലത് പാലാരിവട്ടത്താണ്. എന്തായാലും ആ കണ്ണാടിക്കടിയുമ്പോ പിന്നെ മൊബൈലിൽ കുടുങ്ങി എന്നാണ് പറഞ്ഞത്. ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നമാണ് പലർക്കും ഉള്ളത്. എന്തായാലും 2000 രൂപ പിഴ ഈടാക്കി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് അക്ഷയ് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. ഇത്ര ചെറിയ പിഴ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം.
2: നമ്മള് മന്തി മേടിക്കുന്ന പൈസക്ക് പിഴ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ
1: 2000 രൂപ മാത്രം? ഒരു ദിവസത്തെ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിനും അത് പോരാ. ലൈസൻസിന്റെ മേലെ തന്നെ നടപടി വേണം. ലൈസൻസ് കട്ട് ചെയ്യേണ്ട ഒരാളുടെ വരുമാന മാർഗ്ഗമാണ്. പക്ഷെ നല്ല പിഴ ചുമത്തുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങരുതെന്ന്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ബസ് ഒരു സ്ത്രീയെ ഇടിക്കുന്നു. അവരതിനിടയിൽ പെട്ടുവന്ന് അവരുടെ വസ്ത്രം മാറിപ്പോയിട്ട് അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാതെ പോകുന്നു. ആ സമയത്ത് അതിൽ വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് അഴിച്ചിട്ട് ആ സ്ത്രീയുടെ നഗ്നത മറക്കുന്നത്. അത് MVD വലിയ രീതിയിൽ ഷാജി എന്നാണ് മനുഷ്യന്റെ പേരെന്ന് വിചാരിക്കുന്നത്. MVD വലിയ രീതിയിൽ അതിന് കൈയടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സ്ത്രീയുടെ ഒരു മാന്യത അല്ലെങ്കിൽ ഒരു നഗ്നത മറക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അയാളുടെ ഉടുതുണി അഴിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു ജസ്റ്ററായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. ശരിക്കും നമ്മളും ഷാജിക്ക് സല്യൂട്ട് അടിക്കാൻ. കാരണം ആ സമയത്ത് സ്വന്തം വേഷോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുമെന്നല്ല, ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീകിന്റെ മേലെ എത്രത്തോളം മാധ്യമങ്ങളും ക്യാമറ കണ്ണുകളും ഒക്കെ വരും, ഏതൊക്കെ മൊബൈലിൽ അത് എത്രയും പെട്ടെന്ന് ദൃശ്യങ്ങളാവും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആയിരിക്കുമല്ലോ, കാരണം അപകടത്തെ എല്ലാവരും കുറച്ചേരം അവർ അപകടമായിട്ട് നോക്കും, പിന്നെ വീണ്ടും അതിൽ പോകുന്നത് ആ സ്ത്രീയുടെ നഗ്നതയിലേക്ക് മാത്രമായിരിക്കും. അദ്ദേഹത്തിന്റെ ആ തിരിച്ചറിവിനാണ് ഒരു സല്യൂട്ട്.
2: തീർച്ചയായിട്ടും അല്ല, മലയാളി ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കാര്യത്തിലും. നമുക്ക് ഒരുപടി ഇല്ല ക്യൂക്ക് റെസ്പോൺസ്, ഏകട്ടി റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പെട്ടെന്ന് പല കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കൊച്ചിയിലെ അവയവ കച്ചവടത്തിനെതിരായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന ED റെയ്ഡ് പുരോഗമിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പലയിടങ്ങളിലും സത്യം പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ നല്ല വാർത്തകളൊക്കെ പറയുമ്പോൾ ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ട്. അത് ഹോസ്പിറ്റലുകളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് വളരെ വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: എന്തായാലും പ്രശസ്തമായിട്ട് പ്രഗത്ഭമായിട്ടുള്ള നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സങ്കടം ഉണ്ടാകുന്നത്. ഇങ്ങനെ അവയവ മാഫിയൊക്കെ പണ്ട് സിനിമകളിലും അതിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നടക്കുന്നതാണോ നമ്മൾ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് യാഥാർത്ഥ്യമാണെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്താണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഈ രണ്ട് സ്ഥലവും നമുക്ക് എന്തായാലും വേണമല്ലോ. കാരണം ആരോഗ്യ രംഗത്ത് നമ്മൾ ഡോക്ടർ എന്തു പറയുന്നു അതിനെല്ലാം നമ്മൾ തലവെച്ച് കൊടുക്കുമല്ലേ. നമ്മൾ അത്രയും വിശ്വാസമാണ് ആരോഗ്യ മേഖലയെ. ഒരു ഡോക്ടർ ഒരു രോഗിക്ക് ഒരു ടെസ്റ്റ് പറയുമ്പോൾ പോലും നമ്മളത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ്. അപ്പം അതിനെ ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു സർജറി പറയുമ്പോൾ അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ആരെ നമ്മൾ വിശ്വസിക്കും? നമ്മൾ പറയാം ഏറ്റവും നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവൻ തരുന്ന ഒരു ദൈവമായിട്ട് കാണുന്നത് ഡോക്ടറെയാണ്. അവരുൾപ്പെടുന്ന ഈ ഒരു സംഘടനയാണോ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമാണോ ഇങ്ങനെ ഈ അവയവ കച്ചവടത്തിനും മറ്റുമൊക്കെ നിൽക്കുന്നത്? അവരുടെ സഹായം ഇല്ലാതെ ഇത് മുന്നോട്ട് പോവില്ലല്ലോ അല്ലെ. ആശുപത്രി മാനേജ്മെന്റ് സഹായം കൂടി വേണം.
2: തീർച്ചയായിട്ടും പേടിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട് ഇത് സത്യം പറഞ്ഞ ED ഒക്കെ ഉള്ളത് ഇതൊക്കെ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നില്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരുന്ന സാധാരണക്കാരെ ഒരു സമാധാനമായിട്ടുള്ള കാര്യം.
1: ED യെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വീണയെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നെ മകളെ 11 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. രാവിലെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമായിരുന്നു. രാത്രി ഇവിടെ നിന്ന് ന്യൂസ് കഴിഞ്ഞ് പോകുമ്പോഴും വീണയുടെ ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും അറസ്റ്റ് പോലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. SFIO റിപ്പോർട്ട് ഇന്ന് ED കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ കൊടുത്ത രേഖകളും പറഞ്ഞതിലുള്ള വ്യക്തതയൊക്കെ തേടിയിട്ടായിരിക്കും. SFIO റിപ്പോർട്ട് ഏതെങ്കിലും രീതിക്ക് ED കെണിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുകൂലമായിട്ടില്ലെങ്കിൽ ഈ കേസിൽ വീണ ടീക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത.
2: ശരി, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ ടെലിഗ്രാമിന്റെ ബാൻ അത് തുടരും. ഇടക്കാല ആശ്വാസം ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്
1: ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവർ. അവര്.
2: അത് എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഒരു ട്രാൻസ്ഫർ അത് അവര് തന്നെ കൊണ്ടുവരുന്നുണ്ട്, ഒരു എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് വരണമായിരുന്നു. പക്ഷെ നമ്മുടെ പരീക്ഷാ പേപ്പറൊക്കെ ഇത്രയധികം പല യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ വെളിയിലേക്ക് വരുമ്പോ അത് ബാൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്.
1: ഭയങ്കര ട്രോൾ ആയിരുന്നു ഇതിനെതിരെ. അതായത് ഈ ടെലഗ്രാമിലൂടെ ഇത് ചോരും എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ നിരോധിക്കുകയാണ് വേണ്ടത്. ആക്ച്വലി ഈ ചോരുന്ന വഴികൾ അല്ലെങ്കിൽ ചോരാതിരിക്കുന്നതല്ലേ ചെയ്യേണ്ടത്. ഈ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ രീതിയിലേക്കാണോ പോകേണ്ടത് കേന്ദ്രം എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ടെലഗ്രാമും സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് വലിയ രീതിയിൽ ഈ വാദ പ്രതിവാദങ്ങളൊക്കെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്.
2: ഈ പി എം ശ്രീയുടെ കാര്യം എന്താ ഇപ്പം?
1: അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടിരിക്കുന്നത്. പി എം ശ്രീയിൽ ഇപ്പൊ ശരിക്കും നമ്മൾ പുറത്ത് നിൽക്കുന്ന നമുക്ക് വലിയ ആശങ്കയും സംശയമാണ്. കാരണം നേരത്തെ സർക്കാർ അവർ CPI-നെ കൂട്ടാതെ അവിടെ പോയിട്ട് സംസാരിച്ച് എല്ലാം ഒപ്പുവെച്ച രീതിയിലേക്കാണ്. അന്ന് ഒപ്പുവെച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഇപ്പോഴും പിന്നെ മുൻ മുഖ്യമന്ത്രി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഒപ്പുവെച്ചിട്ടില്ല, സർവ്വശിക്ഷ അഭിയാനിലാണ് ഞങ്ങൾ ഒപ്പുവെച്ചത്. അത് വേറെ തന്നെയാണ്. പി എം ശ്രീ എന്ന് പറഞ്ഞാൽ സെലക്ടഡ് ആയിട്ട് സ്കൂളുകളിൽ നടത്തുന്ന ഒരു പദ്ധതി മാത്രമാണ്. അപ്പോൾ ഇപ്പം മുസ്ലിം ലീഗും അന്നത്തെ UDF-ഉം അതായത് ഇപ്പം ഭരിക്കുന്ന UDF-ഉം ഈ പദ്ധതിക്കെതിരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നവരാണ്. അവരെങ്ങനെയാണ് ഇപ്പം ഈ പദ്ധതിയുമായിട്ട് അവർ അധികാരത്തിലെത്തുമ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വലിയൊരു എതിർപ്പുമാണ് മുന്നോട്ട് വന്നത്. അവരാണ് ഇപ്പോൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? എന്തായാലും കേന്ദ്രത്തിന് കേരളം കത്തയച്ചിട്ടുണ്ട്, ചില വ്യവസ്ഥകളിൽ നമുക്ക് വ്യക്തത തരണം. എനിക്ക് തോന്നുന്നു പി എം ശ്രീ ഏതാണ്ട് കേരളം നടപ്പാക്കാനുള്ള രീതിയിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് നിങ്ങൾ ഈ കരാറിൽ പോയിട്ട് ഇനി വീണ്ടും കൈകൊടുക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷമായിട്ടുള്ള CPM-ഉം CPI-ഉം ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നഖശിഖാന്തം എതിർത്ത ഒരു പദ്ധതിയെ നിങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പക്ഷേ വി ഡി സതീശന്റെ മറുപടി, നിങ്ങൾ ഓൾറെഡി കൊണ്ടുപോയി ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല. ഇടതുപക്ഷം ഒപ്പുവെച്ചാലും ആ പദ്ധതിയുമായിട്ട് പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ ആ പദ്ധതി ഇല്ലാതാക്കിയല്ലേ വേണ്ടത്?
2: സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എന്താണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അത് കേരളവും പഠിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് പറയുന്നത്.
1: അല്ല, ഇതിനെ പ്രത്യേകിച്ച് ഇതിനെ എതിർക്കാൻ വേണ്ടി, കാരണം ഈ കേന്ദ്രത്തിന്റെ ആശയങ്ങളെ അല്ലെങ്കിൽ RSS-ന്റെ ആശയങ്ങളെ നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതുവഴി ചരിത്രത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പദ്ധതിയെ പ്രധാനമായിട്ടും ഇടതുപക്ഷമായാലും കേരളത്തിലെ വലതുപക്ഷമായാലും എല്ലാവരും എതിർക്കുന്നത്. BJP ഒഴികെ എല്ലാവരും ഇതിനെ എതിർത്തിട്ടുണ്ട്. അതിൽ VD സതീശനെ എതിർത്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തല എതിർത്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് വലിയ രീതിയിൽ എതിർത്തിട്ടുണ്ട്, ഇടതുപക്ഷത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. CPI അറിയിക്കാതെ CPM കൊണ്ടുപോയിട്ട് അവിടെ കൈകൊടുത്തതാണ് ഈ വിഷയത്തിൽ മൊത്തം അബദ്ധം ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും ഉത്തരവാദി CPM തന്നെ.
2: സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ്,
1: സർക്കാർ സെലക്ടഡ് ആയിട്ടുള്ള സർക്കാർ സ്കൂളുകളിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ആ സ്കൂളുകളിലെ ഗ്രേഡും സ്റ്റാൻഡേർഡും ഒക്കെ മാറുന്ന ഒരു നല്ല വലിയ പദ്ധതിയാണ്. പക്ഷെ ഇതിലുള്ള ആശങ്ക ഇത് മാത്രമാണ്, കേന്ദ്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന സിലബസുകൾ ഫോളോ ചെയ്യുമ്പോൾ അതുപോലുള്ള ചരിത്രവും ചരിത്രത്തെ അട്ടിമറിക്കുന്ന രീതിയിലും കാര്യങ്ങൾ വന്നേക്കുമോ എന്നൊരു ആശങ്കയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലാക്കി കഴിഞ്ഞ് നല്ല പദ്ധതികളും നല്ല നമ്മുടെ കേരളത്തിൽ ഈ നിലവിൽ തന്നെ സ്കൂളുകളുടെയൊക്കെ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് PM-ശ്രീ വേണമെന്നാണ്. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും PM-ശ്രീ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്, തീർച്ചയായിട്ടും അവർക്ക് നടപ്പാക്കുന്നതിൽ വലിയ തടസ്സമൊന്നുമില്ല, അത് നടപ്പാക്കാനാണ് സാധ്യത.
2: ഇപ്പോഴും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണോ എന്ന് ആർക്കും വിചാരിച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് അത് പഠിപ്പിക്കണം എന്നുള്ള രീതിയാണ്. അത്
1: ആർഡിപിണ്ടായിരുന്നു
2: അല്ല, ആർഡിങ്ങിലൊക്കെ ചരിത്രങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നാൽ ഒരു നിയമം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ലോ എന്താണെന്ന് പഠിപ്പിക്കുകയോ റൈറ്റ്സ് എന്താണെന്ന് പഠിപ്പിക്കുകയോ ഇതൊന്നും ആരും ഒരു സിലബസിലേക്ക് കൊണ്ടുവരാൻ പോലും കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറേണ്ട കാര്യങ്ങൾ എന്നേ കഴിഞ്ഞു എന്ന് എല്ലാവരും പറയുന്നതാണ്.
1: നമ്മളിപ്പോ പലപ്പോഴും ചരിത്രം പഠിക്കുമ്പോൾ സ്കൂളിൽ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ ചരിത്രം പഠിച്ചിട്ട് നമ്മൾ എന്താ ഈ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നമ്മൾ എവിടെയെങ്കിലൊക്കെ സഹായിച്ചു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചരിത്രം അറിയണം, കാരണം ചരിത്രം അറിഞ്ഞാലേ നമുക്ക് ചരിത്രം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും അല്ലേ?
2: അത് ശരിയാണ്. അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ്, ഹിസ്റ്ററി ആണല്ലോ നമ്മളെ. പക്ഷെ ഇത് നമ്മൾ പഠിക്കണം എന്ന് വെച്ച് അത് അതിനെക്കാട്ടി കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് പുതിയ സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സ്കിൽസ് നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. അതാണ് സത്യം പറഞ്ഞാൽ കൂടി ഒരു പ്ലസ് ടു വരെ എത്തുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ കഴിയണം ഞാൻ എന്തിനടുത്തതിന് പോകണം, ഏത് കോഴ്സിലാണ് എനിക്ക് ആ താല്പര്യം സ്കൂൾ കാലഘട്ടത്തിലെ തിരിച്ചറിയാനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കണം.
1: ശരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറും എന്ന് നമുക്ക് വെറുതെ എങ്കിലും പ്രതീക്ഷിക്കുക. അതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ്, എന്നാലും നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് വലിയ ചെലവില്ലല്ലോ അല്ലേ? ഗൾഫ് മേഖലയിലെ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് കലീഷ് ടൈംസിന്റെ ആദ്യ പേജിൽ തന്നെ നമ്മുടെ UAE പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അവരുടെ സ്നേഹ പ്രകടനം, പുതിയ കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. അതുപോലെ ന്യൂ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ദുബായ് IT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഒരു പ്രധാന വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സ് ഓഫേഴ്സ് എക്സ്പാൻഡ് ഇൻഷുറൻസ് ആഫ്റ്റർ ഇറാൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന വാർത്ത, എമിറേറ്റ്സിൽ യാത്ര ചെയ്യുന്നവർക്കായുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും ആദ്യ പേജിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ബാക്ക് ടു ഷുറൂഖ് ഓപ്പൺ ടു റെസിഡൻസ് ഫോർ ആസ് ലിറ്റിൽ ആസ് ദിർഹംസ് 1K എന്ന് പറയുന്ന വാർത്ത മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെതായിട്ടും ആദ്യ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. G7 റാലീസ് അറൌണ്ട് യുക്രൈൻ, റെഡി ടു പ്രഷർ റഷ്യ. യുക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും G7 വന്നു എന്നാണ് നമ്മുടെ കലേഷ് ടൈംസ് ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്.
2: തീർച്ചയായിട്ടും എന്നാലും ഗൾഫിലെ നമുക്ക് മാർക്കറ്റൊക്കെ സെയിൽസുകാരും അല്ലെങ്കിൽ പൊതുവെ ബിസിനസ്സുകാരും ഒക്കെ തന്നെ ഒരു ഉണർവ് പ്രതീക്ഷിച്ചുള്ള നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അങ്ങനെ തന്നെ പോട്ടെ, കാരണം നമുക്ക് ഇനിയും അടുത്തൊരു അക്കാഡമിക് ഇയർ വരുന്ന സമയത്തും അടുത്ത ബിസിനസ് ഇയർ ഒക്കെ നല്ല രീതിയിൽ തുടങ്ങാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത് കേട്ടോ.
1: അതുപോലെ ദുബായ് പോലീസ് സമ്മർ ക്യാമ്പ് ടു ടാക്കിൾ വേപ്പിംഗ് ഇ സ്കൂട്ടർ സേഫ്റ്റി അമംഗ് യൂത്ത്, അവർക്കിടയിൽ തീർച്ചയായിട്ടും ഒരു നല്ല ബോധവൽക്കരണം ദുബായ് പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്കൂട്ടർകാർ എപ്പോഴും നമ്മൾ രാവിലെ നിന്നിട്ട് ഞാനും അക്ഷയും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഈ സ്കൂട്ടറുകാരെ കുറിച്ച് പറയുന്നതാണ്. അവരുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചും ആ അപകടങ്ങളുടെ തോത് കൂടുന്നതിനെ കുറിച്ചും ഓരോ ദിവസം കൂടിയാ വരുന്നത്. അപ്പൊ ഒരു ബോധവൽക്കരണ ക്യാമ്പ് നമ്മുടെ ദുബായ് പോലീസ് വെക്കുകയാണ്.
2: തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. കൊളംബോ 2 എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോ നിൽക്കുന്നത്. നമുക്ക് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നുള്ള അപ്ഡേറ്റ്, 75th minute ഇപ്പോ 1-2 എന്നുള്ള നിലയിലാണ് ഇപ്പോ ഗ്രൂപ്പ് കെയുടെ മത്സരം
1: പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യ ഗോളായിട്ടാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് അവർ കളിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള നാട്. നമ്മൾ ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു സ്നേഹമുണ്ട്. സ്വർണ്ണ പല്ലുകളൊക്കെ ഉണ്ടാവും അവർക്ക്, സ്ത്രീകൾക്ക് സ്വർണ്ണ പല്ലുകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സ്വർണ്ണപ്പല്ല്, അപ്പൊ സ്വർണ്ണപ്പല്ല് അവരുടെ അഭിമാനത്തിന്റെയും അവരുടെ ഒരു പിന്നെ ഒരു എന്താ കുലീനതയുടെ ഒക്കെ അടയാളമായിട്ടാണ്. അവർക്ക് നമ്മുടെ സിനിമകൾ, ബോളിവുഡ് സിനിമകൾ, നമ്മളെ മലയാളികളൊക്കെ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞു വളരെയധികം നമ്മളോട്, എനിക്കൊന്ന് ഇന്ത്യൻസിനോട് പിന്നെ അത് ഒരു എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും സ്നേഹം ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ബിക്കോസ് എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും ഓരോ നഗരത്തിലും ഓരോ ഗ്രാമത്തിലും കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് എവിടെ പോയി കഴിഞ്ഞാലും ആസ് എൻ ഇന്ത്യൻ നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ ഉസ്ബെക്കിസ്ഥാനിൽ. അത് പിന്നെ മനോഹരമായിട്ടുള്ള യൂറോപ്പിന്റെ എല്ലാ കൾച്ചറും ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറെ കാലം റഷ്യയുടെ അധിനിവേശത്തിൽ USSR ഭാഗമായിരുന്നല്ലോ. ആ രീതിയിൽ ആ ഒരു കൾച്ചറുണ്ട് എന്നാൽ കുറേയൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട്, കുറേയൊക്കെ അറബ് കൾച്ചർ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോടിപതികളും ലക്ഷാധിപതികളും ഒക്കെ ആവട്ടെ, നമ്മുടെ ഒരു ദിർഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിം എടുക്കാൻ ഞാൻ 2 lakh കൊടുത്തു. ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന ഉടനെ
2: കോടിപതികളായി.
1: ഒരു സ്ത്രീയോടെന്തോ പറഞ്ഞ മിക്കവാറും അവരുടെ പല്ല് അവിടെ സ്വർണ്ണ പല്ല് വെക്കുമായിരുന്നു. പക്ഷെ നല്ലൊരു രാജ്യമാണ്. അവർ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുമ്പോൾ അവർ കരുത്തരായിട്ടുള്ള കൊളംബിയക്കെതിരെ ഒരു ഗോള് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് ആ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട്.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കളി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും റെഡ് അലേർട്ട് ആണ്, ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളൊരു വാർത്ത നല്ല രീതിയിൽ കൂടുന്നു. അത് പ്രത്യേകിച്ച് ഇനിയും ഫോഗ് കൂടെ വരാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ കൂടെ വരും. അപ്പൊ അതും ഈ കളി സെൻസിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
1: ഒരു രാഷ്ട്രീയ വാർത്തയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും മുൻ CPM പ്രവർത്തകനുമായിട്ടുള്ള ആകാശ് തില്ലങ്കേരിയെ മികച്ച തിരക്കഥാകൃത്താക്കിയിട്ട് PSC ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു വാർത്ത. ആകാശ് തില്ലങ്കേരി മികച്ച തിരക്കഥാകൃത്താത്രേ. കഴിഞ്ഞ May 15 PSC പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിന്റെ അവസാന പേജിലെ സമകാലികം കുറിപ്പിലാണ് ഗുരുതരമായിട്ടുള്ള ഈ തെറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. 49th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളെ കുറിച്ചുള്ള വിവരണത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഉണ്ണിയാർ സംവിധാനം ചെയ്ത പ്രഗ്നന്റ് വിഡോ എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയതിനാണ് രാജേഷ് തില്ലങ്കേരിക്ക് ഫിലിം ക്രിട്ടിക്സിന്റെ പുരസ്കാരം ലഭിച്ചത്. അതിന് പകരമാണ് ആകാശ് തില്ലങ്കേരിയെ അതിന്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ട് തിരക്കഥാകൃത്താക്കി മാറ്റിയിരിക്കുന്നത്. അതും ഷുഹായ് വധക്കേസിലെ പ്രതിയാണ്. ഇടതുപക്ഷത്തിന്റെ ആ ഒരു ഗുണ്ടാ മാഫിയയിൽ എപ്പോഴും പേര് നിരന്തരം ഇടം പിടിക്കുന്ന ഒരാളാണ് ഈ ആകാശ് തില്ലങ്കേരി. അദ്ദേഹം മികച്ച തിരക്കഥാകൃത്താണെന്ന് ഏത് തിരക്കഥയാണെന്ന് കൂടി വ്യക്തമാക്കിയാൽ മതി. ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകത്തിൽ അദ്ദേഹം മികച്ച തിരക്കഥ നടത്തി എന്നാണോ ഇനി PSC ബുള്ളറ്റിൽ വന്നത്? എന്തൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. നമ്മൾ തമാശയ്ക്കാണ് ഇത് പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ഒരിക്കലും വരാൻ വേണ്ടിയിട്ട് പാടില്ല. ഒന്ന് ഒരു രാഷ്ട്രീയ ഗുണ്ട അല്ലെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയെ ഒരു തിരക്കഥാകൃത്താക്കിയിട്ട് മാറ്റി ചിത്രമടക്കം പേരടക്കം മറ്റൊരാളുടെ പേര് കളഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള
2: തെറ്റാണ്.
1: അതുപോലെ തോന്നിപ്പോയി ശരിക്കും. ആകാശ് തില്ലങ്കേരി കണ്ണൂരിലെ സഖാക്കൾക്കൊക്കെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ ആകാശ് തില്ലങ്കേരി ആരാണ്.
2: എന്താണെങ്കിലും പത്രങ്ങളുടെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോളിന്റെ വാർത്തകൾ തന്നെയാണ് സത്യപ്പെട്ട ഓൺലൈനിൽ എല്ലായിടത്തും കാണുന്നത്.
1: ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ, ഈ 76 മിനിറ്റായി, 90 മിനിറ്റിലെ കളി കഴിയുന്ന സമയത്ത് നിശ്ചിത സമയം സമയത്ത് ഒരു ഗോളും കൂടി അടിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാൻ, പക്ഷെ ഞാൻ കൊളംബിയയുടെ കൂടെ ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്തോട് എനിക്ക് വലിയ ഇഷ്ടമെങ്കിലും കാൽഡോസ് വാൾട്ടറാമയുടെ കൊളംബിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണ്. അപ്പൊ എന്തായാലും കൊളംബിയ, എസ്കോബാറിന്റെ കൊളംബിയ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊളംബിയ വിജയിക്കട്ടെ, ഒരു ഒരു ഗോളും കൂടി കൊളംബിയ അടിക്കും തോന്നുന്നുണ്ട്. 3-1 അല്ലെങ്കിൽ 4-1.
2: 89 മിനിറ്റിലേക്ക് പോകുന്ന ഒരു 10 മിനിറ്റ് കൂടി വരെ മാത്രം നല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ വളരെ നല്ലൊരു ഫോമിലേക്ക് ആയിരിക്കും അവിടെ പോകുന്നത്. എന്നാലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന മിനിറ്റുകളിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഹോം 92.2 എഫ്എമ്മിൽ പ്രസ് ക്ലബിൽ അക്ഷയും മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വഴിയേറിയ ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ ആവട്ടെ എല്ലാവർക്കും. നല്ല ബ്യൂട്ടിഫുൾ സോങ്ങൊക്കെ കേട്ട് കയ്യിൽ നല്ലൊരു കോഫിയും ചായയൊക്കെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസമാവട്ടെ.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ആസ് യൂഷ്വൽ നമുക്കിന്ന് ഷാർജക്കാരുടെ വീക്കെൻഡ് കൂടെയാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് പല ഏരിയകളിലും ചാൻസ് ഉണ്ട്. ഏറ്റവും ഞാൻ ആദ്യം കൊടുത്ത് നോക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് തന്നെയാണ്, നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അൽഖേൽ റോഡിൽ റാസൽക്കൂർ കയറി വരുന്ന അൽഖേൽ റോഡിൽ ആ ഒരു കണക്ഷൻ ഏരിയയിലും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ബാക്കി നമ്മുടെ എമിറേറ്റ്സ് റോഡാണെങ്കിലും അലിത്തിയ ടോൾ റോഡാണെങ്കിലും ആസ് യൂഷ്വൽ പോലെ തന്നെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് രാവിലത്തെ സമയത്ത് കാണുന്നത്. ഷെയ്ഖ് സാഹ റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. ഇനി എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കുറേ ഇടങ്ങളിൽ പുതിയ സിഗ്നൽസ് വരുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ സ്ഥിരം വരുന്ന റൂട്ടുകളിലൊക്കെ തന്നെ, അപ്പോൾ അതുവരെ ഇനിയും ട്രാഫിക് കൂടാനോ അല്ലെങ്കിൽ സ്ലോ മൂവിങ് വരാനോ ഉള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് അറിയിക്കുന്നതാണ്. ഇനിയും ഈ സിഗ്നൽ വന്നിട്ട് നിങ്ങൾ അവിടെ കുറേ നേരം ഇത്ര നാളും അത്ര കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇനി ഇരുപക്ഷെ ഇനി അത് പല ഏരിയകളിലും ട്രാഫിക്കായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണേലും എനിവേ കുഴപ്പമില്ല, ആസ് യൂഷ്വൽ പോലെ തന്നെയുള്ള ട്രാഫിക്കാണ് രാവിലെ നമുക്ക് കാണുന്നത്.
1: ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ ഹോർമുസ് തുറന്നു. പി എം ശ്രീ വ്യക്തത തേടി കേരളം കേന്ദ്രത്തിലേക്ക്. മുസ്ലിം ലീഗ് മലക്കം മറിഞ്ഞെന്ന സിപിഐയുടെ കുറ്റപ്പെടുത്തൽ. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട്. പോർച്ചുഗലിനെ പിടിച്ചുകെട്ടി കോങ്കോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കരാറിലെ വിവരങ്ങൾ US അധികൃതർ സ്ഥിരീകരിച്ചു. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് $30,000 നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം, ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ ഉണ്ട്. US സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്ന് ട്രംപ്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തിച്ചേരും. 62,370 മെട്രിക് ടൺ LNG കപ്പൽ എത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനം, രാസവളം അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് നരേന്ദ്രമോദി. ഇന്ത്യൻ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാൻ കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ 1 മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDFന്റെ തീരുമാനം. VD സതീശൻ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയെന്നും വിമർശനം. പകർച്ചവ്യാധി, വന്യജീവി ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയും UDF സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. CPM CPI മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലും ജനയുഗത്തിലും എഴുതിയ ലേഖനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിമർശനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയോടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയെന്ന് ബിനോയ് വിശ്വം. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരുന്നു. എല്ലാറ്റിലും വലുത് വാക്കാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ വാക്കിനിപ്പോൾ എന്തു പറ്റിയെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും PM ശ്രീയിലെ അടുത്ത സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നും ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാറടക്കമുള്ള രേഖകൾ വീണ ED കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസി SFIOയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് ED ലഭിക്കും. പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് ഇന്ന്. കേസിലെ 6 പ്രതി കിരൺ, 8 പ്രതി ഷെഫീക്ക, 17 പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ് പറയുക. ടെലഗ്രാമിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടി, നിരോധനം ഏകപക്ഷീയമെന്ന് ടെലഗ്രാം വാദിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. അക്കൌണ്ട് പരിശോധിക്കാൻ ഇ ഡി എന്ന വാർത്ത വരുന്നു. ഇ ഡി സംഘത്തിനൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുകയാണ്. മുഖ്യപ്രതിന്റെ ജീപിന് വൻതുക കമ്മീഷനായി കിട്ടിയെന്ന അവയവ കടത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് കമ്മീഷൻ എത്തിയത്. അവയവ കടത്തുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിൽ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്ക യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യോവാൻവിസ് ആണ് കോങ്കോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോളടിച്ചത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാം മിനിറ്റിലാണ് കോങ്കോ ഞെട്ടിച്ചത്. 1974 ശേഷം ആദ്യമായാണ് കോങ്കോ ലോകകപ്പ് കളിക്കുന്നത്. ലിയോണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിൽ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരിക്കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ തകർപ്പൻ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്യമുണ്ടായ രണ്ടാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയുടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരമാണ് ഉണ്ടായത്. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് 95 മിനിറ്റിൽ കലബ് ഇറങ്കിയിലൂടെ ഖാന വിജയ ഗോൾ അടിച്ചെടുത്തത്. കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ മത്സരം അവസാന ഘട്ടത്തിൽ. ആദ്യമായാണ് ഉസ്ബെക്കിസ്ഥാൻ ലോകകപ്പിൽ കളിക്കുന്നത്. ഒരു ഗോളിന് നേരത്തെ കൊളംബിയ മുന്നിട്ട് നിന്നിരുന്നു. ഇപ്പോൾ 1-3 ഗോളുകൾക്ക് കൊളംബിയ വിജയിച്ചിരിക്കുകയാണ്. ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയിരിക്കുകയാണ് ഉസ്ബെക്കിസ്ഥാൻ. ക്രൂഡോയിൽ വില കുറഞ്ഞു എന്ന വാർത്ത $75 എത്തി. യുദ്ധം അവസാനിച്ച പശ്ചാത്തലത്തിൽ ഹോർമോസ് തുറന്ന പശ്ചാത്തലത്തിൽ ബ്രെൻറ്റ് ക്രൂഡ് വില $78 താഴ്ന്നു എന്നാണ് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. യുദ്ധകാലത്ത് $114 വരെ ഉയർന്നതാണിപ്പോൾ $74 താഴ്ന്നിരിക്കുന്നത്.
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 degrees Celsius. അന്തരീക്ഷ ഈർപ്പം 55%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Sand Tunes with Akshay and Vidya.
1: Good morning, welcome back home. 92.2 FM-ലേക്ക് സ്വാഗതം. ജൂൺ 18 വ്യാഴാഴ്ചയിലാണ് നിൽക്കുന്ന ഈ ഒരാഴ്ചയും പെട്ടെന്ന് പോയി, കാരണം നമ്മൾ തിങ്കളാഴ്ച പണി എടുത്തിട്ടില്ലായിരുന്നു, ചൊവ്വാഴ്ച തൊട്ടാണ് പണി എടുത്തത്. ഹേ, അത് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒരു ദിവസം കൂടെ കവുമ്പോഴത്തേക്ക് നമ്മൾ വീക്കെൻഡിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. അപ്പോൾ എന്താണേലും എല്ലാവർക്കും നല്ല ഫിഫ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീക്കെൻഡ് ആവട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? നമ്മളിപ്പം പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ നമ്മൾ വാടകയ്ക്കൊരു വീടെടുക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ റെന്റിന് പോകുന്ന സമയത്ത്, നമ്മൾ ഒരു ഒരു കാലാവധി കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമായിട്ട് കൊടുത്തേക്കുന്ന ചെക്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വരുന്നത്? അതോ നമ്മൾ ഏതെങ്കിലും കേടുപാട് വരുത്തിയേനോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെയിൻറ്റൊക്കെ പോയേനോ, നമ്മൾ ആ ഒരു ചെക്കിൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ പല കേസസാണ് പല ഘടകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുടെ, ഇപ്പോൾ നമ്മൾ പോലും, ഇപ്പോൾ നമ്മളൊരു വാടകയ്ക്കൊരു വീടെടുത്തു, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്തു, ഒരു വില്ല എടുത്തു, വോട്ടവർ, നമുക്കൊരു കുട്ടിയുണ്ട്. നമ്മുടെ കുട്ടി നമ്മുടെ വീടിൻ്റെ ചുമരുകളൊക്കെ തന്നെ വരച്ച് നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ടൊക്കെ പണിയെടുത്ത് എന്തായാലും നമുക്ക് അതിനകത്ത് പെയിൻറ് ചെയ്യണം. അപ്പോൾ ആ ഒരു പെയിൻറ് ചെയ്യുന്നത് ഇത്ര വലിയ കുറ്റമാണോ? ഇത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ, യു എസിലായിക്കോട്ടെ, പലയിടങ്ങളിലും കേൾക്കുന്ന പല ആളുകളുടെ ടെസ്റ്റ് മോണിൽ ഇത് ഒരാൾ പങ്കുവെച്ച ഒരു കുറിപ്പാണ്. അതായത് അത് ഒരു വ്യക്തി വീടെടുത്തു, മുംബൈയിലാണ് അദ്ദേഹം വീടെടുത്തു. വീട് താമസിച്ചതിന് ശേഷം ഒരു വർഷം എഗ്രിമെൻ്റ് കഴിയുന്നു. എഗ്രിമെൻ്റ് കഴിയാൻ പോകുന്ന ആ സമയത്ത് അവരോട് പറയുന്നു, അതായത് നിങ്ങളെ താമസിച്ചതിൻ്റെ വീടിൻ്റെ പെയിൻറ്റുകളൊക്കെ മാറ്റേണ്ടതുണ്ട്, റീപെയിൻ്റ് അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 100,000 രൂപയാണ് നിങ്ങൾ, 100,000 രൂപയിൽ മേലെയാണ് നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തുക വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് തന്ന ആ ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞ് ഒരു വീട് പെയിൻറ് അടിക്കുക, അതായത് 1 BHK ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പെയിൻറ്റ് മുംബൈയിൽ അപ്പാർട്ട്മെൻറ്റ് അടിക്കണേ. കാരണം മുംബൈയിലെ അപ്പാർട്ട്മെൻറ്റ് അത് ചെറുതാണ്, അത് നമുക്ക് ഇവിടെ നമ്മുടെ ദുബായിലൊക്കെ പോരത്തെ, നമ്മുടെ ദുബായിലെ ചില ഫ്ളാറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. 1 BHK ആണെങ്കിലും നമുക്കൊരു 2 BHK മികവ് കിട്ടും. അപ്പം ഇത് അത്തരത്തിൽ നമുക്ക് ഒരു ചെറിയൊരു യൂണിറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ 100,000 രൂപയിൽ മേലെ വരുമോ എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ചോദ്യം വരുന്നത്. അപ്പം അങ്ങനെ പലരുടെയും ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം അങ്ങനെയാണ് US ഒരാളുടെ കാര്യം പറയുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു പെയിൻറ് പൊളിഞ്ഞതിന് ഭാഗമായിട്ട് 50,000 രൂപ വരെ നമുക്ക് റീപെയിൻറ്റിങ്ങിന് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ഇനിയും വെളിരാജ്യത്ത്, പല വിദേശ രാജ്യത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പറായിട്ട് ഇതിനുള്ളൊരു നിയമം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിന് പ്രോപ്പറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വർഷം കഴിയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ലീസ് ആൻഡ് ലീവ് എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് പറയുന്നത്. ലൈസൻസ് എടുക്കുക, അതിനോടൊപ്പം തന്നെ നമുക്ക് അതിനകത്തേക്ക് താമസിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെയോ അല്ലെങ്കിൽ ഭവനത്തിൻ്റെയോ ഏതെങ്കിലും സ്ട്രക്ചറൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനകത്ത് നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ വീട് നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു പെയിൻറ് പോയി, അല്ലെങ്കിൽ നമ്മളൊന്ന് പെയിൻറ് വരച്ചു, ഒരു ഫോട്ടോ ഇടാൻ വേണ്ടി നമ്മൾ ഡ്രില്ല് ചെയ്തു, അത് ഇത്ര വലിയ കുറ്റമാണോ? അത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു വലിയൊരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അറിയണം. അപ്പോൾ വിദഗ്ധർ പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് നമ്മൾ അതിനകത്ത് നോക്കുക, നമ്മൾ ഇത് ആരാണ്, ഈ വീട് നമ്മൾ വാടക മാറുന്ന സമയത്ത് ഈ പെയിൻറ്റിങ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആരുടെ ഭാഗത്താണ്, നമ്മുടെ ഭാഗത്താണോ, ലാൻഡ് ലോർഡിൻ്റെ ആണോ? ഇപ്പം നല്ല എന്താ പറയുന്നത് അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ, നല്ല ലാൻഡ് ലോൺസ് ആണെങ്കിൽ അവരിതൊന്നും വലിയ കാര്യമാക്കാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ മാറിയ സമയത്ത് വളരെ നല്ല ലാൻഡ് ലോഡാണ് ബിൻഹാം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം പറഞ്ഞാലും അവർ ചെറിയ കാര്യങ്ങളൊന്നും ഒരു വിഷയം പോലും അല്ല നമുക്ക്. ഇനിയും നമ്മൾ ആദ്യം താമസിക്കാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്തു, നിങ്ങൾ ആ സ്ട്രക്ചർ മാറാതെ നമുക്ക് ആ സാധനം ഞങ്ങൾക്ക് അതേപോലെ തന്നെ തിരിച്ചു തരണം. ഈ ഒറ്റ നിബന്ധനയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെ ഏതൊക്കെ ആരുടെയൊക്കെ ഭാഗത്താണ് വരുന്നത്. ഇൻ കേസ് നമുക്കൊരു പെയിൻ്റ് അടി വന്നു, പെയിൻ്റ് അടിയൊന്നും അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇത് എല്ലാ കരാറും മാറുമ്പോൾ പുതിയ വാടകക്കാരൻ പോകുന്ന സമയത്ത് ലാൻഡ് ലോഡ് പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മുടെ ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടുമുള്ള അപ്പാർട്ട്മെൻറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ലാൻഡ് ലോൺ മേഖലയിൽ സംഭവിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് ഈ ഒരു പ്രശ്നമായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇത്രയും വലിയ ചർച്ചകളിലേക്ക് വന്നത്. അപ്പോൾ അത് എല്ലാവരും പറയുന്നുണ്ട്, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള നിയമ വിദഗ്ധർ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് അപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഏത് നല്ല ലാൻഡ് ലോഡും ആയിക്കോട്ടെ, നിങ്ങൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു വീഡിയോ എടുത്ത് വെക്കുക, വേണമെങ്കിൽ മെയിൽ ചെയ്യുക. ഇതൊക്കെയാണ് ഇങ്ങനെ എനിക്ക് തന്ന സമയത്തെ നിങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുക. പിന്നെ അവിടെ തർക്കത്തിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിഞ്ഞ് ചെയ്യുക, അടിവരയിട്ട് തന്നെ നോക്കുക ഏതാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വരുന്നതെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ പേരിൽ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് മുംബൈയിലെ ഒരു സ്റ്റോറിയാണ്, നമ്മുടെ ഇവിടുത്തെങ്ങും അല്ല സ്റ്റോറി ഞാൻ പറഞ്ഞത്. മുംബൈയിലെ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്നാണ് ഇത്രയും വലിയ ലോകം മുഴുവനുള്ള ആളുകളുടെ ഒരു ടെസ്റ്റിമോണിയിലും കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ എന്താണേലും ഇത് എന്നെ കേൾക്കുന്ന പലരും ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷനും കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണേലും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ കരാറുകൾ നോക്കി, നല്ല ലാൻഡ് ലോൺ ആണെങ്കിൽ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്താണേലും കരാറുകൾ നോക്കി പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ചെമ്പാവ് പുന്നില്ലിൻ ചോറും.
0: ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ലെങ്കിൽ കം ടു വെജ് മീ, ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ.
1: ഇഡ്ലി ദോശ വെറൈറ്റീസ്, പൊങ്കൽ, വട, എല്ലാം ഒരേ ഇടത്തിൽ, ഉക്കിരി ടേസ്റ്റിൽ.
0: ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ. ക്വിക് ഡെലിവറി ഫ്രം നൂൺ. യുഎയിലുടനീളം 17 സ്റ്റോഴ്സ്.
1: ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങളുടെ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 ഔട്ട്ലെറ്റ്സ് അക്രോസ് ദി യുഎഇ. ദി പീപ്പിൾസ് ചോയ്സ്.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷങ്ങൾ. നമുക്ക് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക്, സ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലാണ് രാവിലെ തൊട്ട് തുടങ്ങി നിൽക്കുന്ന ട്രാഫിക്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം അറേബ്യൻ റാഞ്ചസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചൈന മോളൊക്കെ, ഐ മീൻ ഗ്ലോബൽ വില്ലേജിന്റെ ചൈന മോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രാഫിക് ഒഴിയുന്നുള്ളൂ. അതുവരെ തന്നെ വിട്ടുവിട്ടുള്ള സ്ലോ മൂവിങ് ട്രാഫിക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലിത്തിയ ടോൾ റോഡിലും അവിടെ നല്ല രീതിയിൽ ട്രാഫിക് പുരോഗമിക്കുന്നു. ഷെയ്ഖ് സയ്യിദ് റോഡിലും പതിവില്ലാത്ത ട്രാഫിക്, ഒരു ചെറിയ സ്ലോ മൂവിങ് ഉണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഷെയ്ഖ് സയ്യിദ് റോഡ് ആണ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് എന്നുള്ളൊരു കാര്യം. നമ്മുടെ എമിറേറ്റ്സ് റോഡും ആസ് യൂഷ്വൽ പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ അവിടുത്തെ ചെറിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അജ്മാൻ, ഉമർ ക്വീൻ, റാസൽ ഗെയിം, മറ്റു പോ ചകൻ എല്ലാം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. വൺസ് എനിക്ക് തോന്നുന്നു ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷെയ്ഖ് സയ്യിദ് റോഡ് വഴി ഇച്ചോടെ ഈസിയാണ് ടുവേർഡ്സ് ജുമൈറ അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ പോകാനായിട്ട്. ഇതെല്ലാം ജബൽ അലി സൈഡൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അയയ്ക്കുക. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം ഡ്രൈവ് സേഫ്.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ back to home express servicesലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNC apply.
2: സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഇന്നൊരു വ്യാഴാഴ്ച എന്റെ കൂടെ ഇവിടെ രണ്ട് വ്യക്തികൾ കൂടെ എന്റെ കൂടെ ഇന്ന് ഓണെയറിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ഞാൻ ഒരു വേറിട്ടൊരു അനുഭവമാണ് ഇവരിൽ നിന്ന് ഞാൻ കേൾക്കും. ഇവരുടെ പ്രൊഫൈൽ ഞാൻ കണ്ടപ്പോൾ തന്നെ അറിയുന്നത് ദുബായിൽ പ്രവർത്തിക്കുന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ എൻ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമായ ബെനി വർഗീസ്. നമസ്കാരം, ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സാർ ഡയറക്ടറാണ്, അതുപോലെ തന്നെ റീബ മറിയം ജോൺ നമ്മുടെ കൂടെ രണ്ടുപേരും. ഗുഡ് മോർണിംഗ് മാഡം.
3: ഗുഡ് മോർണിംഗ് അക്ഷയ്.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: വളരെ നന്നായിരിക്കുന്നു.
2: നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. റീബ മാം ഹെഡ് ഓഫ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, ദുബായിയുടെ ഹെഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ എന്ന്. പക്ഷേ ഇന്ന് ആ എഡ്യൂക്കേഷനിൽ പല ധാരണകളില്ലാതെയും പല ആളുകൾ, പല കുട്ടികൾ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് എൻ്റെ സ്കില്ലിന് ശരിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണോ ഞാൻ പോകുന്നത്, അതോ ഇനി ഞാൻ ഈ എഡ്യൂക്കേഷൻ എടുത്തിട്ട് എനിക്ക് കാര്യമുണ്ടോ, ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ, ഇതൊന്നും ആർക്കും അറിയുന്നില്ല. അപ്പോൾ എന്താണ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ദുബായ് എന്ന് പറയുന്നത്, എന്താണ്?
4: അക്ഷയ് പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും എഡ്യൂക്കേഷനെ പറ്റി കറക്റ്റായിട്ടൊരു വിചിന്തനം ചെയ്തിട്ടല്ല കുട്ടികളെ കോളേജുകളിലേക്ക് വിടുന്നത്. അവരെടുക്കുന്ന സബ്ജക്റ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പം ടെൻത്ത് കഴിയുമ്പോഴാണ് അവരുടെ സബ്ജക്ട് ഏത് വേണമെന്നുള്ളത് അവർ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യുന്നു. അവരുടെ ബേസ്ഡ് ഓൺ ദ മാർക്കിന് അനുസരിച്ച്, സ്കൂളിലെ മാർക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ സബ്ജക്ട് സെലക്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. അല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസിലല്ല അവർ പോകുന്നത്. അവർ ഇത് സ്കൂളാണ് കൊടുക്കുന്നത് അവർക്ക്. ഓക്കെ, യു ടേക്ക് കൊമേഴ്സ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഗുഡ് മാർക്സ് ഇൻ സയൻസ് സബ്ജക്ട്സ്. ഇങ്ങനെയുള്ള ചൂസ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മുടെ ട്രഡീഷണൽ സ്കൂളിംഗ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിതിനെ ഒന്ന് മറച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ സ്കിൽസ് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
2: ശരി,
4: ആക്ച്വലി സ്കിൽസ് ബേസ്ഡ് ആയിരിക്കണം അവരുടെ എഡ്യൂക്കേഷൻ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. ഓൾഡ് ജനറേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, അങ്ങനെയാണ് നമ്മൾ പാസ്സായി, ഒക്കെയാണ് നമ്മൾ അടുത്ത ഒരു ലെവലിലോട്ട് ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. എന്നിട്ടും നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ ചെന്ന് സി വി കൊടുത്താലും അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
2: അപ്പൊ
4: അവരുടെ സ്കിൽസ് അവര് ബ്രഷപ്പ് ചെയ്തിട്ടില്ല. അവർക്ക് വീണ്ടും ടൈം വേണം, അടുത്ത ഒരു രണ്ടു വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവരൊരു ഒരു ആ കരിയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് വളരെ വർഷങ്ങളായിട്ട്, ഓൾമോസ്റ്റ് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേണി പറഞ്ഞു കഴിഞ്ഞാൽ 90s സ്റ്റാർട്ട് ചെയ്തതാണ് ഇത്. ഓൾമോസ്റ്റ് 30 years ഞാൻ UAE ഇപ്പം. അപ്പം അനേകം കുട്ടികൾക്ക് നല്ല കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും ചെയ്ത് അവർക്ക് അവർക്ക് നല്ല മേഖലകളിലേക്ക് പോകാനുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുത്ത് ഒരു പരിചയം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്.
2: ശരി ശരി.
4: ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം ബ്രിട്ടീഷ് കരിക്കുലമാണ് മെയിൻലി നമ്മൾ ഫോക്കസ്
2: ചെയ്യുന്നത്.
4: ഇതിനകത്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല.
2: ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. എക്സാം ഇല്ലാതെ എങ്ങനെയാണ് അവർക്കൊരു ബ്രിട്ടീഷ് കരിക്കുലം അവർക്ക് മുന്നേറാൻ പറ്റുന്നത് എന്നുള്ളതാണ് വലിയ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അസസ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ്?
4: നമ്മുടെ സിലബസ് എവരി 5 ഇയർ അവർ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇന്നത്തെ ഇന്നിപ്പോ നമുക്കറിയാവില്ല ഇന്ന് എന്താണ്, ഇന്ന് തിയറി അല്ല നമുക്ക് ആവശ്യം കുട്ടികൾക്ക്, അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്
2: വേണ്ടത്.
4: തിയറി നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് ടിപ്പിൽ നമുക്ക് കിട്ടും. എന്ത് തിയറി എന്തിനെ പറ്റി ഏത് ഒരു ഹിസ്റ്ററി ആണോ എന്ത് വേണമെന്ന് നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതാണ് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് യു എ ഗവൺമെന്റിനെ എനിക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ ഈ റീസെന്റ് അവർ സ്റ്റാർട്ട് ചെയ്തത് സ്കിൽസ് യു എന്ന് പറഞ്ഞ ഒരു ആപ്പ് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഏത് സ്കിൽസ് വേണമെങ്കിലും അവർക്ക് പഠിക്കാനും ഫ്രീ ആയിട്ട് പഠിക്കാനും ഉള്ള ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഇവന് റീസെന്റ് അവരുടെ ഒരു 2030 വിഷൻ
2: അവർ
4: എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് ഒരു യു എ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് അവർ
2: അവരുടെ
4: വിഷൻ. അതാണ് മെയിനായിട്ട്. അതുകൊണ്ട് എനിക്ക് നോക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ടുള്ള ചേഞ്ചസ് ഇറ്റ്സ് എ ഹ്യൂജ്. ബിക്കോസ് ഇനം ഞാൻ കടന്നു വന്ന സമയത്തൊക്കെ ആകെ 2-3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു.
2: ഇപ്പോൾ
4: നോക്കിക്കഴിഞ്ഞാൽ എത്രയോ യൂണിവേഴ്സിറ്റികളാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഐ ക്യാൻ സേ മോർ ദാൻ യു നോ 15 യൂണിവേഴ്സിറ്റീസ് ബ്രാഞ്ച് ക്യാമ്പസ് ഈവൻ ദുബായ് തന്നെ ഉണ്ട്. അത് ഇന്റർനാഷണൽ ക്യാമ്പസുകൾ അവർ ബ്രാഞ്ച് ക്യാമ്പസ് ഓപ്പൺ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടൊക്കെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
2: വളരെ സത്യമാണ്.
4: പഠിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് തൊഴിലാകില്ല. തൊഴിലിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇതിന് ആണ് ഞങ്ങള് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. ദർ ആർ 3 ഏരിയാസ്. വൺ ഈസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അനദർ വൺ ഈസ് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അനദർ വൺ ഈസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. വി ടീച്ച് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിച്ച് നമ്മള് നാട്ടിൽ തന്നെ ഉണ്ടല്ലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഒരു ബേസിൽ തുടങ്ങിയിരിക്കുന്ന എല്ലാവരും.
2: അതായത് 10-ാം ക്ലാസ് കഴിയുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ മേഖല സ്റ്റാർട്ട് ചെയ്യുന്നത്.
4: 10-ാം ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഒരു കുട്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങണമെങ്കിൽ ആ ഒരു ഏജ് ആകണം.
2: അവന്റെ
4: കരിയർ എന്താണ്, എന്താണ് അവന്റെ അഭിരുചികൾ, എന്ത് സ്കിൽസ് ആണ് ഈ കുട്ടിയിൽ ഉള്ളത്, ഇത് കണ്ടുപിടിക്കാൻ ആ ഒരു ഏജ് നമുക്ക് ആവശ്യമാണ്. അതാകുമ്പോ നമുക്ക് ഈവൻ കുട്ടികൾ 10th കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ വരെ സ്കൂളുകളിൽ നിന്ന് 8th 9th ഒക്കെ കഴിഞ്ഞവര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർക്ക് ഈ എക്സാമിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പം ഈ ഗ്രേഡിംഗ് സിസ്റ്റം, എക്സാംസ്, അതൊക്കെ അവർക്ക് ഒരു ഭയമാണ്
2: ആക്ച്വലി.
4: അതുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യും. നമുക്ക് ഈക്വൽ ടു 10th ഉണ്ട് അക്കോർഡിംഗ് ടു യു കെ കരിക്കുലം.
2: ഓക്കെ,
4: അത് ഈക്വൽ ടു ഒ ലെവൽ.
2: അപ്പൊ അത് ആ 10-ാം ക്ലാസ്സിൽ ഈക്വൽ ടു യു കെ കരിക്കുലം എന്ന് പറയുമ്പോൾ 9th കഴിഞ്ഞിട്ടാണോ?
4: 9th കഴിഞ്ഞിട്ട്
2: ശരിക്കും
4: വരാം. കഴിഞ്ഞാൽ ഈക്വൽ ടു 10th നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാം.
2: ഓക്കെ,
4: അത് കഴിഞ്ഞിട്ട് 11th and 12th അത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ വരുമ്പോൾ AS level and A level എന്ന് വരും. എല്ലാ ബ്രിട്ടീഷ് സ്കൂൾസും സെയിം ആണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് രണ്ട് സിസ്റ്റമുണ്ട് സ്കൂളുകളിലെല്ലാം. ഒന്ന് എക്സാം ബേസ്ഡും ഉണ്ട്, ഒന്ന് അസൈൻമെന്റ് ബേസ്ഡും ഉണ്ട്.
2: ശരി,
4: നമ്മൾ ചെയ്യുന്നത് ഈ അസൈൻമെന്റ് ബേസ്ഡ് മാത്രമാണ്. അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, പിന്നെ അതിന്റെ കൂടെ അവർ ചെയ്യുന്നത് പ്രസന്റേഷൻസ്, അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസ് മോഡിഫൈ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
2: ശരി ശരി. അപ്പോൾ അതായത് നമുക്ക് 9-ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 10-ാം ക്ലാസ്സിലേക്ക് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾക്ക് ഈ എക്സാമിനോടുള്ള ഭയം ഇതൊക്കെ മാറാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പം പല പാരൻസിനും ഉള്ള ഒരു ആസ് എ ഡയറക്ടർ ഞാൻ ഹെഡായിട്ടുള്ളൊരു വ്യക്തിയോട് ഞാൻ ചോദിക്കും, പല പാരൻസിനും ഉള്ള ഒരു ഡൗട്ടായിരിക്കാം ഈ എന്ത് ചെയ്യണം 10 കഴിഞ്ഞിട്ട്, 1+2. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് പല പാരൻസിന് പോലും ഇത് മനസ്സിൽ വരുന്നത്, ഇങ്ങനൊരു സ്കോപ്പ് ഉണ്ട്. അതും ബ്രിട്ടീഷ് കരിക്കുലം പോലെയുള്ള നമ്മളൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കയ്യെത്താ ദൂരത്തുണ്ട് എന്നുള്ളൊരു കാര്യം. 1+2 കഴിഞ്ഞു എന്താണെന്നുള്ള ചോദ്യം. അപ്പൊ എന്താണ് നിങ്ങൾ 10-ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്?
3: Grade 10 കഴിയുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. Grade 12 കഴിയുന്ന കുട്ടികൾക്ക് ഹയർ നാഷണൽ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. പേരൻസിന്റെ ഏറ്റവും വലിയ വറിയാണ് ആക്ച്വലി കുട്ടികളുടെ ഫ്യൂച്ചർ. പ്രത്യേകിച്ചും എക്സാം പേരൻസിനാണ് കൂടുതൽ പ്രഷർ കുട്ടികളെക്കാളും. അപ്പൊ എക്സാമിന്റെ സമയത്ത് മിക്ക വീടുകളിലും ഒരു യുദ്ധക്കളമാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ടെൻഷൻസിന്റെ ആവശ്യമില്ല. നമുക്ക് എക്സാംസ് അല്ല, അസൈൻമെന്റ്സ് ആണല്ലോ. അപ്പോൾ 10th കഴിയുമ്പോൾ ഫൗണ്ടേഷൻ ഡിപ്ലോമ കോഴ്സസിൽ ഞങ്ങൾക്ക് ബിസിനസ്, എഞ്ചിനീയറിംഗ്, IT, ആർട്ട് ആൻഡ് ഡിസൈനിൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് നമ്മൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. സാധാരണ നമ്മളിപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ ഗ്രേഡ് 12 കഴിഞ്ഞാലാണ്, ഗ്രേഡ് 12 വരെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ പഠിച്ചിട്ട് വേണമല്ലോ പിന്നെ എൻട്രൻസ് എക്സാം എഴുതി വേണം എഞ്ചിനീയറിംഗിന് പോകാൻ. അതും ഒരു വലിയൊരു സ്ട്രെസ്ഫുൾ ടൈമാണ്. പക്ഷേ ഇവിടെ ഗ്രേഡ് 10 കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എഞ്ചിനീയറിംഗ് പാത്വേ ചൂസ് ചെയ്യാം. അത് കോർ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾസ് ആണ് പഠിപ്പിക്കുന്നത്. പിന്നീട് അത് പഠിച്ചു കഴിയുമ്പോൾ ഗ്രാജുവേഷൻ നമ്മുടെ യു കെ യൂണിവേഴ്സിറ്റീസിൽ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് എഞ്ചിനീയറിംഗിന് പോകാം. അത് അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം, മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് റയർലി വേറെ കരിക്കുലംസിൽ കാണാറില്ല. നമ്മുടെ ട്രഡീഷണൽ കരിക്കുലത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെയാണ് ഐ ടി സബ്ജക്ട്സും. ഐ ടി കോർ ഐ ടി പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ വേറെ സബ്ജക്ട്സ് പഠിക്കേണ്ടെന്നുള്ളവർക്ക് ഐ ടി സബ്ജക്ട്സ് പഠിക്കാം. അതുപോലെ തന്നെ ബിസിനസ്സിലും ആർട്ട് ആൻഡ് ഡിസൈനിലും ഗ്രേഡ് 10 കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
2: അപ്പോൾ അങ്ങനെ ഗ്രേഡ് 10 കഴിയുന്നു, ആ ഒരു കുട്ടി ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുന്നു, അവർ എത്ര വർഷത്തെ കോഴ്സ്? 2 വർഷത്തെ.
3: ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തെ കോഴ്സ്.
2: അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് എഞ്ചിനീയറിംഗിന് പോകണം അല്ലെങ്കിൽ ഒരു ഐ ടി മേഖലയിലേക്ക് പോകണം, അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും ആ ഒരു മേഖലയിലേക്കുള്ള ആക്സസ് എങ്ങനെയായിരിക്കും, സർട്ടിഫിക്കേഷൻസ് എങ്ങനെയായിരിക്കും?
3: ഐ ടി എടുത്ത കുട്ടികൾ ഗ്രേഡ് 10 കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഡിപ്ലോമയിൽ ഐ ടി എടുത്ത കുട്ടികൾക്ക് പിന്നെ ഹയർ നാഷണൽ ഡിപ്ലോമയിലും ഐ ടി തന്നെ എച്ച് എൻ ഡി കമ്പ്യൂട്ടിംഗ് ഉള്ള ഓപ്ഷൻ എടുക്കാം. അവിടെ അവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറോ ഡാറ്റ അനലിറ്റിക്സോ AIയോ പല പല സ്പെഷ്യലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പോകാം, മാർക്കറ്റിംഗ്, HRM പല ഓപ്ഷൻസ് ഉണ്ട്. ആർട്ട് ആൻഡ് ഡിസൈൻ എടുത്ത കുട്ടികൾക്ക് ഗ്രാഫിക് ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഈ ഒരു രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകാം.
2: അല്ല, ഇപ്പൊ ഈ ചോദിക്കുന്ന കൂട്ടത്തിൽ നമുക്കിപ്പം ഇത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത കോഴ്സിലേക്ക് പറയുന്നു, അത് യു എയിൽ മാത്രമാണോ സാധ്യതയായിട്ടുള്ളത്? അതോ
3: അല്ല, പുറത്തുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിലും പോവാം, ഇവിടെയുള്ള യു കെ യൂണിവേഴ്സിറ്റീസിലും പോകാം.
2: ശരി,
3: അത് ഇത് ഒരു യു കെ ക്വാളിഫിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉണ്ട്.
2: ശരി,
3: അപ്പൊ കുട്ടികളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യും.
2: ഈ ഒരു കോമൺ ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുന്നതാണല്ലോ ഈ നമ്മുടെ 10+1+2 അത് കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ഡോക്ടർ അല്ലെങ്കിൽ നഴ്സിംഗ് എന്നുള്ളൊരു മേഖല. ഇപ്പൊ ഈ യു കെയിലൊക്കെ ഇത് അക്രഡിറ്റഡ് ആയ എങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചർ, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ കൾച്ചർ എങ്ങനെയാണ്?
4: ഇത് മെയിൻലി യു കെ ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. നമ്മുടെ ആൾക്കാരോട് ഇതൊന്ന് പറഞ്ഞു
2: യോജിച്ച് വരാനായിട്ട്
4: ഡൈജസ്റ്റ്
2: ചെയ്യാൻ,
4: നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് പേരൻസിനെയാണ്. നമ്മൾ കുട്ടികളോട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്റെ ഒരു കുറച്ച് നാളത്തെ കരിയർ ഈ ലൈഫ് കൊണ്ട് കൗൺസിലിംഗ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ കൂടുതലും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഏതൊരു മനുഷ്യൻ, ഈവൻ ഞാനായാലും ചിന്തിക്കുന്നത് എന്റെ കുട്ടി കെ ജി തൊട്ട് 12th വരെ പഠിച്ചിറങ്ങിയിട്ട് വേണം ഡിഗ്രിക്ക് പോയി മാസ്റ്റേഴ്സ് എടുത്ത് ഇങ്ങനെ പോകണം. അതാണ് ആ ഒരു കൺസെപ്റ്റാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേരന്റ് എന്നെ വിളിച്ച്, അവർ ഇവിടുത്തെ ഒരു ഡോക്ടറാണ്, പുള്ളിയുടെ പുള്ളിക്കാരുടെ മോന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തു, ഇതുപോലെ മോൻ ഇതുപോലെ പിന്നെ സ്കൂളിൽ പോകുന്നില്ല, അവന് സ്കൂളിൽ പോകണ്ട, അവന് എക്സാം എഴുതണ്ട, ഇങ്ങനെയുള്ള കണ്ടീഷൻ കൊണ്ട് അവൻ എന്റെ അടുത്ത് വന്നു. വന്നപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്തപ്പോൾ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, സി ബെറ്റർ യുനോ ലെറ്റ് ഹിം ഗോ ഫോർ ദിസ് വേ, ഹി ക്യാൻ കംപ്ലീറ്റ് ദ കോഴ്സ് ഈസിലി, ഈക്വൽ ടു 12th and 10th. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഓക്കെ സാറ് ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ ചെയ്യാം എന്ന്, ഞാൻ മോനെ കൺവിൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിച്ചത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, എൻ്റെ പേരൻസ് കുട്ടിയെ സ്കൂളിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നാട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പേരൻസ് പറഞ്ഞു, യു അങ്ങനെ ചെയ്യല്ലേ, കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ആൾക്കാരെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും എക്കണോമിക്കലി നമുക്ക് ഫീസ് ആയാലും നമ്മൾ വളരെ കുറവാണ് വാങ്ങിക്കുന്നത്. നമ്മൾ കമ്പയർ ടു യു കെ കരിക്കുലം ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ
2: അഫോർഡബിൾ
3: ആയിട്ടുള്ള ഫീസാണ് നമ്മൾ കൊടുക്കുന്നത്.
2: ശരി, ഇത് കേൾക്കുന്ന കുട്ടികളുടെ അല്ലെ പാരന്റ്സ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല്?
3: ഞങ്ങളുടെ ക്യാമ്പസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. 20+ നാഷണാലിറ്റീസിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻസ് ആണ് കുറവ്, മറ്റുള്ള നാഷണാലിറ്റീസ് എളുപ്പം തന്നെ ഇതിന്റെ ഈ കോഴ്സസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അവർ വരുന്നതും കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. കുട്ടികൾ കൂടുതലും ഞങ്ങൾ ക്യാമ്പസിൽ തന്നെ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയി, പിന്നെ അതുപോലെ അവർക്ക് തന്നെ അവിടെ റിക്രിയേഷണൽ സ്പേസസ് എല്ലാം ഉണ്ട്. അപ്പൊ മോസ്റ്റ്ലി ഞങ്ങളുടെ സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത് 9 to 5 ക്യാമ്പസിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണ്. കൂടുതലും ക്ലാസ് റൂം, ഔട്ട്സൈഡ് ക്ലാസ് റൂം ലേണിംഗ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്യണമല്ലോ. ആ ഒരു സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ജോലി സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും.
2: അല്ല, ഈ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇതൊരു ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഞാൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഇത്രയും ടോക്ക് ഷോ ചെയ്യാൻ വന്നിട്ടുള്ളതിൽ വെച്ചൊരു ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറയുന്നത്. എനിക്കൊന്ന് കുറച്ചുകൂടെ കുട്ടികൾക്ക് പലപ്പോഴും നമുക്കൊരു ഈ നാല് ചുമരുകളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പുസ്തകങ്ങൾ പഠിച്ചു വരുന്നവർക്ക് ഒന്ന് എന്നിട്ട് നിന്ന് സംസാരിക്കാൻ പോലും ഉള്ള കഴിവിനെ ഭയങ്കരമായിട്ട് അല്ലെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ്?
3: തീർച്ചയായും ഞങ്ങൾക്ക് ധാരാളം ഇന്റേൺഷിപ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്കിൽ സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ സ്കിൽസ് അക്വയർ ചെയ്യുക? ഇപ്പോൾ നമ്മുടെ കോഴ്സസ് എല്ലാം അസൈൻമെന്റ് ബേസ്ഡ് ആണ്, പ്രസന്റേഷൻസ് ഉണ്ട്, ലൈക്ക് യുനോ റിസർച്ച് ഓറിയന്റഡ് ആണ്, പ്രൊജക്ട്സ് ഒക്കെയാണ് ചെയ്യുമ്പോൾ. അപ്പോൾ പ്രാക്ടിക്കലി കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവും, പ്രസന്റേഷൻ സ്കിൽസ് ബെറ്റർ ആവും. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഒരു 46% അത്രയും കുട്ടികൾ ജോലി ചെയ്യുകയും ഇന്റേൺഷിപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ കാലത്ത് അതാണ് ആവശ്യം. അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോലി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എത്രമാത്രം പിന്നെയും ടൈം എടുക്കും, നമ്മൾ കരിയർ റെഡി ആവുന്നില്ല. അതുപോലെ ഇൻഡസ്ട്രി വിസിറ്റ്സ് ഞങ്ങൾ റെഗുലർ ആയിട്ട് എവറി 3 months ഇൻഡസ്ട്രി വിസിറ്റ്സ് കൊടുക്കും. കാരണം ആ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി റിയലൈസ് ചെയ്യുന്നത് ഓ ഇതാണ് റിയൽ ലൈഫ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ ബുക്കിൽ നിന്ന് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും യഥാർത്ഥത്തിലുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വിടുമ്പോൾ വെറുതെ നമ്മൾ പറഞ്ഞയക്കുന്നില്ല, അവരെ ഗ്രൂം ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. എങ്ങനെ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യണം, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ലിങ്ക്ഡിനിൽ എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴും വളരെ കാഷ്വൽ ആയിട്ടാണ് ആൾക്കാർ ഇന്റർവ്യൂസിനെ സമീപിക്കുന്നത്. അത് ഇവിടെ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് മലയാളികൾക്കൊക്കെ ആ ഒരു അവയർനെസ് വേണം. നമ്മൾ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല?
2: അപ്പൊ
3: ആ ഗ്രൂമിങ്ങും നമ്മൾ തീർച്ചയായും കുട്ടികൾക്ക് കൊടുക്കണം. അത് ഞങ്ങൾ ആ സപ്പോർട്ട് കൊടുക്കാറുണ്ട്.
2: തീർച്ചയായിട്ടും. നിങ്ങൾക്ക് നാഷണാലിറ്റീസ് എത്ര നാഷണാലിറ്റീസ് കുട്ടികൾ പഠിക്കുന്നുണ്ട്?
3: ഓൾമോസ്റ്റ് 20+ നാഷണാലിറ്റീസ് പഠിക്കുന്നുണ്ട്.
2: നാട്ടിൽ നിന്ന് വരാറുണ്ടോ ഇവിടെ പഠിക്കാനായിട്ട്?
3: നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ ഈ അവയർനെസ് കുറവാണ്.
2: സത്യമാണ് അല്ലെ? പലപ്പോഴും ഈ പാരന്റ്സിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മൾ, അതെ അല്ലെ? കുട്ടികളെക്കാട്ടി കൂടുതൽ പാരന്റ്സിന്. എന്താണ് അടുത്തൊരു 5 വർഷം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും?
3: തീർച്ചയായും നമ്മൾ ഈ മോഡേൺ ടെക്നിക്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡാപ്റ്റ് ചെയ്യണം. അത് പ്രത്യേകിച്ചും ഇന്ത്യൻസിന്റെ ആ ഒരു മെന്റാലിറ്റി, ആ ട്രഡീഷണൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ആ പഴയ കരിക്കുലം എക്സാം ഓറിയന്റഡ് ഇതിൽ നിന്നുള്ള ഒരു കാതലായ മാറ്റം ആവശ്യമാണ്. നമ്മൾ എപ്പോഴും മാർക്ക് കൊണ്ട് മാത്രം കുട്ടിയെ അസസ് ചെയ്യരുത്. കുട്ടി ടാലന്റഡ് ആണ്, കേപ്പബിൾ ആണ്, പക്ഷെ പലപ്പോഴും പേരൻസിന്റെ എക്സ്പെക്ടേഷനിൽ കുട്ടികൾ അവിടെ ശ്വാസം മുട്ടുകയാണ്. അവരെ ടാലൻസിന് പുറത്ത് കാണിക്കാനും അവരുടെ ക്രിയേറ്റീവ് സ്കിൽസിനെ കാണിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ടാക്കണം. സ്കിൽസ് ാണ് ഇനി ഒരു നെക്സ്റ്റ് 5 years എസ്പെഷ്യലി UAE പോലൊരു കൺട്രിയിൽ വളരെ ആവശ്യമാണത്. അതിൽ നമ്മൾ ബുക്കിഷ് നോളജ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ഇൻഡസ്ട്രി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി വേണം കുട്ടികളും പെരുമാറാൻ. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിജിറ്റൽ അഡാപ്റ്റബിലിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലെക്സിബിലിറ്റി, നമ്മളൊരു വർക്ക് സ്പേസിൽ പോയിട്ട് ടീമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ല, അതൊക്കെ മിക്കപ്പോഴും ഇന്ത്യൻസിന് എപ്പോഴും ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് വരുന്നുണ്ട്. മറ്റുള്ള രാജ്യക്കാർ എളുപ്പം തന്നെ മിംഗിൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്വയർ ചെയ്യണം. പേരൻസിന് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. ചില പേരൻസ് ചോദിക്കും ഏത് കോഴ്സ് എടുത്താലാണ് എന്റെ കുട്ടിക്ക് എളുപ്പത്തിൽ ജോലി കിട്ടുക. അങ്ങനെ എല്ലാ കോഴ്സ് എടുത്താലും കിട്ടും, പക്ഷേ അത് ആ കുട്ടി പേഴ്സണാലിറ്റി ഈക്വലി അതിനോടൊപ്പം ഡെവലപ്പ് ചെയ്യണം. അതിലാണ് നമ്മുടെ ഫോക്കസ്. ഇനി നമ്മുടെ ഒരു ഫോക്കസ് ഇന്ത്യയിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിലോട്ടുള്ള ഒരു മാറ്റം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ മെഡിസിനും എഞ്ചിനീയറിംഗും അല്ലാതെ വേറെ ഓപ്ഷൻസ്
2: ഒന്നുമില്ല. സത്യമാണ് അല്ലേ? അതിനകത്ത് എല്ലാ കുട്ടികൾക്കും എക്സൽ ചെയ്യണമെന്നില്ല അല്ലെ? അത് അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്
3: ഏറ്റവും വലിയൊരു.
2: തീർച്ചയായിട്ടും. ഇപ്പം ബിനി സാർ നമ്മൾ സംസാരിച്ചു പറഞ്ഞ കോട്ടയത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. സാർ അന്ന് പഠിക്കുന്ന സമയത്ത് ഇല്ലാത്ത എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്ന് സാറിന്റെ കോളേജ് കൊടുക്കുന്നത്?
4: നമ്മൾ പഠിച്ച സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബാച്ചിലർ ഡിഗ്രി, ഞാൻ BCOM എടുത്ത് പിന്നെ MCOM കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് കയറി വരുന്നത്. ആ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി കണ്ടുപിടിക്കാൻ. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ വിസിറ്റ് വിസയിലാണ് വന്നത്. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നമ്മൾ അന്ന് BCOM ഒക്കെ പഠിച്ചത് 1 രൂപ പോലും കൊടുക്കാതെ പഠിച്ചത്. ഏതാ അത്രയ്ക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മുടെ നാട്ടിൽ, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും. പക്ഷെ ഇന്ന് അതേ BCOM ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിന്ന്, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി നിന്നോ ഈവൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിന്ന്, ദുബായില് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിന്ന് പഠിച്ച് ഇറങ്ങണമെങ്കിൽ ഒരു മിനിമം 180,000-200,000 സ്പെൻഡ് ചെയ്യണം.
2: അതെനിക്കറിയാം. പല പല ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഞാൻ തന്നെ ഞെട്ടിപ്പോണ്ട് BCOM പഠിക്കുന്നത്.
4: അത് അത് ഒരു മിനിമം ഫീസാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. അപ്പം സി ആ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായിട്ട് തീർന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നത്. നമ്മൾ വളർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല, പക്ഷെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീസിനെ കൂടുതൽ അങ്ങനെ നമ്മൾ നോക്കാതെ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ട് നമ്മുടെ ഒരു മീഡിയം ക്ലാസ് നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ ഉള്ള ആൾക്കാർ, അവരുടെ മക്കൾക്ക് പഠിക്കാൻ അവരെ നാട്ടിലോട്ട് വിടാതെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കാൻ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഈ യൂണിവേഴ്സിറ്റി പോകുമ്പം പെർ ഇയർ 60,000 ഒക്കെ അവരുടെ ഫീസ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു മേ ബി 20,000 പെർ ഇയർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു ലെവലിൽ തീർത്തിട്ട് തേർഡ് ഇയർ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു സ്കോളർഷിപ്പോട് കൂടിയാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈവൻ തേർഡ് ഇയർ അങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കുട്ടികളെ. അപ്പം സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവർക്ക് ബാച്ചിലർ ഡിഗ്രി കൊണ്ട് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടി 180 കൊടുക്കുമ്പോൾ ഈ കുട്ടി മേ ബി 80,000 അധികം സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ ബാച്ചിലർ ഡിഗ്രി. അപ്പം ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, എന്തിന് വൈ യു ഹാവ് ടു പേ മോർ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റഡി അബ്രോഡ് ബോർഡുകൾ
2: മാത്രമേ
4: പറഞ്ഞിട്ടുള്ള ബോർഡുകൾ മാത്രമേ റീസെന്റ് ഞാൻ കണ്ടതാണ്. പക്ഷെ ഈ കുട്ടികളെല്ലാം യു കെയിലൊക്കെ പോകുന്നത് 25 lakhs ഒക്കെ ഒരു നാട്ടിലോട്ടൊക്കെ കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റഡി അവിടെ ബോർഡുകൾ
2: പിടിച്ചു
4: കാനഡ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ മാത്രമാണ് റീസെന്റ് ഞാൻ കണ്ടതാണ്. ഈ കുട്ടികൾ യു കെയിലൊക്കെ

0: അങ്ങ് ആക്കി കളഞ്ഞത്. പക്ഷേ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അവർ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അലോ ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ മോർ ദാൻ 11 യു കെ യൂണിവേഴ്സിറ്റീസ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ഓർ ദിയർ ഓൺ ക്യാമ്പസ്. ഓക്കെ, ഗുജറാത്തിൽ തന്നെ 5 യൂണിവേഴ്സിറ്റീസ്, ബോംബെ, ബാംഗ്ലൂർ, ഇങ്ങനെ ഹൈദരാബാദ്, ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞു. അപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ കരിക്കുലം അവർ ചേഞ്ച് ചെയ്യുന്നു. 4 വർഷത്തെ ഡിഗ്രി ആവുന്നു, നമ്മളൊക്കെ പഠിച്ചത് 3 വർഷം.
1: ഓക്കെ,
0: ഇപ്പം അവർ ചെയ്യുന്നത് ഇതേ സെയിം സിസ്റ്റം, ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ, തേർഡ് ഇയർ ബാച്ചിലർ ഡിഗ്രി, ഫോർത്ത് ഇയർ ഓണേഴ്സ് ഡിഗ്രി. ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഇന്ത്യ ഗവൺമെന്റ്
1: കൊണ്ടുവന്നോ. എന്നാലും ഒരുപാട് പേർക്ക് ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അവരുടെ ഒരു ഐ ഓപ്പണിംഗ് പോലെയാണ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, പേര് പോലെ തന്നെ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ അല്ലേ, അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുക. എന്തായാലും നമ്മുടെ സമയം പോകാറില്ല. എന്താണ് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഈ എഡ്യൂക്കേഷൻ, പാരന്റ്സ് ആയിരിക്കും കേൾക്കുന്ന ഒരു പക്ഷെ കൂടുതൽ, എന്താണ് അവരോട് പറയാനായിട്ടുള്ളത്?
0: എഡ്യൂക്കേഷൻ സി, ഒരിക്കലും ഞാൻ പേരൻസിനോട് പറയാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, കുട്ടികളെ കൂടുതൽ സ്ട്രെസ്ഫുള്ളാക്കി പഠിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവരുടെ ആഗ്രഹങ്ങളോടും ഒന്ന് മനസ്സിലാക്കണം.
1: തീർച്ചയായിട്ടും
0: അവരുടെ ആഗ്രഹം അനുസരിച്ച് മാത്രം അവരെ ഗൈഡ് ചെയ്യുക.
1: തീർച്ചയായിട്ടും
0: അതിന് പ്രോപ്പർ കൗൺസിലിംഗ് എടുത്തിട്ട് മാത്രം ആ കുട്ടിയെ ഒരു ഏരിയയിലോട്ട് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ സെലക്ട് ചെയ്യാൻ അവരെ നിർബന്ധിക്കുക. അല്ലാതെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഡോക്ടറാണ്, എന്റെ മോൻ ഡോക്ടറാണ്, ആ ഒരു ലെവലിലോട്ട്
1: അതിലത്തെ വീട്ടിലെ മകൻ ഡോക്ടറാണ് അല്ലെ. നമ്മൾ സത്യം പറഞ്ഞ ഒരു വലിയൊരു ഐ ഓപ്പണിംഗ് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കുകളും. അത് പാരന്റ്സ് ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ തന്നെ പറയുന്നു. താങ്ക് യു സോ മച്ച് ബെന്നി വർഗീസ് ആൻഡ് റീവ മറിയം ഫോർ ജോയിനിങ്. രാവിലെ ഈ സമയത്ത് ജോയിൻ ചെയ്തതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരു വേറിട്ട കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. വീണ്ടും വരിക. എന്തായാലും ഗംഭീരമായിട്ട് ഒരുപാട് കുട്ടികളുടെ ലൈഫിൽ ഇനിയും വെളിച്ചം തെളിയിക്കാനും സഹായിക്കട്ടെ.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.
2: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
3: ഈ പയ്യന് കണ്ടോ
2: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
4: അഭിജിത് കുമാർ
2: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ്
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
6: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
6: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ ഹോർമുസ് തുറന്നു. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിനെ പിടിച്ചുകെട്ടി കോങ്കോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. കരാറിലെ വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങൾ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ്. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുക. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രൻ ക്രൂഡ് വില ബാരലിന് $78. WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴുന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും ട്രംപ്. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. കേരള ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിനു പിന്നാലെയാണ് ബജറ്റ്. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചന. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജറാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറടക്കമുള്ള രേഖകൾ വീണ ED കൈമാറിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന് സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാലാ വലവൂർ സ്വദേശിയാണ്. പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിൽ. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കി എലിപ്പനി കേസുകൾ കൂടുതലായി ഉയരുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്ക യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യുവാൻവിസാണ് കോങ്കോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ നേടി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5th മിനിറ്റിലാണ് കോങ്കോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇത് ആദ്യമായാണ് കോങ്കോ ലോകകപ്പ് കളിക്കുന്നത്. ലിയോണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ 95 മിനിറ്റിലാണ് കലബ് ഇറങ്കിയയിലൂടെ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്കാണ് കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡയസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസ് ആണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോൾ. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും ഉറപ്പിച്ചു. ഷാർജയും ദുബായിയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹെസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ അൽ ഖാസ്മി പ്രഖ്യാപിച്ചു. വിജയറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിജയറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ വിജയറ കിരീടാവകാശി അഭിനന്ദിച്ചു. അടുത്ത വാർത്ത 10 മണിക്കാണ്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Loham Muruvan, Uru Pandin Pinale Payinu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga Football Day, Mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check. Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
7: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: 36-48 യുഎയിലെ താപനില ഇങ്ങനെയാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 48%.
5: Weather update.
7: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വ്യാഴാഴ്ച ജൂൺ 18 നിൽക്കുന്നത്. ഞാൻ ഒരു വാർത്ത നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കായിരുന്നു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 8 വരി തുരങ്കപാതയാണ് ജൂൺ 20 സത്യം പറഞ്ഞാൽ തുറക്കാൻ പോകുന്നത്. ഇത് ഇന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് അല്ലെ കേരളത്തിലേക്കൊന്നും ഇത്ര വലിയ പദ്ധതികൾ? ഇപ്പൊ ഇതെല്ലാം നോർത്തിലാണ് വരുന്നത്. ഇപ്പൊ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ഒരു തുരങ്കപാത വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നോക്കുകഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഒരു 10 വർഷം, ഞാൻ അധികം നാട്ടിലേക്ക് പോയി നിൽക്കുന്ന ഒരാളല്ല, ഞാൻ പോവാണെങ്കിൽ ഒരാഴ്ച കൂടി പോയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പല സ്ഥലങ്ങളിലേക്കും ഈ ഫ്രീക്വൻ്റ് ആയിട്ട് പല വട്ടങ്ങളായിട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് വലിയ ചേഞ്ചൊന്നും തോന്നാറില്ല. ആ പഴയ പാലും ആ പല റോഡും അതൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളിപ്പം കാസർഗോഡ് നമ്മുടെ കോഴിക്കോട് വഴി എറണാകുളം ടച്ച് ചെയ്യുന്ന ആ ഒരു പാത, അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ലോ ആണ്. എന്നാൽ ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ എത്ര പ്രൊജക്ട്സ് ആണെന്നറിയോ, അവിടെ വളരെ ഹൈ സ്പീഡിൽ വരുന്ന ഇതൊക്കെ രാഷ്ട്രീയം മറന്ന് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നി ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കുമ്പോൾ. ഇതെന്താണ്, ഞാൻ ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, 8 വരിയാണ് ഇതിൻ്റെ പാതയുടെ ഇതെന്ന് പറയുന്നത്. 20 തുടക്കാൻ പോകുന്ന ഡൽഹി ടു മുംബൈ ആണ് ഈ എക്സ്പ്രസ് വേ വരുന്നത്. ഇതൊരു ടൈഗർ റിസർവേഷൻ ഏരിയ, അതിൻ്റെ താഴെക്കോടാണ് ഈ തുരങ്കം പോകുന്നത്. അതായത് ഒരു രീതിയിലും പരിസ്ഥിതിനെ എൻവയോൺമെൻറ്റിനെ ഒരു രീതിയിലും നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു തുരങ്കപാതയാണ് ഇത് വരുന്നത്. ഇതിന് ഏകദേശം 4.5 kilometer 4.9 kilometers ആണ് ഇതിൻ്റെ നീളം തന്നെ പറയുന്നത്. 5 kilometer ഈ നീളം എടുക്കുന്നത് സത്യത്തിൽ ഒരുപാട് ട്രാവലിംഗ് ഡിസ്റ്റൻസിനെയും ട്രാവലിംഗ് ടൈമിനെയും കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് എന്താ പറയുന്നത്, പൂർണ്ണമായിട്ടും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തന്നെ ഒരുപാട് പേർക്ക് വളരെ ഈസി ആയിട്ട് ഡൽഹി മുംബൈ പോകാനുള്ള ഒരു എന്താ പറയുന്ന ഒരു അവകാശം കൂടെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. എപ്പോഴും ഏതൊരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നല്ല റോഡുകളാണ്. എല്ലാ രാജ്യവും നോക്കിക്കഴിഞ്ഞാൽ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ ബാക്കി എല്ലാം സ്ലോ ആണ്. നമുക്ക് ഏത് ബിസിനസ്സിനാണെങ്കിലും ഏത് മീറ്റിങ്ങിനാണെങ്കിലും ഏത് എന്ത് ചർച്ചയ്ക്കാണെങ്കിലും റോഡുകളാണ് നമുക്ക് ആദ്യം നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തുവാനും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മുടെ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള മുഗദ്ര ഹിൽസ് ടൈഗർ റിസർവ്, അതിൻ്റെ അടിയിലൂടെയാണ് ഈ ഒരു പാതയുടെ പോകുന്നത്. എന്നെ സത്യം പറഞ്ഞാൽ ആകർഷിച്ചത് ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചെന്ന് ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു 8-lane തുരങ്കപാതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
10: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
11: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
11: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
12: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഓൾറൈറ്റ്, എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ മണിക്കൂർ ഗസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഈ സമയത്താണ് ഇന്ന് എന്താ സംഭവത്തിലേക്ക് വരാൻ പോകുന്നത്. മിനി പത്മ നമസ്കാരം, എന്താണ് ഇന്നത്തെ എന്താ സംഭവം?
1: എന്താ സംഭവം, രാവിലെ പിന്നെ നമ്മൾ തുടക്കത്തിൽ പ്രസ് ക്ലബിന്റെ സമയത്ത് അക്ഷയ് ഈ പി എം ശ്രീയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും എന്താണ് പി എം ശ്രീ എന്ന് കുറെ കാലമായിട്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിലും പി എം ശ്രീയുടെ വിഷയം എന്താന്ന് പറയുമ്പോൾ ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? ഈ പി എം ശ്രീയിൽ ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞല്ലോ, കേരള സർക്കാർ പിണറായി സർക്കാരെല്ലാം ഒപ്പിട്ടതുകൊണ്ടാണ് നമുക്കതുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന്. പക്ഷെ സർക്കാരിന്റെ വാദം പൊളിയുകയാണ്, സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പി എം ശ്രീ പദ്ധതി പ്രകാരമല്ല എന്നതാണ് സത്യം. അപ്പൊ ഈ പദ്ധതിയിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ വി ഡി സതീശൻ സർക്കാരിന് പിന്മാറാൻ വേണ്ടി കഴിയും. അതായത് മുൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പി എം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ല എന്ന് രേഖകൾ സഹിതം ഇപ്പൊ പുറത്തു വന്നു. അതായത് മാർച്ചിലും മെയ്യിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നമ്മുടെ കേരളത്തിന് നൽകേണ്ട ഒരു തുകയാണ്. അത് പി എം ശ്രീയായിട്ട് ഒരു ബന്ധവും ഇല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. ഈ തുക അനുവദിച്ചതിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് ഇത് നേരത്തെ പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ട പി എം ശ്രീയാണെന്ന്. 2026 മാർച്ചിൽ കേന്ദ്രം 99 കോടി രൂപയും 2026 മെയ് 20 106 കോടി രൂപയും അനുവദിച്ചു എന്നാണ് രേഖയിൽ പറയുന്നത്. എന്നാൽ ഈ തുക നിലവിൽ കേരളത്തിന് ലഭിച്ചിട്ടില്ല. മാർച്ചിലും മെയിലും അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നിർബന്ധമായിട്ടും കേരളത്തിന് നൽകേണ്ട തുകയാണ്. ഇതിന് പി എം ശ്രീയായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ പി എം ശ്രീയെ ചുറ്റിപ്പറ്റിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പോര് കടുക്കുന്നതിനിടെയാണ് രേഖകൾ പുറത്തു വന്നത്. പദ്ധതി അടുത്ത ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് തുടർ നടപടി തീരുമാനം വന്നതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കടുത്തത്. അപ്പോൾ LDF സർക്കാർ പദ്ധതി ഒപ്പിട്ടതിനാൽ പ്രതിസന്ധി ഉണ്ടായി എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ാണ് ഭരണപക്ഷം. മറ്റു വഴികളില്ലാതെ മുന്നോട്ടു പോകുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ തീരുമാനത്തെ വിമർശിച്ചിട്ട് CPMഉം CPI നേതാക്കളും രംഗത്ത് വരുമ്പോഴാണ് സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് നിങ്ങൾ UDF സർക്കാർ കീഴ്പ്പെടുന്നു എന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. പലർക്കും മറന്നുപോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്. വിദ്യാർത്ഥികളെ ഏകീകൃതവും സമഗ്രവുമായിട്ടുള്ള വ്യക്തിത്വമുള്ളവരായിട്ട് വളർത്തുകയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള, അതായത് പ്രാക്ടിക്കൽ നോളജിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ ഒരു കരിക്കുലം പോകുന്നത് എന്നാണ് പറയുന്നത്. ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടിയുടെയും പഠന ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എല്ലാ തലത്തിലുമുള്ള അവരുടെ വിലയിരുത്തൽ നടത്തുക, യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലേക്ക് അറിവ് നൽകുക. നല്ല കാര്യമാണ് അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെ? കേൾക്കുമ്പോൾ ഒരു പിന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു ഒരു കരിക്കുലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത്. പലപ്പോഴും അത് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ഇതിന്റെ ഫുൾ ഫോം എന്താണ്, ഇതിന്റെ മുഴുവൻ ഇതെന്താണെന്ന് ആർക്കും അറിയാറില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ച ഒരു വിദ്യാഭ്യാസ നയം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി ഇങ്ങനെ പോയാൽ പോരാ, ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് 2020. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടുത്തായിട്ട് പി എം ശ്രീ വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇന്ത്യയുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പി എം ശ്രീയിലൂടെ പ്രധാനമായിട്ടും മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് രാജ്യത്ത് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുക, പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. അതായത് ഓൺലൈനിൽ നിലവിൽ 10,077 സ്കൂളുകളുടെ പട്ടിക കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 839 കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, 599 നവോദയ വിദ്യാലയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ബാക്കിയുള്ളത് 8,639 സ്കൂളുകൾ കേരള സർക്കാരുകളോ പ്രാദേശിക സർക്കാരുകളോ നടത്തുന്ന സ്കൂളുകളാണ്. അപ്പോൾ 2026-27 വരെയുള്ള 5 വർഷത്തേക്ക് 27,360 കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവാണ് ഈ പി എം ശ്രീയിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. പദ്ധതി നോക്കുമ്പോഴൊക്കെ നല്ലതാണ്, പക്ഷേ അതിൽ ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് ഇടതുപക്ഷമായാലും ഭരണപക്ഷമായാലും എപ്പോഴും എപ്പോഴും എതിർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സമഗ്രമായിട്ടുള്ളൊരു വികസനം വരാൻ വേണ്ടി പോവുകയാണ്. 2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷങ്ങളിലായിട്ട് പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇനിയിപ്പോൾ 26 കഴിയാറായി, ഇനി ഒരു വർഷം കൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന് പ്രത്യേകിച്ചൊരു നേട്ടമില്ല. പിന്നെ ഇതിൽ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. മുസ്ലിം ലീഗ് അടക്കം ഇതിനെ വലിയ എതിർത്തതാണ്. അങ്ങനെ എതിർപ്പുള്ള ഒരു പദ്ധതി നേരത്തെ പിണറായി സർക്കാർ ഒപ്പിട്ടു, കാശ് വാങ്ങി എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ട് ഈ പിന്നെ പദ്ധതിയിലേക്ക് എന്തിനു പോകുന്നു? അതാണ് ഈ പദ്ധതിയുടെ രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത്. പദ്ധതി വന്നോട്ടെ, കൂടുതൽ കുട്ടികൾക്ക് നല്ല അന്തരീക്ഷത്തിൽ വളർന്നുകൂടെ എന്നാണ് BJP അനുഭാവമുള്ളവർ ചോദിക്കുന്നത്. അവരുടെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. അതായത് ഒരു സർക്കാർ ഇത് ഒപ്പുവെച്ചിട്ടില്ല, ഇപ്പൊ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ കേരളത്തിന് കിട്ടിയ തുക പി എം ശ്രീയിലൂടെ വന്നതല്ല, നമുക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന് വരേണ്ട ഒരു തുകയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ വാദം അവിടെ പൊളിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിൽ പിടിച്ചിട്ട് ഇനി പി എം ശ്രീയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഒപ്പുവയ്ക്കുന്നതെന്ന് നടക്കൂല എന്ന് ചുരുക്കം. അതാണ് ഈ പി എം ശ്രീ.
0: തീർച്ചയായിട്ടും. അപ്പൊ എനിക്കൊരു ഒരു പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ഒരു മനസ്സിലായിട്ടുണ്ടോന്നുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ അല്ല എന്നുള്ള. അപ്പൊ എന്താ വി ഡി സതീശൻ അതിനെ കുറിച്ച്
1: പഠിക്കാനുണ്ട്. ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. ഇത് ഇതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടു നീണ്ടു നീണ്ടു പോകും. അതാണ് പിന്നെ ഒരു പ്രതീതി ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ എല്ലാവരുടെ മനസ്സിലുണ്ട് വി ശിവൻകുട്ടി കേന്ദ്ര പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സി പി ഐ ഒഴിവാക്കിക്കൊണ്ട് അവരറിയാതെ. കാരണം അപ്പൊ തന്നെ എല്ലാവരുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു പി എം ശ്രീ പോലുള്ള ഒരു പദ്ധതി പിന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിൽ നടപ്പാക്കുകയോ. ഇത് ആർ എസ് എസുമായി ചേർന്നിട്ട് കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കുന്നൊരു തെരഞ്ഞെടുപ്പ് ധാരണ, ഇത് ഒരു വല്ലാത്ത നെക്സസ് ആണെന്ന രീതിയിലൊക്കെ ഇത് അറിയപ്പെട്ടിരുന്നു. ആ വാദങ്ങളൊക്കെയാണ് ഇപ്പൊ പൊളിയുന്നത്. അതുകൊണ്ടാണ് വി ശിവൻകുട്ടി അതിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞത് ഞാൻ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല, ഈ കരാർ അനുസരിച്ചിട്ടല്ല. ഇത് രണ്ടും രണ്ട് പദ്ധതികളാണ്. പി എം ശ്രീ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പ്രോജക്റ്റ് ആണ്. അതിൽ സ്കൂളുകളെ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താലേ ആ ഫണ്ട് വരുള്ളൂ. ആദ്യം ഇതുവരെ കേരളത്തിന് വന്നിട്ടില്ല. ഞങ്ങൾ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പണം വരുന്നതെന്നാണ്. വിവരാവകാശ നിയമവും പറയുന്നു കേരളത്തിന് മുമ്പ് കിട്ടാനുള്ള പണം, അതായത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടായ പണം കേരളത്തിന് കിട്ടി, അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഒരുപക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. ഇനി വരും ദിവസം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടാണെങ്കിൽ നമുക്ക് അന്തരം ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും പി എം ശ്രീ എന്താണെന്ന് എന്തുകൊണ്ടാണ് അതിനെ എതിർത്തെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ എന്താ സംഭവത്തിൽ ഇവിടെ ചർച്ച ചെയ്തത്.
2: തമിഴ് സോങ് ഓഫ് ദി ആർ വാസ് ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർദുബായ്.
3: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
0: ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്റ്റിൽ ആ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വർക്ക വൺ വരെയാണ് ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും സ്ലോ മൂവിങ് കാണുന്നത്. എമിറേറ്റ്സ് റോഡിലും അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ടോൾ റോഡിലും നമുക്ക് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ദുബായിലേക്ക് വരികയാണെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡും നമ്മുടെ അൽഖേൽ റോഡും അലൈൻ റോഡും ഒക്കെ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. റാസോൾക്കോ റോഡും നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ മേഖലകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്യുന്ന പോലെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അയച്ചാൽ മതി.
3: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Inde mandiyile
3: Jaya. Hello. Endada Vince? Nee endina ingane veerkunnathu? Nee carlottonu kere idinagathe AC-ye. JM inde AC-ya. JM ennu parayunnathu Dhanya Refrigeration inde in-house brand aanu. Idu koodathe Benzo ulpade antardeshiya brandukalude UAE-yile ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് പല രീതികളിലും കാണുന്നുണ്ട്. ഇപ്പം ഈ എന്താ പറയുന്ന ഒരു 80s-ലൊക്കെ 90s-ലൊക്കെ അല്ലേ, 90s അല്ല പോട്ടെ, 90s-കാര് ആണല്ലോ ഏറ്റവും കൂടുതൽ, അല്ലെ 80s-90s, അതിന് കുറച്ചുകൂടെ പുറകിലേക്കുള്ളവര് അല്ലെങ്കിൽ അധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഈ ട്രെൻഡ് കുറച്ച് നാളേ ഉള്ളൂ, വേറെ വല്ല ജോലി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ നമുക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്, കമന്റ്സിലും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സാധ്യത നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. പല ആളുകളും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള രീതിയിലിരിക്കും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ സി, നമ്മളെപ്പോഴും ഈ നമ്മുടെ എന്താ പറയുന്ന ഒരു മേഖല അല്ലെ ഒരു എക്കോണമി ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ ട്രാവൽ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കും അതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഞാൻ ഇന്ന രീതിയാണ് അല്ല, ഒരുപാട് എന്തൊരു ബിസിനസ് ഓണേഴ്സ് ഓണ്ടർപ്രണേഴ്സ് അവരുടെ ഫേസ് കാണിച്ച് അവരവരുടെ സ്റ്റോറീസ് പറഞ്ഞ് ഒക്കെ തന്നെ അവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇൻഫ്ലുവൻസിങ് ആണ്, നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കടയിൽ പോയിട്ട് ആ സാധനത്തിൻ്റെ വില പറയുന്ന മാത്രമല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ച് കേൾക്കായിരുന്നു, ഓറി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 76 ലക്ഷം രൂപയാണ് ഈ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇത് പലയിടങ്ങളിലും നമുക്കറിയാം, നാട്ടിൽ പലരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല ഇൻഫ്ലുവൻസറും അവർ കല്യാണത്തിന് വരും, അവർ ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പക്ഷെ അവർ ഫണ്ണിയാണ്, അവരുടെ റീൽ കാണാൻ നമുക്ക് രഞ്ചൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിരിക്കും. പക്ഷേ ഈ ഓറയുടെ കാര്യം പറയുന്നത് ഈ 75 ലക്ഷം to 76 ലക്ഷം ഇദ്ദേഹം മേടിക്കുന്നത്. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിന്നറോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചിനോ ഇദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ 25 ലക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസർ ലോകത്തേക്ക് കിങ്ങെന്നാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ വെളിപ്പെടുന്നത്. ഓറി എന്ന് പറയുന്ന ഈ ORRY എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 2.5 മില്യൺ ഫോളോവേഴ്സാണ് ഇദ്ദേഹത്തിനുള്ള. പല സെലിബ്രിറ്റീസും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ കാണാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയ ഹൈപ്പ് എന്നെനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് തൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ് കേട്ടോ. അദ്ദേഹം പല രീതിയിൽ അത് ചെയ്ത് വെച്ചേക്കുന്ന എന്താ പറയുന്നത് രീതികൾ, അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലിപ്പം ഷാറുഖ് ഖാനോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടൊപ്പം അദ്ദേഹം പങ്കിട്ടേക്കുന്ന ചിത്രങ്ങൾ, പിന്നെ അദ്ദേഹത്തെ തന്നെ അദ്ദേഹം ക്യാരി ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് ഭയങ്കര രസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ പലപ്പോഴും ഇൻഫ്ലുവൻസിങ് മേഖലയെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇപ്പം എത്ര ഇനാഗ്രേഷന് സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ സിനിമാ താരങ്ങളെ മാത്രം വെച്ച് ചെയ്തേക്കുന്ന ഇനാഗ്രേഷൻസൊക്കെ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചാണ് സത്യം പറഞ്ഞാൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, നമുക്ക് അത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നാളെ ഒരു പക്ഷേ ഇൻഫ്ലുവൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് വന്നാലോ അതിനൊരു ഡിഗ്രി വന്നാലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് മാറുന്ന ലോകത്തിന് മാറുന്ന മനുഷ്യനെന്ന് പറയുന്നത് പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ചില ആളുകൾ, എനിക്കറിയ ടാലൻ്റ് ഉള്ള ആളുകൾ ഒരിക്കലും പുറകിലോട്ട് പോകാനും പാടില്ല, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകളെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും ഓറയുടെ കാര്യമാണ് പറഞ്ഞത്, എനിക്കറിയില്ല ഇദ്ദേഹം എന്താണ് ഇത്ര വലിയ മേടിക്കാനായിട്ടുള്ള കാരണം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഇദ്ദേഹത്തെ ഒരു മാവലസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടാലൻറ്റ് എന്നും ഷോക്കേസ് ചെയ്യുന്ന ഞാനെങ്കിലും കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം മേടിക്കുന്ന പ്രതിഫലം അത് ഭയങ്കര, ഒരു പോഡ്കാസ്റ്റിലാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാം, എനിക്ക് 25 ലക്ഷം രൂപയാണ് എനിക്ക് ഞാൻ അതിന് ചാർജ് ചെയ്യുന്നത്, ഇനി അതല്ല ഒരു വെഡിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബാക്കി എന്തെങ്കിലും കാര്യത്തെ ഒരു റീലിന് വേണ്ടിയിട്ട് അദ്ദേഹം ചാർജ് ചെയ്യുന്നത് 76 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ കയറി നോക്കേട്ടോ, നമ്മുടെ ഇനി ആർക്കെങ്കിലും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഡിങ് വിഷോ ബർത്ത്ഡേ വിഷോ ഒക്കെ വേണമെങ്കിൽ ഓറിനെ സമീപിക്കാം എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല, എന്തായാലും ആ ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ORRY ഇൻസ്റ്റാഗ്രാം പേജ് പോയി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാവുന്നതാണ്. 2.5 മില്യൺസ് ആണ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഫോളോവേഴ്സ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
5: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡീറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
5: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
6: കണ്ണത്തി കടകണമുണ്ടത്തി പരലിന് കണ്ണു ജല ജല

0: മുല്ലപ്പെരിയാർ കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് PM ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണ് ഇത്. തുകയ്ക്ക് PM ശ്രീയുമായി ബന്ധമില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാ വിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. PM ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല ലഭിച്ചത് SSK ഫണ്ടെന്നും V ശിവൻകുട്ടി വിശദീകരിച്ചു. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാൻ കേരളം ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDFന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചന. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും PM ശ്രീയിലെ അടുത്ത സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. PM ശ്രീ ദേശീയ നയമാണ് നടപ്പാക്കിയത്, അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും സുരേഷ് ഗോപി. കരാർ പാലിക്കാൻ കേരളം ബാധ്യസ്ഥരെന്ന് K മുരളീധരൻ. ഉപാധികളോട് നടപ്പാക്കാനാണ് കേരളത്തിന്റെ തീരുമാനമെന്നാണ് മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിന് വിമർശനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന കേരളത്തിന്റെ പരാമർശമാണ് TVK ചൊടിപ്പിച്ചത്. പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ലെന്ന് വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയും, ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേമാതരം ഒഴിവാക്കി സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിൽ ED പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും ED റെയ്ഡ്. കേരളത്തിൽ ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവള പത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാറടക്കമുള്ള രേഖകൾ വീണ ED കൈമാറിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം മറ്റൊരു കേന്ദ്ര ഏജൻസി SFIO കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകൾ ഇന്ന് ED കൈമാറും. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. കരാറിലെ വിവരങ്ങൾ US അധികൃതർ സ്ഥിരീകരിച്ചു. 14 നിർദ്ദേശങ്ങൾ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തി വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. പുനരുദ്ധാരണത്തിന് $30,000 കോടി നിക്ഷേപം. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ട്രംപ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പൽ എത്തുന്നത്. US ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് 78, WTI ക്രൂഡ് വില ബാരലിന് 75. യുദ്ധകാലത്ത് $114 വരെ ഉയർന്നിടത്ത് നിന്നാണ് വില 75 താഴ്ന്നത്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. June 20 ജന്തർ മന്ത്രിൽ പ്രതിഷേധം. പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് CJP. ഫിഫ ലോകകപ്പിൽ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമും ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകകപ്പിൽ കളിക്കുന്ന 6 ലോകകപ്പുകൾ കളിക്കുന്ന താരമായി. ലിയോണൽ മെസ്സിക്ക് പിന്നാലെ. ലോകകപ്പിൽ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരിക്കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഗ്രൂപ്പ് L മത്സരത്തിൽ പനാമ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. ഗോൾ ചെയ്ത് സമനിലയിലേക്ക് മത്സരം നീങ്ങുകയാണെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ 95 മിനിറ്റിൽ കലബ് ഇറങ്കിയിലൂടെ കാന വിജയ ഗോൾ അടിച്ചെടുത്തു. ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്കാണ് കൊളംബിയൻ ജയം. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 36 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: സ്വാഗതവും അക്ഷയ്യാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ആൻഡ് യെസ്, ഞാനൊരു ഫിൽട്ടർ കോഫി പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ഫിൽട്ടർ കോഫി അവിടെ കൊണ്ടുവച്ചേക്കണു. രാവിലെ എന്താണെന്നറിയോ, ഞാൻ കുറേ നാളായി ഞാൻ ഷുഗർ കഴിച്ചിട്ട്. അപ്പം ഈ ഷുഗർ കഴിക്കാതെ കഴിക്കാതെ വരുമ്പോൾ ഒരു ത്വര ഉണ്ടാവില്ല നമുക്ക് ഷുഗർ കഴിക്കണമെന്ന്. അങ്ങനെ ഒരു മധുരം കുറച്ചൊരു ഫിൽട്ടർ കോഫിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ രാവിലെ നിങ്ങളെ പറയും നല്ലൊരു കോഫിയൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഞാനത് കട്ടൻ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് മധുരവിട്ട കോഫി കേട്ടോ. അതൊരു ഭയങ്കര സത്യം പറഞ്ഞാൽ ഈ മധുരവിട്ട നമ്മൾ മിൽക്കോ കോഫിയോ ചായയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ന് പ്രത്യേകിച്ച് പാല് കൂടെ ഒഴിച്ചിട്ടുള്ളതാണെങ്കിൽ, ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ, നമ്മുടെ വണ്ണം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടെ അപ്രതോട് അടിക്കും. നിർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് അറിയും. നമ്മുടെ ബോഡി തന്നെ ഫ്ലെക്സിബിൾ ആകുന്ന പല രീതികളും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്തപ്പോൾ ഒരു ഫിൽട്ടർ കോഫി അങ്ങോട്ട് പറഞ്ഞു. ഫിൽട്ടർ കോഫി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഞങ്ങളുടെ ഓഫീസിൻ്റെ താഴെ അടിപൊളി ഫിൽട്ടർ കോഫി കിട്ടും, ഒരു രക്ഷയില്ല. നമ്മൾ ഞാൻ പല ഓഫീസുകളിലും പോകുമ്പോഴും ഈ ഫിൽട്ടർ കോഫി കിട്ടുന്ന കടകൾ വളരെ അപൂർവമാണ്. പക്ഷേ ഇവിടെ എപ്പോഴും സുലഭമായിട്ട് നല്ല ഫിൽട്ടർ കോഫിയും കിട്ടും, നല്ല മൊരിഞ്ഞ ഉഴുന്ന വടയും കിട്ടും. എൻ്റെ ഫേവറേറ്റ് ആണ്. ഏതാണേലും ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ കപ്പ് സിറപ്സ് കൊണ്ട് ഏകദേശം ഒരു 19 കുട്ടികൾ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇത് എത്ര മീഡിയയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നാട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ആ അമ്മ ഒരു കപ്പ് സിറപ്പ് കൊടുത്ത് വിട്ടേര്, നമ്മൾ ഏതാണ് എന്താണെന്നുള്ളൊരു നോട്ടം സത്യം പറഞ്ഞാൽ വരുന്നില്ല. അപ്പോൾ ഒരു കഫ് സിറപ്പിൻ്റെ ഒരു റാക്കിൻ്റെ ഒരു ഇമേജ് കാണിക്കാൻ, നാട്ടിലെ ഏതോ ഒരു മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ, ഇതിനകത്ത് എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. അതുപോലാണ് കഫ് സിറപ്സിൻ്റെ ലേബൽ കാണുന്നത്. ഇത് ഏതൊക്കെയാണ് ഏതൊക്കെയെന്ന് പറഞ്ഞത് ഒരാൾക്കും അറിയത്തില്ല. ഇനി ഇതെല്ലാം ഒന്ന് തന്നെയാണോ, ഒരേ ബ്രാൻഡിൽ പല ബോട്ടിൽസിൽ അടിച്ചിറങ്ങുന്നതാണോ, നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് ചില കണ്ടൻസ് അടങ്ങിയേക്കുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ബാൻ ചെയ്തേക്കാണ്. ഇത് വലിയൊരു വേട്ട തന്നെയായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത് ഈ മാഫിയക്കെതിരെ. അതായത് മൾട്ടി മില്യൺ റുപ്പീസിൻ്റെ റാക്കറ്റിനാണ് ഇതോടെ പിടികൂടിയിട്ടുള്ള കപ്പ് സിറപ്പിൽ ഈ എന്താ പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ബ്രാൻഡ്സ് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചാറ്റ് ജി പി ടിയിൽ ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് അതിനകത്ത് മൂന്ന് ബ്രാൻഡ്സ് പറയുന്നുണ്ട്. കാരണം മൂന്ന് ബ്രാൻഡാണ് ഇന്ത്യയിൽ നിരോധിച്ചത്. അത് ഞാൻ ഒഫീഷ്യലി ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ആ റിപ്പോർട്ടിൽ അങ്ങനെ അവരുടെ പേര് കൊടുക്കാത്തതുകൊണ്ട്. നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ ഒരു ബ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഈ മെഡിസിൻസ് ഇത് പല രീതിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിന്, കൂടുതൽ നമ്മൾ കുട്ടികൾക്കാണല്ലോ നമ്മളിത് കൊടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പലയിടത്തും ഇതിൻ്റെ പ്രശ്നം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കപ്പ് സിറപ്പിൻ്റെ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ട് വന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നാട്ടിൽ കപ്പ് സിറപ്പ് ഓവർ ദ കൗണ്ടർ സെയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ കഫ് സിറപ്സ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലേക്കാണ് വന്നത്. വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. കാരണം അല്ലാത്ത പക്ഷം ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള കഫ് സിറപ്പ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ ഈസി ആയിട്ട് തന്നെ അതിനെ എന്താ പറയണേ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് നമ്മളിപ്പോൾ മഴ സീസൺ വരുന്നു, അത് കഴിഞ്ഞാണേലും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്താണേലും പനിയും ചുമയും ഒക്കെ തന്നെ വരും. അപ്പം കഫ് സിറപ്പ് ചൂസ് ചെയ്തതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുകൊണ്ട് ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് ഏതെങ്കിലും കഫ് സിറപ്പ് മേടിക്കരുത്. അത് വളരെ ഇതിനകത്ത് എന്താണ് കലക്കി വെച്ചേക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഇവർ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ആ കെമിക്കൽസ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കെമിക്കൽസൊക്കെയാണ്. നമുക്ക് ചില കെമിക്കൽസ് അറിയാമല്ലോ ഇന്നതന്നത് അഴുക്കാണ് മോശമാണെന്നൊക്കെ, പക്ഷെ ഇത് കേട്ടിട്ട് പോലും ഇല്ലാത്ത കെമിക്കൽസ് ആണ് ഇതിനകത്ത് കൊടുത്തത്. മില്യൺ ഡോളേഴ്സിൻ്റെ മാഫിയ ബിസിനസ്സാണ് ഈ നമ്മൾ ചുമയ്ക്ക് വേണ്ടി കുടിക്കുന്നതെന്ന് ഓർത്തോണം. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇന്ത്യക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മൂന്ന് ബ്രാൻഡ്സാണ് ഇന്ത്യൻ കപ്പ് സിറപ്സ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്.
1: യു ആർ ലിസണിംഗ് ടു സാൻ ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ സി ഫൈവിൽ ആസ്വദിക്കാം.
1: സി ഫൈവിന്റെ ഫെസ്റ്റിവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ സി ഫൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡിൽ നല്ല ട്രാഫിക്കാണ്, അത് തന്നെയാണ് രാവിലെ ഒട്ടും പറയാനുള്ളത്. നമ്മുടെ ഷെഗ്സാ റോഡ് ഫ്രീ ആയിട്ടുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദൈദ റോഡും ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ അലിത്ത ടോൾ റോഡിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിലും ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ട്രാഫിക് സിറ്റുവേഷൻ കൂടുതലാണ് കേട്ടോ ഈ മണിക്കൂറിൽ. എന്താണേലും ബാക്കി ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രാവലേഴ്സ് എല്ലാം തന്നെ ഓക്കെയാണ്. ഷാർജ കൂറാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് എന്ന് പറയുന്നത്. എന്തായാലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ട്രാഫിക് അപ്ഡേറ്റ് ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് അറിയിക്കാനാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് എന്റെ കൂടെ ശീബയും നിത്യയും ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പേര് തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും നമ്മള് മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങള് നമ്മള് എന്താ പറയണേ ഈ പേരുകൾ ഇപ്പൊ നമുക്കറിയാം
1: ഓടിയുടെ
0: കാര്യം പറയാൻ
2: വന്നപ്പോഴാണ് നമ്മള് ബാലനെ കുറിച്ച് ഓർക്കേണ്ടത്. ബാലന്റെ ഒക്കെ പഴയ സിനിമ തന്നെ അതേ പേരിലാണ്, ഒരേ പേരുള്ള പഴയ സിനിമകൾ വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്.
1: പക്ഷേ ബാലൻ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി, പക്ഷെ ഈ ഒടിയൻ അടുത്തടുത്തല്ലേ വരുന്നത് അല്ലേ?
3: ശരിക്കും ഒടിയൻ വന്നപ്പോഴേ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒടിയൻ വന്നപ്പോ എന്റെ മനസ്സിലുള്ള വിചാരം ഒടിയൻ അതിന്റെ ബാക്കിയാണോ, ഇനി രണ്ടാം ഭാഗമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല.
0: ഈ ഒടിയൻ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വലിയൊരു ഡിസ്ക്ലെയിമർ വന്നിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയ്ക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ ചിത്രത്തിന്റെ പേരുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നിയമത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരു സിനിമയ്ക്ക് മറ്റൊരു സിനിമയുടെ പേര് ഇട്ടുകൂടാ എന്നുള്ള നിയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊഡ്യൂസറിന്റെ ഒരു NOC എടുക്കണം. അതാണ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു യൂണിവേഴ്സിൽ ഒരു പേരോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പൊ നേരത്തെ നമ്മുടെ മലയാളത്തിലെ ഒടിയൻ അതിനകത്ത് നമുക്ക് എന്റെ പെരുമ്പാവൂരാൻ തോന്നുന്നത് പ്രൊഡ്യൂസ്
1: ചെയ്തിരിക്കുന്നത്
0: പ്രൊഡ്യൂസിന്റെ സിനിമ. അത് ഇതിപ്പോ നമുക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് മേടിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്.
3: ആ ഒരു പേര് അന്വർത്ഥമാക്കും വിധമായിരിക്കും ആ സിനിമയ്ക്ക്
1: ഭ്രമയുഗത്തിന്റെ ഡയറക്ടർ ആണല്ലോ ഇപ്പൊ പൃഥ്വിരാജിനെ വെച്ചിട്ട് ചെയ്യുന്നത്.
0: അല്ല, അപ്പൊ ഈ മലയാള സിനിമയിലെ ഏതൊക്കെ സിനിമകളാണ് ഇതുപോലെ പേര് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം.
3: ഓക്കെ,
0: അപ്പൊ ഇത് ഇപ്പൊ നമ്മള് ഒടിയനെ നമ്മൾ ഒന്ന് പറഞ്ഞു,
3: പിന്നെ
1: പറഞ്ഞു
0: പടയോട്ടം, ഇതുപോലെ പഴയ നമ്മുടെ നസീറിന്റെ ഒക്കെ കാലത്ത് പടയോട്ടം വരുന്നുണ്ട്.
3: പിന്നെ
0: അനാർക്കലി
1: പണ്ടേ കുട്ടി പുരാതന കാലത്തെ കുട്ടിയായിരുന്നു.
0: അല്ല, അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പല പരിപാടി ഈ സിനിമകളും ഈ പെട്ടെന്ന് മനസ്സിലാവില്ല, പുതിയ കാലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇനി അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ലവ് ഇൻ സിംഗപ്പൂര്.
3: ശരിയാണ്, അതില് പഴയ സിനിമയിൽ ആരായിരുന്നു
1: അഭിനയിച്ചത്?
3: ഏതോ ഒരു പാട്ടുണ്ട്, ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
0: എന്താണെങ്കിലും ലവ് ഇൻ സിംഗപ്പൂർ ഉണ്ട്, മായാവി ഉണ്ട്, മായാവി നസീറിന്റെ പഴയ മായാവി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അസുരവിത്ത്. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മാമാങ്കം ഉണ്ട്,
3: മാമാങ്കം.
0: അപ്പൊ അത് പഴയ നസീർ സിനിമകളാണ് ഏറ്റവും കൂടുതൽ
3: പേര്
0: റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നേക്കുന്ന നമ്മുടെ അനാർക്കലി, അതും നസീർ സിനിമയാണല്ലോ. പിന്നെയാണ് നായാട്ട്, നമുക്കിട പഴയ നായാട്ട്, നമുക്കിട അല്ല നസീറിന്റെ തന്നെ നായാട്ട്, പഴയ നായാട്ട്. നമ്മുടെ കുഞ്ചാക്ക ബോബൻ, നമ്മുടെ ജോജു ഒക്കെ
3: അഭിനയിച്ചിട്ടുണ്ട്.
0: പിന്നെയാണ് നമ്മുടെ ബാലൻ വരുന്നത്, നമ്മുടെ ഏറ്റവും പഴയ ബാലൻ. പിന്നെ നമ്മുടെ ഒടിയൻ.
3: ഈ ബാലനും ഒടിയനും ആണെന്ന് തോന്നുന്നു നമ്മള് പഴയ കാലത്തെ സിനിമയുടെ പേരുകൾ ഇപ്പോഴും പുതിയ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിപ്പിച്ചതല്ലേ?
0: അതെ അതെ അതെ. അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മള് മലയാളത്തിൽ ഇത്രയധികം സിനിമകള് പഴയ സിനിമകള് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.
0: വേറെ ഏതെങ്കിലും സിനിമകൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പറയാനാണ്. പക്ഷെ നമുക്കറിയാം ഒരുപാട് ഇംഗ്ലീഷ് ചിത്രങ്ങള് നമുക്ക് റെക്കറിംഗ് ആയിട്ട് നമുക്ക് അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലായിരിക്കും, ഓരോ സിനിമ അസോസിയേഷന്റെ പല രീതിയിലായിരിക്കാം ഇതെടുക്കുന്നത്. അപ്പൊ എന്താണേലും മലയാളത്തിൽ ഇത് തന്നെയാണ്. അതുപോലെ ഡോൺ മലയാള സിനിമയില്ലേ, ഹിന്ദിയിൽ ഇല്ലേ ഡോണ്, ഒരു ഷാറുഖ് ഖാന്റെ ഡോൺ
3: മലയാളത്തില്,
0: അങ്ങനെയുണ്ട്. ഹിന്ദി സിനിമകളുടെ ഒരുപാട് പേര് നമ്മൾ എടുത്തിട്ടായിട്ടുള്ള കണ്ടിട്ടുണ്ട്.
3: പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും എന്താ താല്പര്യം തോന്നിയ കാര്യം, മലയാളത്തിൽ തന്നെ പുതിയ സിനിമകളിലേക്ക്
0: വന്നു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാവുന്നതാണ്.
4: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
5: ഈ പയ്യനെ കണ്ടോ
4: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
6: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീംകുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു.
7: ആരോടും പോയി കഥയൊന്നും പറഞ്ഞു വെക്കരുത്.
6: മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: അമ്മേ എനിക്ക് പൊറോട്ട വേണം.
2: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
3: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
1: ഒരു ഫാമിലി പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിച്ച് മീ.
3: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽട്ടർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട ചപ്പാത്തി കുറുമ ചോല ബട്ടൂര് എന്തൊക്കെ വേണം.
1: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്, 17 outlets across the UAE. The people's choice.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Welcome back home, 92.2 of Milika. സ്വാഗതം. എന്റെ കൂടെ നിത്യയും ശിവയും തന്നെയുണ്ട്.
2: ഞങ്ങള് അക്ഷയം വിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു.
1: അല്ല, ഞങ്ങള് പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തെ നമ്മൾ ഈ ഇപ്പൊ ഏറ്റവും വലിയ ദുബായിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ദുബായിലല്ല, ഷാർജയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഈ ജെറ്റ്സ്കി ഉണ്ടല്ലോ, മംസാറിലുള്ള ജെറ്റ്സ്കി, ഒരുപാട് കംപ്ലൈന്റ്സ് ആണ് സത്യം പറഞ്ഞ ഈ ജെറ്റ്സ്കിയിൽ വരുന്നത്. അതായത് ഈ കംപ്ലൈന്റ്സ് എന്ന നിലയ്ക്ക് എന്താ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞാല് നമ്മൾ 50 ദിറത്തിനാണ് ഒരു അരമണിക്കൂർ ഈ ജെറ്റ്സ്കി കിട്ടുന്നത്. അപ്പൊ ഈ ജെറ്റ്സ്കിനകത്ത് പല മാനദണ്ഡങ്ങളും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വന്നേക്കുന്ന ഒരു വിഷയമായിരുന്നു ഇതിനെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു വ്യക്തി ജെറ്റ്സ്കി യൂസ് ചെയ്തു. ജെറ്റ്സ്കി യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പേപ്പറിൽ സൈൻ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചു. വണ്ടി ഓടിച്ച് ആക്ച്വലി സൈൻ ചെയ്യുന്നതിനകത്താണ് ഈ വണ്ടിക്ക് കേടുപാടുകൾ വരാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുന്നത് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. അപ്പൊ ജസ്റ്റ് ഒരു പെയിന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് 10,000 ദിർഹംസ് ആണ് ഇവർ ചോദിക്കുന്നത്. ഈ 50 ദിറത്തിന് പോകുന്നതാണ്. ഇത് മറീനയിലൊന്നും ഈ വിഷയം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇതുപോലെ എന്താ പറയണേ വിഷയമായി, എന്തോ ഒരു വണ്ടി തട്ടി. ഇദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ MRH ID കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം MRH ID കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇദ്ദേഹം പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ ജോർജിയയിലാണോ അതോ ഏതോ നെയ്ബറിംഗ് കൺട്രിയിലേക്ക് യാത്ര ചെയ്യാൻ പോയ എയർപോർട്ടിൽ ചെന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ട്രാവൽ ബാൻ അടിച്ചു. ട്രാവൽ ബാൻ ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് വെച്ചാല് ഈ
2: റീസൺ ഇതായിരുന്നു.
1: ആ ഈ റീസൺ എന്താന്ന് വെച്ചാൽ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്ത പേപ്പറിൽ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത് അത് ടൈപ്പിംഗ് സെന്ററിലൊക്കെ ചെന്ന സമയത്താണ് പറയുന്നത് ഇത് ഈ രീതിയിലാണ് ഇവിടുത്തെ പല കാര്യങ്ങളും ഇവര് ചെയ്യുന്നത്. അവര് നമ്മൾ പോലും അറിയാതെ
2: അവരെ
1: കുട്ടികളുടെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാണ്.
2: പക്ഷെ എന്തിലാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്
1: എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു കാര്യം. അപ്പൊ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പൊ പല വീഡിയോസിലും ഞാൻ കാണുന്ന വെച്ചാല് ഈ പോകുന്ന നമ്മൾ ഒരു അതോറിസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അംഗീകാരപ്പെട്ടിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് മേഖലയിലുള്ള ആളുകളുമായിട്ടാണോ ഡീൽ ചെയ്യുന്നതെന്ന് നോക്കണം. ഈ ജെറ്റ്സ്കി കമ്പനികൾ തന്നെയാണ് വന്നിരിക്കുന്നത്.
2: ഓ അത് ശരിയാണ്.
1: അപ്പൊ ഇത് പല രീതിയിലും പലയിടങ്ങളിലും ഇത് പല ആളുകൾ പറഞ്ഞാണ് കേട്ടോ, വേറെ എങ്ങോ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. പല ആളുകൾ പറഞ്ഞു ഇത് ഇവര് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് വെള്ളം ചീറ്റി, അപ്പൊ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വണ്ടി ഇത് ഓടിക്കാൻ അറിയോ എന്ന് നമ്മൾ മറീനയെ പോയി നോക്കുക. അവർ പല കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയാണ് ഓടിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ കാണിച്ചത് ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കും, നേരത്തെ ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യം ചോദിച്ചിട്ടാണ്. പക്ഷെ
2: നമ്മളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്,
1: നമ്മളൊക്കെ ആദ്യം പൊളിച്ചല്ലേ ജെറ്റ്സ്കി പോയിട്ട്. അയ്യോ ഞങ്ങള് പറപ്പിച്ച് നമ്മളൊക്കെ അല്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമുക്ക് അങ്ങനെ വിഷയമൊന്നും വരത്തില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ മംസാറിൽ മാത്രമേ അതും ഷാർജ ഏരിയയിലേക്ക് പോകുന്നിടത്ത് മാത്രം ഇങ്ങനെ വരുന്നു എന്നുള്ള പല വീഡിയോസും കണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സി കഴിവതും പോവാതിരിക്കുക. ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നല്ലതായിട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട് ആളുകളുണ്ട്, അവരിലേക്ക് പോവുക, റിവ്യൂ നോക്കുക. നിങ്ങൾക്ക് സി നമുക്ക് ഒരു നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നമുക്ക് റിവ്യൂ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ നമുക്ക് റിവ്യൂ ആയിട്ട് ഇടുക, എനിക്ക് ഇങ്ങനെയാണോ വന്നിട്ടുള്ള ആരെ മോശപ്പെടുത്തി ഇടരുത്, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് നോക്കിയും കണ്ടും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇത് ഒരുപാട് കംപ്ലൈൻസ് റേസ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇഷ്യൂ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വന്നേക്കുന്നത്. ഒരുപാട് വീഡിയോയിലും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് മംസാറില് ഷാർജ മംസാറിലെയാണ് ഈ ഒരു കേസ് പറഞ്ഞിട്ടുള്ളത്. 50 ദിറത്തിന് അരമണിക്കൂർ കിട്ടുന്ന ജെറ്റ്സ്കി, ആ റേറ്റ് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ് അല്ലേ? എന്നാൽ നെക്സ്റ്റ് ടൈം അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം.

0: റേഡിയോ നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൌ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടടാ,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാടെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് PM ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് PM ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ

0: കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പി എം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല, ലഭിച്ചത് എസ് എസ് കെ ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പി എം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. എൻ ഇ പി നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ ബി ജെ പി ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പി എം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പി എം ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി വി കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സി എം ആർ എൽ കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ സാമ്പത്തിക കരാർ അടക്കമുള്ള രേഖകൾ വീണ ഇ ഡിക്ക് കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസി എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകൾ ഇ ഡിക്ക് കൈമാറി. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യു എസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യു എസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യു എസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹ്യ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ എൽ എൻ ജിയുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യു എസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78. ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ജി സെവൻ ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി വി ഐ എസ് എല്ലിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആർ. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടിക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
2: ഫിഫ വേൾഡ് കപ്പ് 2026.
4: സ്കോട്ട്ലൻഡ്, ടർക്കി.
2: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
6: Time check.
1: Brought to you by Ozone Cargo.
0: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 8
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 47%.
6: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാ ദുബായിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യുഎയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഇന്നത്തെ മിഡ് മോർണിംഗ് നെത്തിയിലേക്ക് ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്നൊരു എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരു പ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗിലേക്ക് എന്റെ എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നെത്തിയ ഓൺ ഹോം 92.2 FM. അപ്പൊ ഇന്ന് ജൂൺ 18th. കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്. ഇന്ന് ഇന്റർനാഷണൽ ഒബ്സർവൻസസ് മുതൽ ഫുഡ് ലവേഴ്സിന് ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി കലിനറി സെലിബ്രേഷൻസ് വരെ ഈ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക, കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചാണ്. എല്ലാ ദിവസവും നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള അല്ലെങ്കിൽ വേൾഡ് വൈഡ് കാര്യങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും ഒന്നും പറയാറില്ല. പക്ഷെ ഇന്നത്തെ എന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും ഓർക്കുന്ന കാത്തിരിക്കുന്ന ഒരു ഡേ അല്ലെങ്കിൽ പോലും ഇതിന് അത്രയും വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലേ. യെസ്, ആദ്യം തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഐക്യരാഷ്ട്രസഭ, അതായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്റർനാഷണൽ ഡേ ഫോർ കൗണ്ടറിംഗ് ഹേറ്റ് സ്പീച്ച്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പെയിൻ ആക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഒരു നല്ല ഡയലോഗ് അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് സ്പീക്ക് അല്ലെങ്കിൽ ലെറ്റ് സ്പ്രെഡ് ലവ്, പോസിറ്റിവിറ്റി ആൻഡ് എംപതി. അപ്പോ യുഎന്നിന്റെ ഇന്നത്തെ രണ്ടാമത്തെ ഒബ്സർവൻസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ എന്താ പറയുക, ഗാസ്ട്രോണമി ഡേ ആണ്. കേൾക്കുമ്പോൾ വലിയൊരു എന്താ പറയുക വാക്കായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, അത് നമ്മുടെ അഗ്രികൾച്ചറിനെയും ഫുഡ് സെക്യൂരിറ്റിയെയും ഈ ഒരു എർത്തിനെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു ദിവസമാണ് ഇത്. അത്ര വലിയ സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷെ നമ്മളിതൊക്കെ ഒന്ന് അറിഞ്ഞു പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ സസ്റ്റൈനബിൾ ഫുഡ് കൺസെപ്ഷൻ അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭക്ഷണ രീതികൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഒരു ഡേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ആഹാരത്തെ, ഫുഡിനെ, പല രാജ്യങ്ങളിലെ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളും ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ ആ രീതികളെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ദേ ഇനി കേൾക്കാൻ തുടങ്ങിക്കോ. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കിഡിലൻ സെഗ്മെൻറ്റാണ് ഇന്ന്. രണ്ട് കിഡിലൻ ഫുഡ് ഫെസ്റ്റിവൽ ഡേയ്സ് കൂടിയാണ് കേട്ടോ. ജാപ്പനീസ് വിഭവമായിട്ടുള്ള സുഷി, നിങ്ങൾ എത്ര പേര് സുഷി കഴിച്ചിട്ടുണ്ട്? ഞാൻ സത്യം തുറന്നു പറയാലോ, ഒരു തവണ സുഷി വായിലോട്ട് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ അവസ്ഥ വേറെ ലെവലായിരുന്നു. കാരണം ഞാൻ കാണുന്ന വീഡിയോസിലല്ലേ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പൈസസ് നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും രുചിയുടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, മണമാണെങ്കിലും രുചിയാണെങ്കിലും എല്ലാം. അപ്പം നമ്മുടെ നാവിൻ്റെ തുമ്പിൽ അത്തരത്തിൽ മസാലകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാകാം ഈ പറയുന്ന പോലെ സുഷി പോലെ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഉപ്പോ പുളിയോ ഒരു സ്വീറ്റ്നെസ് ഒന്നും ഇല്ലാത്തൊരു സാധനം നമ്മുടെ വായിലേക്ക് എല്ലുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒക്കാനിച്ചു പോകുന്നത് അല്ലേ. പക്ഷേ സുഷിയെ ഇഷ്ടപ്പെടുന്ന, സുഷി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന എത്രയോ എത്രയോ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോർച്ചുഗൽ അല്ലെങ്കിൽ വിയറ്റ്നാം, കൊറിയ, ജപ്പാൻ ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യെസ്, എന്തായാലും ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജാപ്പനീസ് വിഭവമാണ് സുഷി. ആ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സുഷി ഡേ ആണ് അതിലൊന്ന്. അതുപോലെ സ്പാനിഷ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ അപ്പറ്റൈറ്റേഴ്സ് ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു ട്രഡീഷനെയാണ് നമ്മൾ വേൾഡ് ടപ്പസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇന്ന് കുറച്ച് ഫണ്ണായിട്ടുള്ള രണ്ട് ലൈഫ് സ്റ്റൈൽ ഡേയ്സ് കൂടി ഉണ്ട്. അതിലൊന്നാണ് ഇന്റർനാഷണൽ പിക്നിക് ഡേ. നല്ലൊരു ബാസ്കറ്റിൽ കുറച്ച് ഫുഡും പാക്ക് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ കൂടെ പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ മീൽ കഴിച്ച് എൻജോയ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നൊരു ക്യൂട്ട് ഡേ. യെസ്. അപ്പോൾ മറ്റൊന്നെന്ന് പറയുന്നത് ഇന്റർനാഷണൽ പാനിക് ഡേ ആണ്. കേട്ടിട്ട് മേടിക്കേണ്ടത് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഡേ ആണ്. നമ്മുടെ ലൈഫിലെ ആങ്സൈറ്റീസ് അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പതുക്കി വെക്കാതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഓക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാനും ഒക്കെ ഉള്ളൊരു ലൈറ്റ് ഹാർട്ടഡ് ഡേ ആണിത്. സോ ഡോണ്ട് പാനിക്, ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രത്ത്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേയിൽ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ പിക്നിക് ഡേ അല്ലെങ്കിൽ വേൾഡ് ടപ്പസ് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ദുബായിൽ ഏറ്റവും ബെസ്റ്റ് പാർക്കുകളും പിക്നിക് സ്പോട്ടുകളും അതുപോലെ അടിപൊളി ടപ്പാസ് ആൻഡ് സുഷി റെസ്റ്റോറൻറ്റ്സും ഒക്കെ സജസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നെ വാട്സപ്പിലൂടെ അറിയിക്കേണ്ട. അപ്പോൾ ഒട്ടും വൈകേണ്ട, ഇന്നത്തെ ഫസ്റ്റ് സോങ്ങിലേക്ക് അല്ലെങ്കിൽ ട്രെൻഡിങ് സോങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, സുഷിയുടെ സുഷി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 0585829220 എന്ന നമ്പറിലേക്ക്. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
6: 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Mid-morning with Nitya.
7: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വൈബിലാണ്. ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് June 21st എന്ന് പറയുന്നത് വേൾഡ് ഇന്റർനാഷണൽ മ്യൂസിക് ഡേയും അതുപോലെ ഇന്റർനാഷണൽ യോഗ ഡേയും ആണ് അല്ലേ. സോ ഇന്നും നാളെയുമായിട്ട് നമുക്ക് എന്തായാലും അത് സൺഡേ ആയി പോയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒന്നും അന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ. സോ അതിനുവേണ്ടി ഇന്ന് 12-1 എൻ്റെ കൂടെ ഒരു മികച്ച ഗായിക ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. എന്തായാലും ആൾ വരുമ്പോൾ, പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം, നമുക്ക് ആളെ കൊണ്ട് പാടിക്കാം. അത് പേര് കീർത്തന വിജയാണ്. ഒരു 15 വർഷത്തോളം കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. സോ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സിംഗറാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ പാട്ടിലൂടെയാണ് 12-1 നമ്മൾ എന്താ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ June 21st വേണ്ടിയാണ്, ഇന്റർനാഷണൽ മ്യൂസിക് ഡേക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പാട്ടുകൾ കേൾക്കാൻ കാതോരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ തിരികെ എത്തുമ്പോൾ ഇനി പോകാനുള്ളത് ഇന്ന് നമ്മുടെ ഷോയിൽ ഈ ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ അനിമൽ ലവേഴ്സിനും ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഒരു സ്മൈല് വരുന്ന ഒരു കിഡിലൻ സ്റ്റോറിയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്നിപ്പോൾ ഓൺലൈനിൽ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വിഷയം നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ ഒട്ടും തന്നെ വായിക്കേണ്ട, എന്താണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധാരണ ഫുട്ബോൾ മാച്ചുകളൊക്കെ കാണുമ്പോൾ കളി കാണാൻ വരുന്ന വലിയൊരു ക്രൗഡിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും അതിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മറ്റെന്ത് തരം സ്പോർട്സ് ആണെങ്കിൽ പോലും ആ ഒരു ഷോ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ക്രൗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ക്രൗഡിൻ്റെ ഒരു ആവേശമാണ് തീർച്ചയായിട്ടും ആ കളിയുടെ ഗതി തന്നെ കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് കിട്ടുന്നൊരു ആവേശം അത് തന്നെയാണ്. അവരുടെ ഓരോ ഗോളിലും ആൾക്കാരുടെ ആരവം അല്ലെങ്കിൽ ജനങ്ങളുടെ ആരവമാണ് അതിൻ്റെ ആക്കം കൂട്ടുന്നത്. എന്തായാലും ആ ക്രൗഡിനെ വെച്ച് തന്നെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഫുട്ബോൾ മാച്ചുകൾ കാണുമ്പോൾ കളി കാണാൻ വരുന്ന ആ വലിയ ക്രൗഡ് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഒരു വശത്ത് കട്ടയ്ക്ക് കളി നടക്കുമ്പോൾ കളിക്കളത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അതിക്രമിച്ചു കയറുന്ന ചില വികൃതികളെക്കുറിച്ച്, അത് കുട്ടികളാണോ അതോ ഇനി മറ്റാരെങ്കിലും ആണോ, സംശയമുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ള അനിമൽ ഇൻട്രൂഡേഴ്സിൻ്റെ അല്ലെങ്കിൽ വികൃതികളായ ചില മൃഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഏറ്റവും വലിയ ഈ പ്രഷറിലും ടെൻഷനിലും കളി നടക്കുന്ന ഫിഫ ലോകകപ്പ് വേദിയിൽ വരെ അങ്ങനെ ചില അതിഥികൾ എത്തിയിരുന്നു. പെട്ടെന്ന് ഈ മൈതാനത്തിലേക്ക് ഓടി വരുന്ന നായ്ക്കളും പൂച്ചകളും ഒക്കെ പലപ്പോഴും ആ മാച്ചിന് തന്നെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റ്സ് ആയിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പോൾ കളി കാണുന്ന ആരാധകരുടെയും ഗ്രൗണ്ടിലുള്ള കളിക്കാരുടെയും ആ ഒരു ടെൻഷൻ മുഴുവനും മാറ്റിക്കൊണ്ട് എല്ലാവരുടെയും മുഖത്തൊരു ഒരു വലിയ ചിരി വരുത്താൻ ഈ വികൃതി കൂട്ടർക്ക് സെക്കൻഡുകൾ മാത്രം മതി. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ വരെ കൗതുകം നിറച്ച ഈ പൂച്ചകളും കളിക്കളത്തിലേക്ക് ഓടിക്കയറി എല്ലാവരും ഓടിച്ച വികൃതി നായ്ക്കളും ഒക്കെ ഒരുപാട് ഐക്കണിക് ആൻഡ് ഫണ്ണി മൊമെൻറ്റ്സ് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാച്ച് നടക്കുമ്പോൾ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ച് ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ പൂച്ചകളോ നായ്ക്കളോ ഒക്കെ ഈ ഗ്രൗണ്ടിന് നടുവിലൂടെ ഓടുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, ആവേശോജ്വലമായ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ടീം ആയിക്കോട്ടെ, അവർ കളിക്കുമ്പോൾ ആ കളി കുറച്ച് സമയത്തേക്ക് തടസ്സപ്പെടാറുണ്ട്, എങ്കിലും അവരുടെ ആ ഒരു ഇന്നസെൻസും ക്യൂട്ട്നെസ്സും ഒക്കെ കാണുമ്പോൾ ആർക്കും ദേഷ്യം വരുത്തൊന്നുമില്ല അല്ലേ. പലപ്പോഴും ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ പിന്നെ ഓർക്കാറുള്ളത്. അപ്പോൾ കളിയിലിപ്പോൾ ജയവും തോൽവിയൊക്കെ സ്വാഭാവികമല്ലേ, പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളാണ് ഈ കളിക്ക് കൂടുതൽ നിറം നൽകുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഏതെങ്കിലും ലൈഫ് മാച്ചിനിടയിൽ പൂച്ചോ നായോ ഒക്കെ കയറി വന്ന വണ്ടർഫുൾ അല്ലെങ്കിൽ ഫണ്ണി മൊമെന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകേണ്ട, മൈതാനത്തെ ആ വികൃതികളെ പോലെ നമ്മുടെ മനസ്സൊന്ന് ഹാപ്പിയാക്കാൻ ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു തമിഴ് ഹിറ്റിലേക്ക് കടക്കുകയാണ്. അതുപോലെ ട്രാഫിക് അപ്ഡേറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് നേരത്തെ കേട്ടത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
6: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യേസ്, ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ 11:35 ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ദുബായിലെയും ഷാർജയിലെയും പ്രധാന കണക്റ്റിംഗ് റോഡുകളിൽ പല സ്ഥലങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എവിടെയൊക്കെയാണ് ബ്ലോക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന റോഡിൽ, പ്രത്യേകിച്ച് ഈ മുഹൈസന മൃദു ഫേരികളിൽ പിന്നിട്ട് നമ്മുടെ ദുബായ് ഷാർജ ബോർഡറിലേക്ക് എത്തുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ സമയത്ത് ഉണ്ടാകുന്നതിനേക്കാൾ അല്പം കൂടുതൽ തിരക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും തിരക്കേറിയ ഇത്തിഹാദ് റോഡിൽ നമ്മുടെ ദുബായ് മുല്ല പ്ലാസ സിഗ്നൽ പരിസരത്തായിക്കോട്ടെ, അതുപോലെ ഷാർജ അൻസാർ മോൾ ഭാഗത്തും വെഹിക്കിൾസ് എല്ലാം വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ഹെവി കൺജഷൻ ഉള്ളതുകൊണ്ട് ഈ റൂട്ട് ഒഴിവാക്കി അൽഖയിൽ റോഡോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് റോഡോ എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. പിന്നെ നമ്മുടെ അൽഖയിൽ റോഡ് ഈ 44 എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ബേ ഭാഗത്ത് നിന്നും ഷാർജയിലേക്കും തിരിച്ചുള്ള യാത്രയിലൊക്കെ ചെറിയ കുരുക്കുകളുണ്ടെങ്കിലും ഇത്തിഹാദ് റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൽഖയിൽ റോഡ് ഈസ് മച്ച് ബെറ്റർ ആൻഡ് മൂവിംഗ് അറ്റ് സ്റ്റഡി പേസ്. പിന്നെ ഷാർജയിൽ, അതായത് നമ്മുടെ ഷാർജ ദുബായ് ഇന്റേർണൽ റോഡ്സ് നോക്കുകയാണെങ്കിൽ, ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പ്രവേശിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ റോഡുകളിലും അൽനാദയിലെ ഉൾ റോഡുകളിലും ഈ സമയത്ത് ചെറിയ തോതിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ റോഡിൽ ഒട്ടും തിടുക്കം കൂട്ടാതെ വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കണം കേട്ടോ. കീപ് ഇനഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവ് സേഫ്ലി. കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
4: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM.
1: ദേ കണ്ടില്ലെ, ഇന്നലെ മുതൽ മോൻ കരച്ചിലേ തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
2: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
1: Allur Polyclinic, caring for you and your family.

0: Mid Morning with Nitya.
1: ഞാനിങ്ങനെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ പാടി പാടി നിന്ന് ഓടെ സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞതേ ഇല്ല. യെസ്, നമുക്ക് പാട്ടിന്നൊക്കെ പറയും, ഈ പാട്ട് വല്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുപോലെ, എന്തൊരു പവറാണ് ഈ പാട്ടിന്. ഓ മൈ ഗോഡ്, എന്തായാലും വാഴ ടു എന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ മൂവിയായിരുന്നു. ഇപ്പോഴും പറഞ്ഞു തീരുന്നില്ല വാഴ ടുവിന്റെ വിശേഷങ്ങളെ കുറിച്ച്. യെസ്, അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് മെഡിക്കൽ രംഗത്ത് നിന്ന് വളരെ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക് ഒരുപാട് അഭിമാനം നൽകുന്ന ഒരു വലിയ വാർത്ത പങ്കുവെക്കാനുണ്ട്. എന്താ വെച്ചാല്, ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പുതിയ മരുന്ന് ഇപ്പോൾ ക്ലിനിക്കൽ ട്രയലിലാണ് എന്നുള്ള ഏറ്റവും എന്താ പറയുക, ആവേശകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും സമാധാനം തരുന്നൊരു വിശേഷമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വലിയ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വലിയ ഒരു എന്താ പറയുക നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ അബുദാബിയാണ്. ലോകത്തിൽ തന്നെ ഈ ഒരു പ്രത്യേക തെറാപ്പിയുടെ ആദ്യത്തെ സെന്ററായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അബുദാബി. അപ്പോൾ നിർദ്ദിഷ്ട ജീൻ മ്യൂട്ടേഷനുള്ള, അതായത് ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച രോഗികളിലാണ് ഈ പുതിയ മരുന്ന് ഏറ്റവും ഫലപ്രദമായി കണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ക്യാൻസർ ചികിത്സകളിലൊക്കെ ഉണ്ടാവാറുള്ള കഠിനമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ കുറച്ചുകൊണ്ട് രോഗകോശങ്ങളെ മാത്രം വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഈ ഒരു പുതിയ തെറാപ്പിക്ക് സാധിക്കുന്നതാണ് ഇപ്പോ എന്താ പറയാ മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ടാർഗറ്റഡ് തെറാപ്പി എന്നൊരു സാങ്കേതിക വിദ്യ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രോഗവുമായിട്ട് വലയുന്ന ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അല്ലെ. എന്തായാലും അബുദാബിയിൽ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽസ് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് രോഗികൾക്കാണ് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നത് അല്ലെ. ഇപ്പോൾ മെഡിക്കൽ ടൂറിസത്തിലായിക്കോട്ടെ, അത്യാധുനിക ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊക്കെ നമ്മുടെ യു ഐ എത്രത്തോളം മുന്നിലാണ് എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുതിയ മരുന്ന് പൂർണ്ണമായിട്ട് വിജയകരമായി മാറട്ടെ എന്നും ഒരുപാട് ജീവനുകൾക്ക് കാവലാകാൻ ഇതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യെസ്, ഈ ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ പങ്കുവച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അടുത്ത സെഗ്മെന്റിലേക്ക് അല്ല കടക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. യെസ്, നമ്മൾ കാത്തിരിക്കുന്നത് 12 to 1 നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സിംഗറിന് വേണ്ടിയാണ്. യെസ്, ആളിവിടെ എത്തിയിട്ടുണ്ട്. ആഫ്റ്റർ ദി ന്യൂസ് ഒരു പാട്ട്, ശേഷം ഞാൻ എൻ്റെ ഗസ്റ്റുമായിട്ട് വരാം. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കും. നമുക്ക് എവർഗ്രീൻ ഹിറ്റായിട്ട് കിഡിലൻ റൊമാൻറ്റിക് സോങ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എം ജി ശ്രീകുമാറിന്റെ പാട്ടാണ് പൂനിലാ മഴ എന്ന സിനിമയിലെ ആട്ടു തൊട്ടിലിൽ കേട്ടുള്ളൂ.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി 92.2 FM-ൽ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ദാറ്റ്സ്
2: ഞങ്ങളിൽ ലോകത്തെ വഴി

0: is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാണെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
6: Mid Morning with Nitya.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Sri, Aaropana, Pratyaropana. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യുഎസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം, ഇറാനെതിരെയുള്ള ഉപരോധ നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനം

0: രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78, WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM-ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് PM-ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM-ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് PM-ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. PM-ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല. ലഭിച്ചത് SSK ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. PM-ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. PM-ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. PM-ശ്രീ ദേശീയ നയമാണ്. നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54 വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾരഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്ക് കൊളംബിയൻ ജയം. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ.
1: FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Current temperature in Dubai, 38 degrees Celsius, humidity 40%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ 12 മണി മുതൽ 1 മണി വരെ ഞാനൊരു ഗസ്റ്റിനെയും കൊണ്ടായിരിക്കും വരിക എന്നുള്ളത്. യെസ്, ഗസ്റ്റ് എൻ്റെ കൂടെ ഉണ്ട്. ആ ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് June 21 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആണ്. അപ്പോൾ മ്യൂസിക് ഡേയിൽ ഇന്ന് എന്താ നിത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതലേ ഞങ്ങൾ ആ ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മ്യൂസിക് ഇല്ലാതെ നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലേ, എനിക്ക് പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും വെറുതെ മൂളിപ്പാട്ട് പാടുന്നത് നമ്മൾ കാണുന്നതാണ്. സോ നമ്മുടെ മലയാളികളുടെ ജീവശ്വാസമാണ് സംഗീതം. ആ സംഗീതത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അത്രയധികം റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ ആ ജേണി, ആ ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ അന്ന് അവധിയാണ്. സോ മ്യൂസിക് ഡേ സെലിബ്രേഷൻസ് ഇന്ന് തുടങ്ങാമെന്ന് പറയുമ്പോൾ, ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ മ്യൂസിക് ചിറ്റ്ചാറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് സിംഗറാണ്, കീർത്തന വിജയ്. Welcome to show and the Home FM studio.
2: Thank you.
1: കീർത്തനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. യങ് ടാലന്റഡ് സിംഗർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ, ഇവിടെ ഒരുപാട് സിംഗേഴ്സ് വരാറുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ആള് ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ചെറിയ മോള്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കർണാട്ടിക് സിംഗർ ആണ്. 15 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക് അല്ലേ? 15 വർഷമായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. പിന്നെ ഡാൻസർ കൂടിയാണ്. ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഡാൻസിൽ
2: ഭരതനാട്യം.
1: ഓ മൈ ഗോഡ്, സൂപ്പർ. അപ്പൊ ഇവിടെ ഡാൻസ് കളിച്ച് നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റുന്നത് പാട്ട് പാടാന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് അല്ലേ ചെയ്തത്? സൗണ്ട് എഞ്ചിനീയറിംഗിൽ സെക്കൻഡ് ഇയർ ആണ്. സോ എല്ലാം കൊണ്ടും മ്യൂസിക് ഡേക്ക് പറ്റിയ ഒരാളെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്, കീർത്തന വിജയ്. വളരെ വളരെ സന്തോഷം മോളെ എന്നെ എത്തിയതിൽ കേട്ടോ. ഓക്കെ, ഒരുപാട് റേഡിയോ സ്റ്റേഷൻസിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹോം 92.2 FM ഒരു യങ് ടാലന്റഡ് സിംഗറിനെ June 21 ഇന്റർനാഷണൽ മ്യൂസിക് ഡേക്ക് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കാൻ കിട്ടി എന്ന് പറയുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. UAE ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേദികൾ ഒരു സിംഗറെ സംബന്ധിച്ച് കിട്ടുമായിരിക്കും അല്ലേ? ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വേദിയിൽ നിന്നും അതുപോലെ ഒരു ടാലന്റഡ് സിംഗറാണ് എനിക്ക് കീർത്തനെ സജസ്റ്റ് ചെയ്തതും ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തായാലും ശരി, ഈ ഒരു എന്താ ആദ്യമായിട്ട് ഹോം 92.2 FM സ്റ്റുഡിയോയിൽ എത്തിയപ്പോ ഹൗ ഡു യു ഫീൽ?
2: ഐ ഫീൽ വെരി ഹോം, ലൈക്ക് ഐ ഫീൽ ലൈക് ഐ ആം ഹോം ഓൺലി.
1: യെസ്, ഹോം ഈസ് എ ഫീലിംഗ്. ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്, ഹോം 92.2 FM, ഹോം ഈസ് എ ഫീലിംഗ്. ഓക്കെ, അപ്പൊ 15 വർഷമായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു കേട്ടു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തിലേക്ക് എത്തിയതാണല്ലോ. സോ ആരാണ് മ്യൂസിക് ജേണിയിൽ കീർത്തനയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ടീച്ചർ, ഗുരു?
2: ഗുരു എന്ന് വെച്ചാ ഐ തിങ്ക് ഇറ്റ്സ് മൈ സിസ്റ്റർ, ബിക്കോസ് ഞാൻ ആക്ച്വലി പാട്ട് പഠിക്കാൻ തുടങ്ങിയത് ചേച്ചി പാട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാനും ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ പേരൻസ് ഇങ്ങനെ പുഷ് ചെയ്തു, വിചാരിച്ചു ഞാൻ ചിലപ്പോൾ പാട്ട് പാടായിരിക്കും. പിന്നെ എന്നെ ഫസ്റ്റ് ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സിൽ എന്നെ ട്രെയിൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് അതർ ദാൻ മൈ ആക്ച്വൽ ഗുരു, ഇറ്റ് വാസ് മൈ സിസ്റ്റർ ഉണ്ടി. വീട്ടിൽ നിന്നും ഇങ്ങനെ പരിപാടി ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞുതരും. സോ ഷി വാസ് ലൈക്ക് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഫ്രം ദ ബിഗിനിങ്.
1: ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ഗിറ്റാർ, ഇപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്? ഗിറ്റാർ ആണോ ഏറ്റവും പ്രിയപ്പെട്ടത്?
2: ആ ഗിറ്റാർ ഞാൻ പഠിച്ചിട്ടില്ല, I'm self-taught. So I'm always with my guitar. ഞാൻ എന്ത് പാടിയാലും ഗിറ്റാർ കയ്യിലുണ്ടാവും.
1: ഞാൻ ഓർക്കായിരുന്നു, നെഞ്ചുക്കൾ പേടി ആ പാട്ടാണ് ശരിക്കും. ഒരു ഗിറ്റാറുമായിട്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിൽക്കുക, അതെപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, ഒരു ക്യൂരിയോസിറ്റി.
2: ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ട്രൈ ചെയ്യാം നെക്സ്റ്റ്
1: ടൈം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈ ഗിറ്റാറുമായിട്ട് മനസ്സിൽ തട്ടി പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഞങ്ങളുടെ ഹോം എഫ് എം ലിസണേഴ്സിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ പാടുമെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? This is your time.
2: I'll sing?
1: Yeah.
2: Okay. Here's one of my favorite Tamil songs.
1: Okay.

കൈയടിച്ച, അതാണ് ഞാൻ പറഞ്ഞത്. സ്പോസിനാണെങ്കിലും അതുപോലെ ഇതുപോലത്തെ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും കൈയടിയും ആവേശവും വളരെ വലുതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലും കീർത്തനയെ കൊണ്ട് പാടിപ്പിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ അയച്ചോളൂ, നമുക്ക് ട്രൈ ചെയ്യാം. എന്നാൽ ഈ പാട്ട് ഓ സാം ഒന്നും പറയാനില്ല, ഒരു 15 വർഷമായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരു ടോപ്പ് സിംഗറിനോട് ഇത് നന്നായി എന്ന് പറയാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഐ എം സോ എൻജോയ്ഡ് എ ലോട്ട്. അടിപൊളി. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞ് ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. കീർത്തനയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്റർനാഷണൽ മ്യൂസിക് ഡേയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. യെസ്, ഒരു കാര്യം ചെയ്യാം, ട്രെൻഡിങ് സോങ്ങിന് ശേഷം തിരികെ എത്താം അല്ലേ. Trending song of the hour.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: എന്റെ വണ്ടിയുടെ കാര്യം.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: Welcome back to Mid Morning with Nitya on Home 92.2 FM. Home is always a feeling. യെസ്, അങ്ങനെ കീർത്തനം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരുന്ന് പാട്ട് പാടുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ. ചില ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് ബാത്റൂം സിംഗേഴ്സ് എന്ന്, റൈറ്റ് ആൻഡ് ഡോട്ട് അല്ലേ. ആ ഓക്കെ, അപ്പം ഞാൻ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കീർത്തനെ സംബന്ധിച്ച്, കീർത്തന ഒരു ഡാൻസറാണ്, ഒരു സിംഗറാണ്, ഇപ്പോൾ എന്താ പറയുക ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നു. അപ്പം ഡാൻസും പാട്ടും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പാട്ടിനൊപ്പമാണോ ഡാൻസിനൊപ്പമാണോ, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്?
2: സോ ഞാൻ സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് സ്കൂളിൽ ഡാൻസ് ടീമിലായിരുന്നു ഞാൻ. പക്ഷേ വീട്ടിൽ വരുമ്പോ ഞാൻ ഫുള്ള് പാട്ടായിരുന്നു. സോ സ്കൂളിലുണ്ടാകുന്ന സമയത്ത് പകുതി സ്കൂളിൽ ഡാൻസും ഞാൻ ക്ലാസ് മിസ് ചെയ്തിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോവാ അങ്ങനായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുള്ള് പാട്ടായിരുന്നു. സോ ഇപ്പൊ ഞാൻ പാട്ടാണ് കൂടുതൽ ചെയ്യുന്നത്, ബിക്കോസ് മൈ കോഴ്സസ് ഓൾസോ റിലേറ്റഡ് ടു മ്യൂസിക് ഓഡിയോ. പക്ഷെ ഞാൻ ഡാൻസും ചെയ്യും, ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ വെറുതെ മിററിന്റെ മുമ്പിൽ ഡാൻസ് ചെയ്യും.
1: ഇന്നത്തെ ഒരു ജെൻസി അല്ലെങ്കിൽ ജെൻസി ആൽഫ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. പാട്ടും ഡാൻസും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങളിപ്പോൾ 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ അത് നോക്കി ഇങ്ങനെ നിൽക്കുക എന്നല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളും ജോയിൻ ചെയ്യുകയാണ്, ഒരിക്കലും മാറി നിൽക്കുകയല്ല കേട്ടോ. നിങ്ങൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവാം. ഓക്കെ, കീർത്തനയുടെ പാട്ടുകളെ, കീർത്തനയുടെ വിശേഷങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ 800-922-0 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കോ. കീർത്തനയുടെ വിശേഷങ്ങൾ കേട്ടിട്ട് കീർത്തന കുട്ടിയോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 800-058-582-9220 എന്ന നമ്പറിലേക്ക്. നമ്മൾ ഡാൻസും പാട്ടും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഓഡിയോ എഞ്ചിനീയറിംഗ് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞു. സോ ഒരു സിംഗർ എന്ന നിലയിൽ നിന്ന് ഓഡിയോ എഞ്ചിനീയറിംഗിലേക്ക് എത്തുമ്പോൾ ഈ സോങ്സിനെ അല്ലെങ്കിൽ പാട്ടിനെ നോക്കിക്കാണുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഒരു പാട്ടുകാരിക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്?
2: ആൻഡ് സ്പെഷ്യലി ഐ എം എ സിംഗർ സോങ് റൈറ്റർ, ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടെക്നിക്കൽ ഇത് പഠിക്കുമ്പോൾ വി നോ ഹൗ ടു റെക്കോർഡ് അവർ ഓൺ വോയിസ്, വി നോ ഹൗ ടു പ്രോഗ്രാം മ്യൂസിക്, വി ആർ സ്ലോലി ലേണിംഗ് ദാറ്റ്. അതുവരെ ഞാൻ ഫുള്ള് സിംഗർ ആയിരുന്നു, ലൈക്ക് ഫുൾ ടൈം ജസ്റ്റ് സിംഗിങ്. സോ അങ്ങനെ ഞാൻ ആക്ച്വലി ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിക്കാനല്ല ആദ്യം ഉദ്ദേശിച്ചത്, മ്യൂസിക് തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് നാട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇവിടെ തന്നെ ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കോഴ്സ് നോക്കുമ്പോൾ ഓഡിയോ എഞ്ചിനീയറിംഗ് ആ കിട്ടിയ. അപ്പോൾ അതിൽ പോയി എന്നാവും എൻജോയിങ്.
1: ആ യെസ്, കറക്റ്റ്. ഞങ്ങളൊക്കെ ഒരു ഹാഫ് ആർജേസ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങളും ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ് ഹാഫ്.
2: കണ്ടു,
1: ഓക്കെ, അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. സോ ഇൻ എന്താ ഇൻ ഫ്യൂച്ചർ കീർത്തനയൊക്കെ ഒരു പക്ഷെ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ഇരുന്ന് സംസാരിക്കൊരു അടുത്തൊരു 10 years ഇങ്ങനൊരു പാട്ടൊക്കെ പാടുന്ന അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു എന്താ ഈ ഒരു ജോബ് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ? ഇഷ്ടമാണോ?
2: എൻജോയിങ്, പക്ഷെ വിൽ സി, എനിക്ക് അറിയില്ല ഫ്യൂച്ചറിൽ.
1: തീർച്ചയായിട്ടും നമുക്ക് സ്വപ്നം കാണാമല്ലോ, നമ്മൾ നല്ല രീതിയിൽ സ്വപ്നം കാണുമ്പോഴല്ലേ അതൊന്നും യാഥാർത്ഥ്യമാവുള്ളൂ അല്ലേ. ഓക്കെ, ഫാമിലിയെ കുറിച്ച് പറയുമോ, ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, ഫാമിലി അല്ലാണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച് പറയും, ഇതൊക്കെ കേൾക്കട്ടെ.
2: സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സപ്പോർട്ട് ഉണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി, എസ്പെഷ്യലി ഫാമിലി. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഫ്രം വെൻ ഐ വാസ് 3 years old, വെൻ എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മ്യൂസിക്, അവർ എന്നെ പുഷ് ചെയ്യും, എൻകറേജ് ചെയ്യും. എവിടെയെങ്കിലും എനിക്ക് പറ്റൂല എന്നിങ്ങനെ ഓർത്ത് അവരെന്നെ ലൈക്ക് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കും ഇന്ന് വരെ. ഈവൻ ടുഡേ മൈ ഡാഡ് കെയിം വിത്ത് മീ, ബിക്കോസ് ഹി ലൈക്സ് ഇറ്റ് വെൻ ഐ ഡു ദീസ് തിങ്സ്. സോ ദേ വർ വെരി സപ്പോർട്ടീവ്. ഞാൻ ആക്ച്വലി സ്കൂളിൽ കോമേഴ്സ് ആണ് പഠിച്ചത്, പക്ഷെ എനിക്ക് ഫുള്ള് മ്യൂസിക്കിൽ തന്നെയായിരുന്നു അപ്പോഴും ഫോക്കസ്. അച്ഛനമ്മയും ദേ നെവർ സെഡ് നോ, ദേ വർ ലൈക്ക് യു കെൻ സ്റ്റഡി മ്യൂസിക് ഇഫ് ദാറ്റ്സ് വാട്ട് യു വാണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, സ്കൂളിൽ എപ്പോഴും പാട്ട് പാടാൻ പറയും, യൂസ് ടു ജാം ഇൻ ക്ലാസ്. പിന്നെ ഇപ്പോഴും കോളേജിലെ ഫ്രണ്ട്സും ദേ ആർ ഓൾ ക്രിയേറ്റീവ് സ്റ്റുഡൻസ് സിൻസ് ഐ മീൻ എ ക്രിയേറ്റീവ് ലൈക്ക് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഫിലിം സ്റ്റുഡൻസ്, അവരെല്ലാം ഭയങ്കര
1: സപ്പോർട്ടീവ് ആണ് അല്ലേ. അച്ഛനും അമ്മയും ചേച്ചിയുടെ ഒക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും.
2: ചേച്ചി കാർത്തിക വിജയ്, കീർത്തന ചേച്ചി കാർത്തിക.
1: എങ്ങനെയാണ് ഈ ഒരു ഫീൽഡുമായിട്ട്?
2: ചേച്ചിയാണ് ആക്ച്വലി പാട്ടും ഡാൻസും തുടങ്ങിയപ്പോ ഞാൻ ചേച്ചിയുടെ, പക്ഷെ ഇപ്പൊ ചേച്ചി കൂടുതൽ ബിസിനസ്സിലാണ് ഫോക്കസ്ഡ്, ബട്ട് ഷീ സ്റ്റിൽ സിംഗ്സ് വിത്ത് മീ, ഇങ്ങനെ പാടും ഡാൻസ് ചെയ്യും. അച്ഛൻ ബിസിനസ് മാൻ ആണ്, ഹി ഹാസ് എ ബിസിനസ്, Actually, he has 2-3 businesses. Okay. He is fully into business. Oh. He's a workaholic.
1: Businessman. Okay.
2: Okay. Amma? Amma doctor. Ayurvedic doctor.
1: Okay. Ah, amma. Abo, amma. Guest കാരണം നമ്മുടെ ഷോസിൽ എപ്പോഴും ഡോക്ടേഴ്സും ലോയേഴ്സും ആർട്ടിസ്റ്റുകളും ഒക്കെ വരുന്നതാണല്ലോ. ഓക്കെ, ശരി, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ കർണാടിക് മ്യൂസിക് ഒരുപാട് വർഷം, ഒരു 15 ഇയേഴ്സ് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ചെറിയൊരു കാലയളവല്ലോ. 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ചോ, ഇന്നത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനോടുള്ള ആ ഇൻട്രസ്റ്റ് അത് കൂടുന്നുണ്ടോ അതോ കുറയുകയാണോ? കീർത്തനയുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് വരുന്നത്?
2: ഐ തിങ്ക് ഏതോ ഒരു കാലത്ത് കുറേ ആയിരുന്നു, ലൈക്ക് പീപ്പിൾ വർ മോസ്റ്റ്ലി ഫോക്കസ് ഓൺ ഈ ട്രെൻഡിങ് സോങ്സ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ മാഷപ്സ് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പീപ്പിൾ ആർ എൻജോയിങ് കർണാട്ടിക് സോങ്സ്. ആൻഡ് ഇൻസ്റ്റാ, ദർ ലൈക്ക് സോ മച്ച് കണ്ടന്റ് യു കെൻ സീ ഓൺ ഇൻസ്റ്റഗ്രാം റൈറ്റ് നൗ, സോ മെനി ടൈപ്സ് ഓഫ് സോങ്സ്. ആൻഡ് ഐ തിങ്ക് കർണാട്ടിക് ഇസ് ഓൾസോ ലൈക്ക് എ ബിഗ് പാർട്ട് ഓഫ് ദാറ്റ്.
1: ഒരാൾ മെസ്സേജ് അയച്ചത് കേട്ടോ, ഞാൻ 8th സ്റ്റാൻഡേർഡ് എന്നാണ് പറഞ്ഞത്, പക്ഷേ കീർത്തനയുടെ വോയിസ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ വോയിസ് ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അത്രയും ക്യൂട്ട് ആൻഡ് അത്രയും സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആണെന്നാണ് ആള് പറഞ്ഞത്. പേര് വെച്ചിട്ടില്ല. എനിവേ, താങ്ക് യു. ഞങ്ങളുടെ കീർത്തനയുടെ വിശേഷങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനി പറയാനുള്ളത് ഇനി ചോദ്യങ്ങളല്ല, ഇനി പാട്ടാണ്. പാട്ടുകാരെ കൊണ്ടെടുത്ത് വിശേഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്കടിയിട്ടു. അപ്പൊ കീർത്തന ഇഷ്ടമുള്ള പാട്ടിലേക്ക് വീണ്ടും പോവാം നമുക്ക്.
2: Okay, I'll sing a Malayalam song.
1: Yeah, sure.

0: 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രമാണ് അല്ലേ, പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്, ആ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസ്, ആ ഗന്ധർവ ഗായകന്റെ നാവിൽ ഉതിർന്നു വീണ ശബ്ദമാണിത്. ഇന്ന് 2026 ഒരു ജെൻസി അല്ലെങ്കിൽ ജെൻസി ആൽഫ കേട്ടിരുന്ന ഈ പാട്ട് പാടുമ്പോൾ ആ പാട്ടിന്റെയൊക്കെ ഒരു ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകൾ ഒരിക്കലും നല്ലതല്ല എന്നല്ല, എല്ലാം നല്ല പാട്ടുകളാണ്. യെസ്, ഓൾവേസ് ഓൾവേസ് ഗോൾഡ്. ഈ പാട്ട് സെലക്ട് ചെയ്തതിനാണ് ആദ്യത്തെ ക്ലാസ്.
1: അതിന് ക്രെഡിറ്റ് അമ്മ.
0: ആ, അതാണ് പാരന്റ്സിനുള്ള ഇഷ്ടമാണ് എപ്പോഴും കുട്ടികളിലൂടെ നമ്മൾ കാണുന്നത്. അച്ഛനും അമ്മയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇത്തരത്തിലുള്ള പാട്ടുകൾ.
1: അവര് കൂടുതലും ഈ ഓൾഡ് സോങ്സ് അല്ല അവരാ പറഞ്ഞിരുന്നല്ലേ സെലക്ഷൻ ഫുള്ള്.
0: അതെ, എപ്പോഴും പാട്ടുകൾ ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകളെ കുറിച്ചും പണ്ട് ഇറങ്ങുന്ന, അതായത് ആ ഓൾഡ് സമയങ്ങളിലുള്ള പാട്ടുകളെ കുറിച്ചും അതിന്റെ വരികളും അതിന്റെ ആ ശുദ്ധമായി നമ്മൾ എങ്ങനെ അത് പ്രനൗൺസ് ചെയ്യണം എന്നതിനെ കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു ഓഡിയോ എഞ്ചിനീയർ കൂടിയാണ്, തീർച്ചയായിട്ടും കേൾവിക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ടല്ലേ.
1: അതെ അതെ, എനിക്ക് തോന്നുന്നു നോട്ട് ബീങ് എ ക്രിറ്റിക്, പക്ഷേ ഇപ്പൊ വരുന്ന പാട്ടില് കുറച്ച് മീനിങ്
0: കുറവാണ്.
1: പക്ഷെ പണ്ടത്തെ എന്തോ ഒരു യുണീക്നെസ് ഉണ്ടോ.
0: തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും അങ്ങനെ. ഞാൻ കുറച്ചു മുമ്പ്, അതായത് ഫസ്റ്റ് അവറിൽ നമ്മള് തൂക്കി ചുവന്ന കരങ്ങളോടെ, ഈ പാട്ട് ആക്ച്വലി അതിന് ഒരുപാട് ബാക്ക് മീനിങ്സ് ഉണ്ട് അല്ലെ. അത് വേറൊരു സംഭവത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ്, അതൊക്കെ നല്ലതാണ്,
1: അടിപൊളിയാണ്.
0: പക്ഷെ ഈ പറഞ്ഞ പോലെ 1960, 70, 80 ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന പാട്ടുകളുടെ അർത്ഥം നമുക്ക് വിസിബിൾ ആണ്. ഓ, എനിക്ക് ആരോടാ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പോ കീർത്തനയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കർണാട്ടിക് കീർത്തനം എന്തെങ്കിലും ഒരു രണ്ടു വരി എനിക്ക്.
1: ഐ വോണ്ട് ടു മെൻഷൻ മൈ മ്യൂസിക് സോഴ്സ് നെയിം ഫസ്റ്റ്,
0: പ്ലീസ്.
1: ശ്രുതി മാഷ്, ശ്രുതി നാഥ്. I've been learning music with him since 5th grade. അതുവരെ അഞ്ജന ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. സോ ഇപ്പോൾ മാഷ് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ റേഡിയോ തന്നെ മാഷാണ് റീച്ച് ഔട്ട് ചെയ്തത്. സോ ബിഗ് താങ്ക്സ് ടു ഹിം.
0: അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രുതിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ യുവയിലെ ഫസ്റ്റ് മലയാളം റേഡിയോ ആയിരുന്നു, റേഡിയോ ഏഷ്യ 106.9 AM. അതിൽ സ്കൈ സംഗീതവർഷം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കണ്ടസ്റ്റന്റായ കാര്യം മുതലേ എനിക്ക് അറിയാവുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ് ശ്രുതിനാഥ്. ശ്രുതിക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്, കീർത്തനെ പോലൊരു യങ് ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. യെസ്, നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിലേക്ക്.

0: ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കൈകടിക്കാമായിരുന്നു. ഐ എം സോ ഹാപ്പി ബിക്കോസ് ബൈ ഓൾ മീൻസ് കർണാടക ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, നമ്മൾ ഇനി ഹിന്ദിയിലേക്ക് പോകും അല്ലേ?
1: Yes,
0: after the break we can go. ഒക്കെ ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും കീർത്തനയുടെ വിശേഷങ്ങളുമായി തിരികെ എത്തും. അപ്പോഴും ഇപ്പൊ ഈ കേട്ട പാട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഓഡിയൻസിന് എന്താണ് പറയാനുള്ളത്, നമ്മുടെ ലിസണേഴ്സിന് എന്താണ് പറയാനുള്ളത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അതൊരു ഇൻസ്പിറേഷനാണ് അടുത്തത് എന്ത് ചെയ്യാനായിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പലപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട്, അവർ കഷ്ടപ്പെട്ട് വളരെ ഇങ്ങനെ എന്താണ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചില തമാശകൾ കേൾക്കുമ്പോൾ ചില ഫ്രണ്ട്സ് വീട്ടിലിരിക്കുന്ന ആൾക്കാർ അനങ്ങില്ല, അവൻ അവിടെ എന്ത് വേണേ പറയട്ടെ, ഞാൻ അതൊന്നും കല്ലി വലിയ മാറ്ററിന്. പക്ഷെ അങ്ങനെയല്ല, ഓഡിയൻസിന്റെ റെസ്പോൺസ് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ല. ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടക്കണം, ആരുടെ ടീമാണ്? ഓക്കെ, അതൊന്നും ഒരു തെറ്റല്ല. നമ്മൾ മറ്റൊരു രംഗത്ത് വളരെ സീരിയസ് ആയിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുമ്പോ ടൈം കിട്ടുന്നില്ല, അതല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്കിപ്പോ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരികെ
2: ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Alla, naattilekku povanu kettu. Endu vachu pettanu?
3: Ente aarogyathinte oru complete picture edukkanu theermanichu. Family history ko ulladalle. Onnu check up eeda manasamadhanam undavullo.
2: Adinu naatti pono. ഇവിടെ തന്നെ സാധിക്കുമല്ലോ. അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
3: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.
0: Mid morning with Nitya.
4: Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഒരാൾ ചോദിക്കുന്നത് മിഴിയോരം ഈ പാട്ട് അറിയാമോന്നാണ്. ഒരുപാട് നല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമ മോഹൻലാൽ അവന്റെ ഫസ്റ്റ് മൂവിയാണ്, റിലീസായ ഫസ്റ്റ് മൂവിയാണ്. അതിൽ നല്ല പാട്ടുകളാണ്. ഇൻ കേസ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഞങ്ങൾ ഒരു ഹിന്ദി സോങ്ങിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു, കാരണം അതും ഈ പറഞ്ഞ പോലെ പഴയകാലത്തെ പാട്ടാണ്. പക്ഷെ ഇപ്പോഴും അതിനിങ്ങനെ വേറൊരു ഫീലാണ് അല്ലേ. നമുക്കൊന്ന് കേട്ടാലോ?
5: യെസ്.

0: ഞാൻ ഇടയ്ക്കൊന്ന് തെറ്റിച്ചല്ലേ. ഓക്കെ, ഈ പാട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കര ആൾക്കാർ ആസ്വദിച്ച് പാടുന്നൊരു പാട്ടാണ് അല്ലേ. നമ്മൾ ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ക്രൗഡിനെ ആ ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ ഈ പാട്ട് എപ്പോഴും നമ്മൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇനി എന്താണ് സ്പെഷ്യലായിട്ട് കീർത്തനയ്ക്ക് കൊടുക്കാനുള്ളത്? അതിനേക്കാൾ മുമ്പ് ഇനിയിപ്പോൾ June 21 ഇന്റർനാഷണൽ മ്യൂസിക് ഡേ വരെയാണല്ലോ. എന്താണ് നമ്മുടെ മ്യൂസിക് ലവേഴ്സിനോട്, റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഈ റേഡിയോയുടെ ഒരു ജീവനാഡിയാണ് ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത്. എത്ര ഞങ്ങൾ സംസാരിച്ചാലും അതിന് ഈ പുട്ടിന് തേങ്ങ ചേർക്കുന്ന പോലെ പാട്ടില്ലെങ്കിൽ ഇല്ല റേഡിയോ അല്ലേ. എല്ലാ ഭാഷകളിലെയും റേഡിയോസ് എപ്പോഴും മ്യൂസിക്കിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളെപ്പോലുള്ള സിംഗേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ മുന്നോട്ട് പോവുക? സോ റേഡിയോയിലെ ജീവവായു പോലെ സംഗീതം ഇങ്ങനെ നിൽക്കുമ്പോൾ ലോകമെമ്പാടും സംഗീതത്തിനെ അത്രയധികം സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ഡേ ആണ്. സംഗീതത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതല്ല ഓർക്കുന്നതിനുള്ള ഒരു ഡേ കൂടിയാണ് തീർച്ചയായിട്ടും June 21 എല്ലാ വർഷവും നമ്മൾ ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഒരു ഒരു സംഗീതത്തിനോട് അത്രയധികം അഭിനിവേശമുള്ള ഒരു യങ് ടാലന്റഡ് സിംഗർ എന്ന നിലയിലും ഒരു ഓഡിയോ എഞ്ചിനീയർ എന്ന നിലയിലും ഡാൻസർ എന്ന നിലയിലും ആർട്ടിസ്റ്റിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ പീക്കിലാണ് ഇപ്പോൾ കീർത്തന നിൽക്കുന്നത്. എന്താണ് ഞങ്ങളുടെ ലിസണേഴ്സിനോട് ഈ ഒരു ഡേ അനുബന്ധിച്ച് പറയാനുള്ളത്?
1: This is dedicated to the people who don't sing. കുറെ ആൾക്കാരിങ്ങനെ സാഡ് ആയിട്ട് നിൽക്കും, അയ്യോ നമുക്ക് പാട്ട് പാടാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ പോലെ പാട്ട് പാടാൻ. യു ഡോണ്ട് ഹാവ് ടു നോ ഹൗ ടു സിംഗ്, ജസ്റ്റ് കീപ് ലിസണിങ് ടു മ്യൂസിക്, എൻജോയ്. ഇഫ് യു ആർ ഹാപ്പി ദെൻ എവറിങ്സ് ഗുഡ്.
0: യെസ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്നൊരു റീൽ ചെയ്യുന്നുണ്ട്. ആ റീലില് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കീർത്തനയ്ക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ നിന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നും ഞങ്ങളുടെ ഹോം എഫ്എമ്മിന്റെ ഇൻസ്റ്റയിൽ ഉണ്ടാവും ആ പാട്ട്. ഏതായിരിക്കും അങ്ങനെ തോന്നുന്നത്? എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വിത്ത് ഗിറ്റാർ.
1: തമിഴ് സോങ്.
0: യാ, ഓഫ് കോഴ്സ്, ഷുവർ.
1: വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ഐ ഓൾവേസ് സിംഗ് ദിസ്.
0: ഓക്കേ, തീർച്ചയായിട്ടും പഠിക്കണം.

0: ഇത് കീർത്തനയുടെ മാത്രല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇപ്പോ ഞങ്ങളുടെ ന്യൂസ് റീഡർ മിനി പത്മ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആൾക്ക്. ആളിവിടെ ഇല്ലാണ്ടായി പോയി, ഇപ്പൊ ഓടി വന്നേനെയാ പാട്ട്. അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ നമുക്കൊരു തമിളഫ്, ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള തമിളഫം ഉണ്ട് ഇവിടെ 89.4. അവിടെയും എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. പിന്നെ തമിഴിന് നമ്മൾ അത്രയും ഒരു ലവ് കൊടുത്തിട്ടുണ്ട്. തമിഴ് ഈ പറഞ്ഞ പോലെ അമ്മയോടുള്ള സ്നേഹം പോലെയാണ് തമിഴിനോടുള്ള നമ്മുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. സോ എവിടെ പോയാലും നമുക്ക് തമിഴ് പാട്ട് മലയാളത്തിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന പാട്ടുകളാണ് അല്ലേ. യെസ്. അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ആരെയും താറ്റുകിട്ടില്ല നമുക്ക്, എന്നാലും അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പാട്ട് എനിക്കുള്ളതാണെന്ന് തോന്നാറില്ലേ, അങ്ങനെയുള്ള സിംഗേഴ്സ് ആരൊക്കെയാണ്? അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് പറയാം, ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും. അറബിക്കൊക്കെ പാടില്ലേ? യെസ്, നമ്മൾ ജീവിക്കുന്നത് യു എ ആണ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. സോ അതുകൊണ്ട് ഒരു അറബിക് സോങ് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അറബിക് സോങ്ങിലേക്ക് പോവാം. ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് അല്ലേ?
1: പണ്ട് ഞാൻ എപ്പോഴും സിത്താര
0: കേൾക്കും,
1: ബിക്കോസ് ഹർ വോയിസ് ഈസ് സോ
0: യൂണീക്ക്. സിത്താരയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: ഏനുണ്ടോടി.
0: ഏനുണ്ടോടി. യെസ്. ആഹാ.

0: വാ, അതുപോലെ സിത്താരയുടെ വേറുമുണ്ട്, പുലരി പൂ പോലെ ചിരിച്ചും. ആ പാട്ട്
1: കേട്ടിട്ടുണ്ടോ?
0: മുഞ്ച പാട കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. സിതാര ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തുള്ള ആൾക്കാരെയും വളരെയധികം ഇങ്ങനെ അത്ഭുതപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സിംഗർ ആണ് അല്ലേ. അപ്പൊ സിതാരയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം?
1: അങ്ങനെയല്ല, പക്ഷേ
0: അങ്ങനെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു സിംഗറെ സെലക്ട് ചെയ്യുന്നതിനകത്തോട് തെറ്റേയില്ല. മറ്റുള്ളവരെല്ലാം നമ്മുടെ പറ്റൂല, പാട്ടുകാരി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ഒരുപാട് കൈ നിറയെ പാട്ടുകൾ കിട്ടട്ടെ. എപ്പോഴും നമ്മൾ പാട്ട് പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഒരിക്കലും ഒരു സിനിമാ സംഗീതത്തിലേക്ക് എത്തുക എന്നുള്ളതാകാതിരെ നമ്മുടെ മനസ്സിൽ നിന്നും നമുക്ക് ദൈവം അറിഞ്ഞു തന്നൊരു കഴിവാണ്. അതിനെ ഏറ്റവും പീക്കിലെത്തിക്കാൻ കീർത്തന എന്ന ഈ യങ് ആർട്ടിസ്റ്റിന് കഴിയട്ടെ. ഇനിയും ഞങ്ങളുടെ ഈ ഒരു സ്റ്റുഡിയോ കീർത്തനയുടെ ഉയരങ്ങളിലേക്ക് പോകുന്ന പാതയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ.
1: താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഐ എൻജോയ്.
0: ഒരുപാട് പാട്ടുകൾ ഇനിയും ബാക്കിയാണല്ലേ. ആ പാട്ടുകൾ അങ്ങനെ തന്നെ ബാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. യെസ്, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് കീർത്തനക്കുട്ടിയുടെ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു ഈ പാട്ടൊന്ന് പാടിക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ അതൊക്കെ നമുക്ക് ബാക്കി നിർത്തിക്കൊണ്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക, മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ. ഞാൻ നിത്യയാണ് കൂടെയുള്ളത്. നമുക്കിനി അടുത്ത ഒരു മണിക്കൂറിൽ
2: ബാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ. Okay.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. പി എം ശ്രീയിൽ ആരോപണ പ്രത്യാരോപണം. മുല്ലപ്പെരിയാർ കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിന് പിടിച്ചുകെട്ടി കോംഗോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പി എം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പി എം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പി എം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല. ലഭിച്ചത് എസ് എസ് കെ ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പി എം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. എൻ ഇ പി നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ ബി ജെ പി ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പി എം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം.

0: പി എം ശ്രീ ദേശീയ നയമാണ് നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി വി കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സിഎംആർഎൽ കമ്പനിയുമായി എക്സാലോജിക്കുണ്ടാക്കിയ സാമ്പത്തിക കരാർ അടക്കമുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസി എസ്എഫ്ഐഒ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകൾ ഇഡിക്ക് കൈമാറി. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യു എസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യു എസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യു എസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ എൽ എൻ ജിയുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യു എസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78. WTI ക്രൂഡ് വില ബാരലിന് $75. യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ യുകെ വ്യാപാര കരാർ അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി VISL പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് FIR. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54 വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. 20 ജന്തർമന്ദറിൽ പ്രതിഷേധം. പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് CJP. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയതായും CJPയുടെ മുഖ്യ വക്താവ്. ടെലിഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലിഗ്രാം വാദിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി, ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിന് മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95 മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ ഒന്നാമത്. 40 മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65 മിനിറ്റിൽ കൊളംബിയയുടെ രണ്ടാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ മൂന്നാം ഗോളും വിജയവും സ്വന്തമാക്കി. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 degrees Celsius, ഹ്യൂമിഡിറ്റി 41%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: A very good afternoon, everyone. എല്ലാവർക്കും നല്ലൊരു ഉച്ചനേരം നേരെയാണ്. ഈ സമയം നല്ല ഫുഡൊക്കെ അടിക്കുന്ന ടൈമാണെന്നറിയാം. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടോ എന്നെപ്പോലെ? എനിക്ക് പിന്നെ ഈ 3 hours ഭക്ഷണമേ വേണ്ട. പണ്ടൊക്കെ കറക്റ്റ് 1 മണിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണേ. ഇപ്പോൾ 1 മണിക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പലപ്പോഴും അങ്ങനെയാണ് ഇത്രയും കാലത്തെ ഒരു റേഡിയോ ലൈഫിനിടയിൽ. എപ്പോഴും ഓണം വന്നാലും ശിവരാത്രി വന്നാലും എപ്പോഴെല്ലാം ഒരു 1 o'clock ടൈമിൽ ഞാനിവിടെ ഉണ്ടാവും ഓണിയറിൽ. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ കാതോറ ഞാനുണ്ട്. യെസ്. അപ്പം ഇതിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നമ്മുടെ ലാസ്റ്റ് അവറിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ തന്നെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കിഡിലൻ സ്റ്റോറിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന് മുമ്പ് മറ്റൊരു സന്തോഷമുള്ള വാർത്ത പറയാനുണ്ട്. ഞാൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ഗസ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ആളുടെ പാട്ടുകളൊക്കെ ആസ്വദിച്ച് കീർത്തനയ്ക്ക് വേണ്ടി ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിരുന്നു കേട്ടോ. അവരെ ഞാനൊന്ന് മെൻഷൻ ചെയ്യാതെ പോകുന്നത് ശരിയല്ല. കാരണം പറഞ്ഞപ്പോൾ തന്നെ അത് ആസ്വദിച്ച് അത്രയും കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. നമ്മുടെ റഹീം എസ് ആ മെസ്സേജ് അയച്ചിരുന്നു, താങ്ക് യു സോ മച്ച്. അതുപോലെ നൈസ് കീർത്തന എന്ന് പറഞ്ഞുകൊണ്ട് പേരില്ല, പേരും കൂടെ അയച്ചിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. സഫാനാന്ന് തോന്നു കേട്ടോ. സഫാൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അതുപോലെ സന്തോഷ് പച്ചാട്ടും തുടക്കം മുതൽ തന്നെ കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില പാട്ടുകൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് പേര് വെക്കാത്തത് കൊണ്ടറിയില്ല. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ മിഴിയോരം ഒന്ന് പാടാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാനത് ഓണർ പറഞ്ഞിരുന്നു. ദെൻ നമ്മുടെ യെസ്, നമ്മുടെ കീർത്തനയും കീർത്തനയുടെ മാഷ് ശ്രുതിയും ചേർന്ന് ശ്രുതിനാഥും ചേർന്നിട്ട് ഒരു ഷോർട്ട് ഫിലിമിന് പാട്ട് പാടിയ കാര്യം പറഞ്ഞുകൊണ്ട് മിസ്റ്റർ അനിൽ കെ സി മെസ്സേജ് അയച്ചിരുന്നു. സന്ധ്യാരാജൻ്റെ മെസ്സേജ് വന്നിരുന്നു, താങ്ക് യു സോ മച്ച്. അതുപോലെ ഏതൊക്കെയോ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തൻസീർ, താങ്ക് യു തൻസീർ. കീർത്തനയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണമെന്ന്, പുതിയ മുഖം ഫിലിമിലെ യദുകുല മുരളിയും തുടങ്ങുന്നൊരു പാട്ട് പാടിപ്പിക്കാൻ നോക്കി ചോദിച്ചുകൊണ്ട് വളരെ ഇഷ്ടത്തോടെ തന്നെ അദ്ദേഹം മെസ്സേജ് അയച്ചതാണ് കേട്ടോ. അപ്പോഴും പിന്നെ ആ ടൈമിൽ പറ്റിയില്ല. പിന്നെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് മെസ്സേജ് അയച്ചത് അനസ് ഷാഹുൽ ഫ്രം ദുബായ്. അവരൊക്കെ മെസ്സേജ് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ഐ എം റിയലി സോറി, കണ്ടിട്ടില്ല ഇതുവരെ. എനിവേ, ഇനി നമുക്ക് നമ്മുടെ മെസ്സിയുടെ വിശേഷത്തിലേക്ക് കടക്കാം. മെസ്സിക്ക് എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷം തുടങ്ങും മുതൽ മെസ്സിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആരുടെ ഏത് ടീമായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റും, കാണും, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സിയുടെ ആ ഒരു അൺസ്റ്റോപ്പബിൾ എനർജിയുടെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. ഒരു സൂപ്പർ ആർട്ടിക്കിൾ കണ്ടു, അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. എന്നാ വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് 39 വയസ്സാണ്. അപ്പോൾ ആ വയസ്സിൽ മെസ്സി മൈതാനത്ത് ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് കളിക്കുന്ന കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഞാനത് തിരുത്തുകയാണ്. 39, 40, 50, 60, 70, 80 ഒന്നും നമുക്ക് യുവാക്കളാണെന്നോ വയസ്സരാണെന്നോ പറയാനായിട്ടില്ല മക്കളെ, അങ്ങനൊന്നും ആയിട്ടില്ല. ഒരിക്കലും ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു ഏജ് ആണ് ഒരാളെ യുവതിയും യുവാവും ആക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. വയസ്സനാക്കുന്നതും വയസ്സയാക്കുന്നതും ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ നമ്മൾ യുവാവ് യുവതി അതൊന്നും വേണ്ട, നമ്മളെല്ലാവരും മനുഷ്യരാണ്, അത് മതി. അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? യെസ്. എന്തായാലും നമ്മുടെ ലയണൽ മെസ്സിയുടെ ആ താരത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഈ പ്രായത്തിലും ശരിക്കും അമേസിംഗ് ആണല്ലേ. പക്ഷേ നമ്മുടെ മെസ്സിയുടെ ഈ ഒരു സ്റ്റാമിനയ്ക്ക് പിന്നിൽ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്, ഒപ്പം ഒരു സ്പെഷ്യൽ ഡ്രിങ്കും ഉണ്ട്. എന്തായിരിക്കും അത്? ആ ഒരു മാന്ത്രിക ഡ്രിങ്കിൻ്റെ പേരാണ് യെർബ മാറ്റെ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഒരു യെർബ മാറ്റെയാണ് മെസ്സിയുടെ ഏറ്റവും ഫേവറേറ്റ് ഡ്രിങ്ക്. ഇതൊരുതരം ഹെർബൽ ടീ ആണ് കേട്ടോ. അതായത് തെക്കേ അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഈ ഡ്രിങ്ക് മെസ്സി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതാറുണ്ട് എവിടെ പോയാലും. അപ്പോൾ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്ന് നല്ലൊരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് എനർജി അദ്ദേഹത്തിന് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഒക്കെ മെസ്സി ഇത് കുടിക്കാറുണ്ട് അത്രേ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ കില്ലർ എനർജിയുടെ മെയിൻ സീക്രട്ട് എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമുക്കും കൂടെ കിട്ടിയാൽ എന്താ എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇതൊരു വെറും ഡ്രിങ്ക് അല്ല കേട്ടോ. മെസ്സിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്ഷണ രീതിയും വളരെ സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹം വളരെ ക്ലീൻ ആൻഡ് ഹെൽത്തി ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള കൊഴുപ്പും ഷുഗറൊക്കെ അദ്ദേഹം തൻ്റെ മെനുവിൽ തന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പകരം ഒരു അത്ലറ്റിന് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയ ഫുഡാണ് മെസ്സി അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുള്ളത്. അദ്ദേഹത്തിൻ്റെ മീൽസൊക്കെ ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. കൂടാതെ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ചിക്കനും ഫിഷും ഒക്കെയാണ് പുള്ളി തിരഞ്ഞെടുക്കാറുള്ളത്. പിന്നെ പ്രോസസ്ഡ് ഫുഡും അതുപോലെ മധുരമുള്ള പാനീയങ്ങളും മെസ്സി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്യുന്ന ഈ ഒരു കാര്യവും പുള്ളി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാറേയില്ല. പിന്നെ മെസ്സിയുടെ ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഒലിവ് ഓയിലാണ്. അപ്പോൾ ഡെയിലിയുള്ള അദ്ദേഹത്തിന്റെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പുള്ളി ഒലിവ് ഓയിൽ ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത് ഹാർട്ട് ഹെൽത്തിനും ഒപ്പം നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ഫാറ്റ് കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് മെസ്സിയെ സംബന്ധിച്ച് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ ആള് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഒരു ഡിസിപ്ലിൻ ആണ് ഈ ഒരു കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഡിസിപ്ലിൻ ആണ് മെസ്സി ഇന്നും ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നിലനിർത്തുന്നത്. കൃത്യമായിട്ടുള്ള കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ ഇപ്പൊ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു ഭക്ഷണ രീതി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലും വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫിലും ഫിറ്റ്നസ് നിലനിർത്താൻ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും മെസ്സിയെ പോലെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ നമുക്കും തുടങ്ങാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ചായ ആയിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഷുഗർ കുറയ്ക്കാം അല്ലേ. നല്ല ഹെൽത്തി ഫുഡൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാം. നമുക്ക് ഇന്ന് തന്നെ ശ്രമിച്ചാലോ. എന്തോ പറ്റുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ കൂടി മാറിയാൽ നന്നായിരുന്നു എന്ന് തോന്നും, പക്ഷെ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞെടുക്കണ്ട, പക്ഷെ നമ്മുടെ മെസ്സി അങ്ങനെ ചെയ്യുമ്പോൾ മെസ്സി ഇഷ്ടമുള്ള അർജന്റീന ഫാൻസൊക്കെ കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നോക്ക്, ട്രൈ ചെയ്യാലോ, നമുക്ക് നല്ലതിന് വേണ്ടിയല്ലേ. അപ്പോൾ പ്രായമൊന്നും ഒരിക്കലും ഒരു എന്താ യുവതിയോ യുവാവിനെയോ ഉണ്ടാക്കുന്നില്ല. അത് പലപ്പോഴും നമ്മുടെ ശാരീരികമായ സാഹചര്യങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ ആകുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ, രോഗികളാകാതിരിക്കട്ടെ. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകുന്നത്.

0: You are listening to Mid Mornings with Nitya. Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: കഴിഞ്ഞ മണിക്കൂർ പാട്ടുകളുടെ ലോകത്തായിരുന്നു ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ആറ്റീറും വിലക്കും വിലേ പാട്ടൊക്കെ പാടി ഇങ്ങനെ വെറുതെ നിൽക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് ഒരു പാട്ട് പാടാൻ പറ്റുമെന്നുള്ളത് ഒരാൾ ചോദിച്ചിരുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആ പാട്ടിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഓടുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഓ, എത്ര തവണ കോളേജിലൊക്കെ നടന്ന സമയത്ത് സി ആക്ച്വലി ഈ പാട്ട് എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരു ഓർമ്മ പോലെ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? കോളേജിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് എല്ലാ മീൻസ് നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് സീനിയറും ജൂനിയറും ഒന്നും അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകളിൽ ക്യാമ്പയിന് വേണ്ടി പോകും. അപ്പം നമ്മളിങ്ങനെ പാട്ടുകാർ കൊച്ചു കൊച്ചു പാട്ടൊക്കെ പാടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഓരോരോ പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു തലമുതിർന്ന പാർട്ടി നമ്മളും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ പോയിട്ട് പാട്ട് പഠിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ അവസരം കിട്ടിയ പാട്ട് ഈ മഞ്ഞിൽ വിരിഞ്ഞ് പോകുമായിരുന്നു. ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഓർമ്മകൾ വന്നു. താങ്ക് യു സോ മച്ച് ആ മെസ്സേജ് അയച്ച ആൾക്ക്. എനിവേ, നമ്മൾ ഇന്ന് ട്രാവൽ വേൾഡിലേക്ക് പോവാണ്. ഇന്ന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൂപ്പർ വാർത്തയുമായിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ എത്തുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഒരു കീടിലൻ തുരങ്കം, അതായത് ഒരു സൂപ്പർ ടണൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അറിഞ്ഞാണോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒട്ടും വായിക്കേണ്ട, നമുക്ക് ഈ ഒരു മെഗാ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകല്ലേ. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ 8-ലെയിൻ ടണലാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി തുരങ്കം എന്നർത്ഥം. സാധാരണ 2-വരിയോ 4-വരിയോ ഒക്കെയുള്ള ടണൽസ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, എന്നാൽ ഇതോ 8-വരി പാതയുള്ളൊരു ഭീമൻ തുരങ്കം. ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള ട്രാവൽ ടൈം ഏകദേശം ഒരു പകുതിയോളമായിട്ട് കുറയ്ക്കാൻ ഈ ഒരു 8-ലെയിൻ ടണലിന്, ഈ പുതിയ തുരങ്കത്തിന് സാധിക്കും എന്നാണ് ഒരു എന്താ പറയുക റിപ്പോർട്ടേഴ്സ് മീൻസ് അതിൻ്റെ പുതിയ ഒരു റൈറ്റപ്പൊക്കെ വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടറിന് ഇതൊരു വലിയ അഭിമാന നിമിഷമല്ലേ. ഈ ഒരു തുരങ്കത്തിൻ്റെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന വശം എന്താണെന്ന് അറിയാമോ? ഈ ഒരു മാസീവ് ടണൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫേമസ് ടൈഗർ റിസർവിന് അടിയിലൂടെയാണ്. അതായത് ഒരു ഈ ടൈഗർ റിസർവിന് തൊട്ടടിയിലൂടെ പോകുമ്പോൾ കാടിൻ്റെ മുകളിലുള്ള വന്യജീവികൾക്കും പ്രകൃതിക്കും യാതൊരു വിധ കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് ഈ പ്രോജക്റ്റിൽ വലിയ പ്രയോറിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം പൊല്യൂഷൻ അല്ലേ, ശബ്ദ മലിനീകരണം, ഇതൊക്കെ കാട്ടിലെ മൃഗങ്ങളെ ബാധിക്കാതിരിക്കാൻ വളരെ അഡ്വാൻസ് ടെക്നോളജിയാണ് അവരിതിൽ ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയുടെ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ പ്രകൃതിയുടെ വികസനവും അതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുതരം ഒരു പ്രോജക്റ്റ് തന്നെയായിരിക്കും ഇത്. എന്തായാലും യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയും വലിയ മുൻകരുതലുകളാണ് ഈ ടണലിൽ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഉള്ളിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഫുൾ വേൾഡ് ക്ലാസ് ആണ്. അത്യാധുനിക CCTV ക്യാമറാസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഈ ഒരു 8-ലെയിൻ ടണലിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ 8-വരി പാത ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കൊട്ടും ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് സുഗമമായിട്ട് കടന്നു പോകാം അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ഈസി. എല്ലാവർക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് സമ്മാനിക്കുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ വരുന്ന കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നാറില്ലേ? കാരണം UAE-യിലിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പുരോഗതികൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. സോ നമ്മുടെ ജന്മനാട്ടിലും അങ്ങനെയൊക്കെ ആകട്ടെ, ആ നാടും രക്ഷപ്പെടണം, ആ നാടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ഉപയോഗിക്കാതെ നശിപ്പിക്കുമ്പോഴാണ് നമുക്ക് സമ്മാനം വരുന്നത്. ഇവിടെ വെറും മരുഭൂമി ആയിരുന്നിട്ട് ഇപ്പം ഇന്ന് ഈ ലോകം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ എത്ര സന്തോഷമാണല്ലേ. എപ്പോഴും ഓരോ നിമിഷവും UAE-ക്ക് ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം ഓരോ ദിവസവും അവർ കഷ്ടപ്പെടുന്നത് ഈ ലോകത്ത് തങ്ങളുടെ രാജ്യത്തെ ഈ ഗവൺമെൻറ് എത്രത്തോളം നന്നായിട്ടാണ് നോക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ എവിടെ പോയാലും കിട്ടാത്ത രീതിയിലാണ്. എന്തായാലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ലോങ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു കിടിലൻ റൂട്ടായിരിക്കും ഇത്. അപ്പം നമ്മുടെ ലിസണേഴ്സിൽ ആരെങ്കിലും ഈ വഴി യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ, മറക്കല്ലേ. അപ്പോൾ ഒപ്പിട്ട് വായിക്കേണ്ട, ലോങ് ഡ്രൈവ് പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ട്രാവൽ വൈബ് തരുന്നൊരു പാട്ടിലേക്ക് പോയാലോ. സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോ സമയം 1 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഷെയ്ഖ് സായദ് റോഡ് എടുക്കാം. ആദ്യം ദുബായിൽ നിന്നും അബുദാബി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ, പ്രത്യേകിച്ച് ബിസിനസ് ബേ അൽബർഷ പരിസരങ്ങളിൽ ഇപ്പോൾ ട്രാഫിക് അല്പം മന്ദഗതിയിലാണ്. ഒരു മിഡ്വേ റഷ് കാരണം ഈ ഒരു സ്ട്രെച്ചിലെ വാഹനങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അൽഇത്തിഹാദ് റോഡിലേക്ക് പോയാൽ ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് വരുന്ന റൂട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, കാണിക്കുന്നില്ല പൊതുവെ. തിരിച്ച് ദുബായിന്ന് ഷാർജയ്ക്ക്, ഷാർജ അൻസാർ മോൾ ലക്ഷ്യമാക്കി പോകുന്ന ഭാഗത്ത് ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ബമ്പർ ടു ട്രാഫിക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അൽഖേൽ റോഡ് എടുക്കുകയാണെങ്കിൽ ജുമേറ വില്ലേജ്, നമ്മുടെ JVC പരിസരത്തും അൽഖൂസ് ഏരിയയിലും ഒക്കെ ചെറിയ തോതിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. എങ്കിലും ഇത്തിഹാദ് റോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൽഖേൽ റോഡ് ഈസ് മൂവിംഗ് അറ്റ് എ സ്റ്റഡി പേസ്. പിന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് ഷാർജ ആ ഒരു അതിർത്തി കടന്നു പോകുന്ന എമിറേറ്റ്സ് റോഡിൽ നിലവിൽ ട്രാഫിക് ഫ്രീ ആണ്. വലിയ ട്രക്കുകളുടെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് എ സ്മൂത്ത് ഡ്രൈവ് ഫോർ ലൈറ്റ് വെഹിക്കിൾസ് റൈറ്റ് നൌ. നമ്മുടെ എയർപോർട്ട് ടണൽ റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് എയർപോർട്ട് ടണൽ വഴി കിസായിസ് മുഹൈസിന ഭാഗങ്ങളിലേക്ക് പോകുന്ന റൂട്ടിൽ ഈ സമയത്ത് ചെറിയ സിഗ്നൽ ബ്ലോക്കുകൾ ഒഴിച്ചാൽ വലിയ കുരുക്കുകളൊന്നും തന്നെ കാണുന്നില്ല. ടണൽ ഈസ് മോസ്റ്റ്ലി ക്ലിയർ. നിങ്ങളിപ്പോൾ റോഡിലാണെങ്കിൽ ഒട്ടും പെട്ടെന്ന് പോകാൻ തിടുക്കം കൂട്ടേണ്ടതില്ല. കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ്, സ്വിച്ച് ഓൺ യുവർ AC ആൻഡ് സ്റ്റേ കോം. അപ്പോൾ കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ട്. സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അപ്പം നമ്മൾ ലാസ്റ്റ് വിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഈ പ്രകൃതിയെയും മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ബേർഡ് ലവേഴ്സിന് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഞാൻ നിങ്ങളുടെ കൂടെ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ വളർത്താനും കുഞ്ചിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയില്ലേ തത്ത എന്ന് പറഞ്ഞത്. ഞാൻ ഈ തത്തയുണ്ടല്ലോ, ഈ സൂവിലൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ യു എയിൽ വന്നതിന് ശേഷം പലതരത്തിലുള്ള തത്തകളെ കണ്ടിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ പോയാലും ശരി, ഈ എന്താണ് മുകൾ ഭാഗം ഇല്ലാത്ത തെങ്ങുകളൊക്കെ ഇല്ല, എന്തോ ഒരു പേര് പറയുമല്ലോ, അതിന് മുകളിൽ ഇങ്ങനെ കുറേയധികം തത്തകൾ വന്നിരിക്കുന്നത് കണ്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെയോ ഏതോ ഒരു സ്ഥലത്താണ്, സ്ഥലം ഓർമ്മയില്ല, പക്ഷെ അവിടെ പോകുമ്പോൾ ഒരു മരം നിറയെ ഇലകളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ തത്തകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാനും ഫോട്ടോ എടുക്കാനും ആഗ്രഹിച്ച് ഞാൻ വെറുതെ അറിയാണ്ട് എന്റെ കൈയൊരു കല്ലെടുത്ത് എറിഞ്ഞപ്പോ എല്ലാം മറന്നുപോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടെ വന്നവരെല്ലാവരും എന്നെ തെറിവിളിച്ചു, കാരണം അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഏറ്റവും നല്ല ഫോട്ടോ കിട്ടിയത് തത്തകൾ പറന്നു പോകുന്ന കാണുമ്പോഴായിരുന്നു. അതിനകത്ത് ഇരിക്കുന്നുണ്ട് നമ്മൾ തോന്നും അതിലെ ഇലകളാണ് ഇരിക്കുന്നത് തോന്നും. പക്ഷെ അത് തത്തകളാണെന്ന് മനസ്സിലായത് തന്നെ അത് പറക്കാൻ തുടങ്ങി. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ, അതാണ് എനിക്ക് തത്തയുടെ ഉള്ള ഓർമ്മകൾ. എനിവേ അതൊക്കെ വിട്. ഇന്ന് ഈ തത്തകൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ, ഭയങ്കര കില്ലാടികളാ, ചില്ലറക്കാരല്ല. അതായത് ഈ തത്തമ്മമാരുടെ ഒരു വലിയ രഹസ്യമുണ്ട്. അതെന്നറിഞ്ഞാലോ, അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെയാ, പേരിടാൻ വേണ്ടി നമ്മൾ വലിയ സെലിബ്രേഷൻ ഒക്കെ നടത്താറുണ്ട് അല്ലേ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരുപാട് ആലോചിച്ചൊക്കെയാണ് ഒരു പേര് തന്നെ കണ്ടുപിടിക്കാറുള്ളത്. പക്ഷെ കാട്ടിൽ ജീവിക്കുന്ന തത്തകൾ, അതായത് വൈൽഡ് പാരറ്റ്സ്, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് പറക്കം മുറ്റുന്നതിന് മുമ്പ് തന്നെ, അതായത് ശരിക്കും കൂട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ കുഞ്ഞു തത്തകൾ തങ്ങൾക്ക് വേണ്ടിയുള്ള പേര് സ്വയം കണ്ടെത്തുമെന്നാണ് പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത്. എന്തൊക്കെയല്ലേ കേട്ടിട്ട് ശരിക്കും അത്ഭുതം തോന്നില്ല, ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അതായത് ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഈ കുഞ്ഞു തത്തകളില്ലേ, അത് ഈ കൂട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന ചില പ്രത്യേക നോയിസസ് അല്ലെങ്കിൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ യുണീക് സൗണ്ട്സ് ആണ് പിന്നീട് അവരുടെ പേരായിട്ട് മാറുന്നു അത്രേ. ഓരോ കുഞ്ഞിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് സിഗ്നേച്ചർ കോൾ ഉണ്ടായിരിക്കും എന്നാണ്, ഈ ശബ്ദം കേട്ടിട്ടാണ് അമ്മ തത്തയും മറ്റുള്ളവരും ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യർ പരസ്പരം പേര് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ തത്തകളും കാട്ടിൽ പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് പേരുകൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മ തത്ത കുഞ്ഞുങ്ങളെ ഈ ശബ്ദം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ കൂട്ടിനുള്ളിലെ ആ ഒരു എൻവയോൺമെൻറ്റിലിരുന്ന് ഈ കുഞ്ഞു തത്തകൾ സ്വയം പല പല ശബ്ദങ്ങൾ ഉണ്ടാക്കി നോക്കുകയും അതിൽ നിന്ന് തനിക്ക് ഏറ്റവും ചേരുന്ന അല്ലെങ്കിൽ ഇണങ്ങുന്ന ഒരു പേര് സ്വയം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതിന് കിട്ടുന്നത് പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയല്ലേ. എനിക്കിത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ശരിയാണ്, തത്തകൾ സംസാരിക്കാറുണ്ട്, അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതുപോലെ, വിമാനങ്ങൾ കണ്ടുപിടിച്ചതുപോലെ തത്ത സംസാരിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ തന്നെ ഇത് പേര് കണ്ടുപിടിക്കുന്നത് എൻ്റെ അമ്മ എന്തൊക്കെയത്. ഓക്കെ, എന്തായാലും ശരി, എന്തായാലും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കേട്ട് ഞാൻ ഞെട്ടി. നമ്മൾ മനുഷ്യർക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ട് പേരുള്ളതെന്ന് വിചാരിച്ചെങ്കിൽ നമുക്കങ്ങ് തെറ്റി. തത്തമ്മയ്ക്കും ഈ ഒരു കാര്യത്തിൽ ഒട്ടും അവർ പുറകിലല്ല. അപ്പോൾ തത്തകൾ മനുഷ്യരുടെ ശബ്ദം അതേപടി അനുകരിക്കാൻ, അതായത് മിമിക്രി ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള മിടുക്കന്മാരാണ് നമുക്കറിയാമല്ലോ. എന്നാൽ അവർ കാട്ടിൽ ജീവിക്കുമ്പോൾ പോലും ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നില്ലേ. അപ്പോൾ കൂട്ടമായിട്ട് ജീവിക്കുന്ന പക്ഷികളായതുകൊണ്ട് തന്നെ വലിയൊരു കാട്ടിൽ തങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയോ ഒക്കെ കൃത്യമായിട്ട് വിളിച്ചു വരുത്താൻ ഈ പ്രത്യേക പേരുകൾ അവരെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും തത്തകളുടെ ഈ ഒരു സ്മാർട്ട്നെസ് നമ്മൾ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. നമ്മുടെ വീട്ടിലും തത്തകളെ വളർത്തുന്ന ഒരുപാട് പേരില്ലേ അവർക്ക്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരില്ലേ അവർക്ക്, നമ്മൾ സാധാരണ തത്തമ്മ എന്നോ പപ്പു എന്നൊക്കെയാണ് പേരിടാറുള്ളത് അല്ലേ. എന്നാൽ ഇനി അവർ നോക്കുമ്പോൾ ഒന്നോർത്തോ, നമ്മളിട്ട പേര് കൂടാതെ അവർ സ്വയം കണ്ടെത്തിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേര് കൂടി അതിനുണ്ടാവും. അപ്പോൾ തത്തകളുടെ ഒരു കിടിലൻ കൗതുക വാർത്തയൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ തത്തകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തത്ത ഓർമ്മകളുണ്ടോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഈ പറയുന്നതിനെല്ലാം നിങ്ങൾ തിരിച്ച് റിപ്ലൈ ഒന്നും തരണമെന്നില്ല. വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് മീ. നമ്പർ ഒരിക്കലും മറക്കേണ്ട, 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണിക്കൂറിൽ ഈ നമ്പറിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പോഴേ അയച്ചു തുടങ്ങിക്കോളൂ. ആർജെ ഷീബയത്തും മലയാളി ഡായുമായിട്ട്. അപ്പോൾ എൻ്റെ ടാറ്റ ബൈ ബൈ ടൈം എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു. ഉച്ചയ്ക്ക് വന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പറയല്ല, ഇനി പകുതി ദിവസം കിടക്കുന്നല്ലേ ഉള്ളൂ, സോ എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ബാലൻ മൂവിയുടെ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ശരി, നാളെയാണെന്ന് റിലീസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടംപോലെ മെസ്സേജസ് ഒക്കെ അയക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം പുറകെയുണ്ട്. ബാലൻ മൂവി നമ്മളെല്ലാവരും കാത്തിരുന്നൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ അക്ഷയുടെ കൂടെ ഞാനും ഷീബ്സും സംസാരിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് പഴയ കാലത്തെ പേരുകളിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എനിവേ, ടാറ്റാ, ബൈ ബൈ, സീ യു. നാളെ രാവിലെ 11 മണിക്ക് ഞാനിങ്ങനെ എത്തും. അപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ബൈ ബൈ. ഇത് നിത്യയാണ് ഞാൻ വിട വാങ്ങുന്നത്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുല്ലപ്പെരിയാർ കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് PM ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് PM ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. PM ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല, ലഭിച്ചത് SSK ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. PM ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്കുപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടി

0: യായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിനു പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യുഎസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം, ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78, WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തു നിന്നാണ് വില $75 താഴ്ന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54 വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. 20 ജന്തർമന്ദറിൽ പ്രതിഷേധം. പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് CJP. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയതായും CJP മുഖ്യ വക്താവ്. ടെലഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലഗ്രാം വാദിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടിക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. 1st ഇഞ്ചുറി ടൈമിന്റെ 5th കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട 2nd. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1st. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു. അടുത്ത വാർത്ത 3
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Scotland, Turkey.
3: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 degrees Celsius, ഹ്യൂമിഡിറ്റി 27%.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. It's home.

0: Quedó, mamá, quedó.
1: Thank you.

0: ചിരിക്കല്ലേ പെണ്ണെ കല്യാണിയെന്ന്. പെണ്ണ് ചിരിച്ചു കഴിഞ്ഞാ തീർന്നു, അതൊരു ഒന്നൊന്നൊരു ചിരിയാണ്.
1: എന്തോ പാട്ടല്ലേ, എന്തൊക്കെയോ വരികൾ എഴുതി വെച്ചിരിക്കുന്നല്ലേ.
0: അപ്പൊ ഒരു ചിരിയല്ല, നിങ്ങൾക്ക് മൂന്ന്
2: ചിരി കേൾക്കാം. പക്ഷെ എനിക്ക് ഇതിലുണ്ടല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ ചിരി കേൾക്കുമ്പോണ്ടല്ലോ, എനിക്ക് പണ്ട് ഒരു നടൻ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ജഗന്നാഥ ഓർമ്മയാണോ, അല്ല അതുപോലെ ഒരു ശബ്ദമുള്ള ഒരു
0: മനുഷ്യനുണ്ടോ,
2: അതുപോലെയാണ് എന്റെ ചിരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ചിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
1: ഓണയറിൽ ചിരിച്ചതിന് ഇത്രയും വഴക്ക് കേട്ടുള്ള ഒരു ആർജ് ഈ ലോകത്ത് കാണത്തില്ല.
0: ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞ എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ചിരി ആരുടെയെന്ന്
2: പറയാം, അത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത വീടിന്ന് ഇങ്ങനെ കേൾക്കണം. ചിലപ്പം മറ്റേ പ്രേതത്തിന്റെ ചിരി പോലെയൊക്കെ
0: അതിനെന്തോ പറയല്ലോ, മറ്റേ കുട്ടാചരം ഉണ്ടാക്കി ചിരി കേൾക്കാനല്ല, നമ്മുടെ ഈ ചിരി കേൾക്കുമ്പോ അല്ലെങ്കിൽ ചിരി കാണുമ്പോ നമുക്ക് എല്ലാവരുടെ മനസ്സിന് എന്ത് സന്തോഷമാണ് അല്ലെ. അപ്പൊ കൊറേ ദിവസമായിട്ട് നമ്മള് മൂന്നുപേരും ഒരുമിച്ചുള്ള ചിരിയും കളിയും ബഹളവും എല്ലാം മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ തിരക്കായിരുന്നു,
2: എല്ലാരും ഓട്ടത്തിലായിരുന്നു. നമ്മള് പിന്നെ ഒന്ന് രണ്ട് പ്രസ് മീറ്റുകൾ കുറെ വന്നപ്പോ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. അതുപോലെ നമ്മുടെ നിത്യകുട്ടിയും കുറച്ച് തിരക്കിലായി പോയി, ഗസ്റ്റിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്.
1: നാളെയും ഞാൻ തിരക്കിലാണ്,
2: ചില മാസങ്ങളിൽ 2 കോടി വരുന്ന പോലെയാണ് ശ്രീനിവാസൻ പറഞ്ഞ പോലെ.
1: ഏപ്രിൽ പിന്നെ
2: 2 കോടി വരും, 1 വിഷക്കോടി. നിങ്ങള് ചളി വാരി വെതറി എറിയാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോ ഒരു പ്രസ് മീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ, റോട്ടിൽ മുഴുവൻ വാഹനങ്ങളാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ വാഹനങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമ്മളെ കേൾക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ വാർത്ത, നമ്മുടെ രാവിലത്തെ പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് മിഡ് മോർണിംഗ് വരുന്നു, മലയാളി ഉണ്ടാവുന്നു, ഹോ പിന്നെ ബാക്ക് ടു ഹോം വരുന്നു,
0: ഏർലി
2: മോർണിംഗ് ലെറ്റ്സ് ടോക്ക് വരുന്നു, ഏർലി മോർണിംഗിൽ നമ്മൾ വേക്കപ്പ് കോൾ ഉണ്ട്, ഇതെല്ലാം ആളുകൾ ഓരോ സമയങ്ങളിലായിട്ട് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ചളി വാരി എറിയാൻ പാടുണ്ടോ എന്ന്. പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾ ചളിവാരി എറിയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. എല്ലാ സമയത്തും എന്തിനാണ് ഇങ്ങനെ ഗൗരവത്തോടെ നമ്മൾ
0: നടക്കുന്നത്?
2: ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഈ റൂമിലേക്ക് വന്നിട്ടുണ്ട്,
1: കൊല്ലാളെയാണോ അത് വാങ്ങി വെക്കണോ, ലൈവാണെന്ന്
0: രാമ രഘുരാമ
1: രാമ രഘുരാമ
2: നടക്കാം മുമ്പേ കനൽക്കാട് അല്ലേ,
0: കനൽക്കാടുതയമുനയിൽ അഗസ്ത്യനെ കാണാം രാമ
2: ഗോവിന്ദ ശൂലമുന
0: രാമ ശ്രീരാമ
2: പറ്റിയത്
1: രാമിരിക്ക വേറെണ്ട.
0: അതായത് നമ്മുടെ ഹോം എഫ് എമ്മിന്റെയും 89.4 തമിഴ് എഫ് എമ്മിന്റെയും ഐ ടി
1: മാനേജറാണ്
0: രാമൻ. ഇല്ല ഞാൻ ഇപ്പൊ രാമൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മൾ രാമനെ ക്ഷണിച്ചതാണ്.
1: വിസിബിൾ അല്ല നിൽക്കാനാണ് ഇഷ്ടം, ശരി അങ്ങനെ നിന്നോ.
2: പക്ഷെ നമ്മളെപ്പോഴും നമ്മളെയൊക്കെ എല്ലാരും അറിയുന്നുണ്ടാവും, നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനൊക്കെ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടും നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തു നിന്ന് വരുന്നവരെ ആരും അറിയാറില്ല അല്ലേ. അപ്പൊ റേഡിയോ സ്റ്റേഷന്റെ പിന്നിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആർജേസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് പിന്നെ വായിക്കുന്നവരെ ആയിരിക്കും, ചർച്ച ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ഇതിന്റെ പിന്നിൽ ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ലാതെ ദേ മൈക്ക് പോയി ഹെഡ്സെറ്റ് പോയി ഇത് വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും
1: അങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു
2: പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടുണ്ട് കേട്ടോ,
0: ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പൊ പുറത്തു പോയിട്ട് വന്നാൽ
2: എങ്ങനെയാണ്, നല്ല ചൂടുണ്ട്, നല്ല
1: ചൂടുണ്ട്.
2: നമുക്ക് ഒന്ന് നമ്മള് പോയെടുത്തുനിന്ന് ഒന്ന് വണ്ടിയിലേക്ക് കയറുന്ന ആ കുഞ്ഞു ദൂരമില്ലേ, അതൊക്കെ നമുക്കിങ്ങനെ കാതങ്ങൾ നടന്നൊരു പ്രതീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഓഫീസ്, അവിടെ നിന്ന് നടന്നിട്ട് ഒരു 3 മിനിറ്റ് നടന്നാ നമ്മള് വണ്ടി പാർക്കിങ്ങിലേക്ക് എത്തും, പക്ഷെ അത് പോലും സൈക്കിൾ
1: പോകുന്ന അവസ്ഥയാണ്.
2: പക്ഷെ ഞാൻ ഇന്ന് കണ്ടൊരു നല്ല കാഴ്ച ഉണ്ട് കേട്ടോ, അതായത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ പാർക്കിങ്ങിൽ നിർത്തുമ്പോ നമ്മുടെ മുന്നിൽ ഒരു കാർ, 2 വണ്ടി അപ്പുറത്തൊരു കാർ, സൈഡിലൊരു ഡെലിവറി ബോയ് ഉണ്ട് കേട്ടോ. ഈ കാറിൽ നിന്ന് ഒരാൾ പിന്നെ വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് ആ ഡെലിവറി റൈഡർക്ക് കൊടുത്ത് അവൻ അത് നിർത്തി, അവൻ വന്നത് കുടിച്ച എന്നിട്ട് കൈകൊണ്ട് തമസത്. വലിയ സന്തോഷമായി, കാരണം അങ്ങനെ കൊടുക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സിഗ്നലിന്റെ ആ ഒരു ദൈർഘ്യം ആ കുട്ടിക്ക് അത് വന്ന് വാങ്ങാനും തിരിച്ചു പോവാനും ഒക്കെ. പക്ഷെ കൊടുക്കാനുള്ള നിങ്ങളുടെ ആ മനസ്സിൽ ഈ ചൂടത്ത് ആ കുഞ്ഞിന് വെള്ളം വേണമെന്നുള്ള ഒരു ചിന്തയില്ലേ? പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും വാഹനങ്ങളിൽ വെള്ളം കരുതി വെക്കുക, ഡെലിവറി റൈഡേഴ്സിനെ കാണുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കാണ്ടിരിക്കുക. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ വെള്ളം ഇല്ലല്ലോ, അത്യാവശ്യമായിട്ട് പെട്രോൾ ഇല്ലെങ്കിൽ വേണ്ടത് വെള്ളമാണ്.
1: പിന്നെ തീർച്ചയായിട്ടും ആ ഒരു വെള്ളം കരുതുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുമ്പോൾ ആ വെള്ളം കയ്യിൽ കരുതണം, വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് പോകരുത്. ലിക്വിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വാഹനങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല, അത് സ്റ്റോപ്പ് ചെയ്തേക്കാണെങ്കിൽ. പക്ഷേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വെള്ളം കൈ കരുതുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വളരെ
2: നല്ല കാര്യമാണ്. അത്രയും ചൂടുള്ളതുകൊണ്ട് നമ്മളും കുടിക്കണം കേട്ടോ, നമ്മൾ ഹൈഡ്രേറ്റ് ആവണം. ഇപ്പൊ ഈ സമയത്തൊക്കെ കൂടുതലായിട്ട് പറഞ്ഞാൽ ഇത് ചൂട് കത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പരമാവധി നമ്മൾ വെള്ളം കുടിക്കുക, മറ്റുള്ളവരെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുക.
1: നല്ലോണം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്.
0: അതുപോലെ തന്നെ പക്ഷികൾ നിറയെ വരും അല്ലേ,
2: പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ
0: അവർക്കൊക്കെ കൊടുക്കണം, വെള്ളം കൊടുക്കണം.
1: അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ,
2: എടുക്കട്ടെ.
0: ശരി, അപ്പൊ എന്തായാലും നല്ല ചൂട് സമയമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ മലയാളി ഡയൽ സ്പെഷ്യൽ ആയിട്ട് എല്ലാവർക്കും
2: ചൂട് പാട്ടുണ്ടോ?
0: അല്ല, തണുത്ത പാട്ട്. തണുക്കാൻ അല്ല, പാടാനാണ് ഞാൻ
2: പറഞ്ഞത്.
0: പാട്ട് എന്തൊരു പാട്ട്,
2: എപ്പൊ പാടണം,
1: എങ്ങനെ പാടണം?
0: ഇപ്പൊ രണ്ടുപേരും വീതം രണ്ടുപേരും പാടി തന്നിട്ട് പോണം. ഇത് ആരാടെ കുതിരയോട്ടം
2: ഞാൻ അലോചിക്കുന്നു. പാട്ട് പാടുന്ന നിത്യയുണ്ട്, പാട്ട് പാടുന്ന ഷീബുണ്ട്. ഇതിലൊന്നുമില്ലാതെ കഴിഞ്ഞ ഒരാഴ്ച എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയ സൗണ്ട് ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്നിട്ട് ബുദ്ധിമുട്ടി. ആ എന്നോട് ഹൗ ഡെയർ യു.
1: പക്ഷേ സൗണ്ട് ഉണ്ടോ ഇല്ലയോ, വാർത്ത കൃത്യമായിട്ട് പോയോ?
0: കൃത്യമായിട്ട് എന്റെ അടുത്ത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിക്കാൻ, ആ മിനി പത്മി വെക്കുന്ന ഒരു എന്താണ്
1: കുറച്ച് റെസ്റ്റ് എടുത്തു,
0: കണ്ണി ചോരയില്ലേ ഷീബ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ നോക്കി,
1: കണ്ണിൽ ചോരയേ ഉള്ളൂ,
0: ചോര
1: ഇല്ലേ. പക്ഷേ ഞങ്ങൾ ഇനി കാറ്റാണെങ്കിൽ ഞങ്ങൾ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു
2: പോകും.
1: ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല ഈ പരിപാടിയല്ലേ.
0: ശരി, അപ്പൊ ആദ്യം മിനി പത്മയാണോ നിത്യമ്മയാണോ?
2: എനിക്ക് എനിക്ക് ആരെങ്കിലും ഈ പാട്ട് പാടുത്തന്നാൽ വലിയ ഇഷ്ടമായിരിക്കും. പാട്ടാണ്
1: പഠിച്ചിട്ട്
2: നല്ല പഠിച്ചിട്ട് നീ പാടണം, ഒരു കുഞ്ഞിന്റെ ശബ്ദത്തിൽ പാടണം കേട്ടോ. എനിക്ക് നിത്യക്കത് വളരെ എളുപ്പത്തിൽ കഴിയും. ഷീബിയും കുട്ടികളുടെ
0: ശബ്ദത്തിൽ, തോളിൽ ആനപ്പുറം പോലെ ഇരിക്കുന്ന പപ്പാന്റെ തോളിൽ ഒളിച്ചാടി കളിച്ചോടുമ്പോ നമുക്ക്
1: കാണാം.
2: അപ്പൊ ഞാൻ
0: കൊക്കാമ്പം നീ കോനറച്ചി ആർക്ക് വേണം ആർക്ക് വേണം, ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലല്ലേ ലാലാ നമ്മന്റെ ബാപ്പാ രസ. ശരി, അപ്പൊ ഞാനിനി പ്രിയപ്പെട്ടുള്ളവര്, ഞാനിനി പാടിത്തന്നില്ല എന്ന് വേണ്ട. അടുത്തതായിട്ട് നിത്യയാണ്,
2: ഞാൻ വേഗം പാടിയിട്ട് പോവാൻ, അതോടുകൂടി ആൾക്കാർ പോവല്ല. മഞ്ഞ കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മുഖമുദിച്ചല്ലോ, പമ്മി പമ്മി പാവം പാവം ചെന്നപ്പോ ഇത്തിരി ഇത്തിരി ഓലം ചക്കര കിട്ടിയില്ല.
0: പെട്ടെന്ന് ലാലേട്ടന്റെ പാട്ടാണ് അത് കഴിഞ്ഞിട്ട്, പെപ്പരെ പെരെ പെരെ പേരയ്ക്ക
2: ഒറ്റക്കാലം ചിറ്റമ്പ ബാക്കി പാടില്ല ബാക്കി
0: വേണ്ട.
1: അടുത്ത പാട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
0: ഞങ്ങൾ കുട്ടിപ്പാട്ടാണ്,
1: കുട്ടിപ്പാട്ടല്ല,
2: എനിക്ക് ഇഷ്ടമുള്ള,
1: ഭയങ്കര ഇഷ്ടമുള്ള. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോ പറയാം, ആ പാടൊന്ന് പാട് എന്ന് പറയുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പാടാറേ.
2: പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ച പാടക്കാറ്റുവി

0: തൂവൽ ചെലവുലച്ചു കടന്നില്ലേ.
1: നിത്യക്ക് ഭയങ്കര പിച്ചാണ്, എനിക്കാണെങ്കിൽ പേ മാത്രമേ ഉള്ളൂ.
2: ഒറ്റയ്ക്ക് പാടുമ്പോ പിച്ചൊക്കെ
0: എനിക്ക് പേടിഎം മാത്രമേ ഉള്ളൂ.
2: ഒറ്റയ്ക്ക് പാടുമ്പോ എനിക്ക് പിച്ച് പിടിച്ചാൽ കിട്ടുന്നില്ല, തെയ്യുന്ന മകളില്ല.
0: എന്ത് രസമല്ലേ, ഉച്ചക്കൊക്കെ ആ പാട്ട് കേൾക്കുമ്പോ നല്ല രസം. നാട്ടിലെത്തിയ ഒരു ഫീലിംഗ്, ഇങ്ങനെ ആ ഒരു കണ്ടത്തിന്റെ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ്.
1: പക്ഷെ എനിക്ക് എനിക്കടാ ആ പാട്ടിന്റെ മെയിൽ വേർഷൻ ആണ് ഇഷ്ടം. നമ്മുടെ നിഷാദ് പാടി പാടില്ലേ,
2: നീ എന്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എന്റെ ഊഞ്ഞാൽ പാട്ടിൽ നാരെന്നറിയാം.
1: ഭയങ്കര ഫീലാ. ഇത് ഫീമെയിൽ സിതാരല്ല,
0: എന്താണ് രാവായാൽ നിഴലും കൂടെ ചേരില്ലെന്നറിയാം, പേമഴയിൽ നീ എൻ കൂടെ ചേരില്ലെന്നറിയാം.
1: നല്ല വരികളാണ്.
0: പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ.
2: എഴുതി പോടെ, മഴ രാവും മഴയൊക്കെ കഴിഞ്ഞു എനിക്ക് പരിപാടി കഴിഞ്ഞു.
0: ശിവ പറയുന്നത് എഴുതി പോടെ ആ തിരുവനന്തപുരം സ്ലാങ്ങില്.
1: അങ്ങനെയല്ല, ഞാൻ എല്ലാവരുടെയും മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുറത്ത് ചൂടല്ലേ, അപ്പൊ ഒന്ന് മനസ്സ്, ഇതിപ്പോ മനസ്സ് മുഴുവൻ കത്തിച്ചിട്ട്
2: അല്ല രാമയ പേരിട്ട്. അപ്പൊ ഇനി നമ്മുടെ ഷീപ്സ് രണ്ടു മണിക്കൂർ പൊളിക്കട്ടെ.
0: താങ്ക് യു സോ മച്ച്. ഞാൻ പുതിയ പാട്ടുകളും പഠിച്ചിട്ട് വരാം.
1: ഞാൻ പുതിയ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ പാട്ട് വന്നിട്ട് 10-12 ദിവസമായി. നമ്മുടെ വേടന്റെ പന്തുകളി പാട്ട്, ഫുട്ബോൾ സോങ് ആണ്. അപ്പൊ നമുക്ക് കേട്ടാലും ഇപ്പൊ ട്രെൻഡിംഗിൽ വന്നോണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നു.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഇൻഡസ്ട്രി ഹിറ്റ് ആയ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന
4: ചിത്രം
3: രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
5: ഈ പയ്യനെ കണ്ടോ
3: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
6: അഭിജിത് കുമാർ
3: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Malayalita!
12: Kerala! Kerala!

0: ക്ലാസ് മെയിൻസ് എന്ന ചിത്രത്തിലെ പാട്ട്. കാത്തിരുന്ന പെണ്ണല്ലേ ശീബ, ഇന്ന് എനിക്ക് ഈ പാട്ട് വേണം ആദ്യം പ്ലേ ചെയ്ത് തരാന്ന്. പക്ഷെ ഇന്ന് ആദ്യത്തെ രണ്ട് പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒന്ന്, നമ്മുടെ ട്രെൻഡിങ്ങിലുള്ള പന്തുകളി സോങ് ആയിരുന്നു ഞാൻ പ്ലേ ചെയ്തത്. അതിനു മുമ്പ് കല്യാണി പാട്ട് പ്ലേ ചെയ്തു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വന്നിട്ട് കുറേ നേരം നിങ്ങളടുത്ത് വർത്തമാനം പറഞ്ഞു. അപ്പം അതിനുശേഷം ഞാൻ പ്ലേ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ഇത് തന്നെയാണ്. അപ്പോൾ കിഷോറാണ് ഇന്ന് ആദ്യത്തെ പാട്ട് എനിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കിഷോറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മൊഹസീൻ എനിക്ക് വേണ്ടിയിട്ട് വാഴയിൽ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീബ, ഞാൻ ജസീൽ, എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, വൈഫിനൊരു പാട്ട് വേണം. നയീമ എന്നാണ് വൈഫിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് ജസീൽ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. വൈഫിനോട് പ്രത്യേക അന്വേഷണം പറയുക. താങ്കളുടെ വൈഫ് നയീമയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട്. ഒരുപാട് സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നത് കേട്ടോ. പിന്നെ അബ്ദുളിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അബ്ദുൾ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ്, നമ്മുടെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നിർമ്മൽ. അതുപോലെ തന്നെ മീനു, പിന്നെ നളിനിയമ്മ ബാംഗ്ലൂരിൽ നിന്ന്, മുഹമ്മദ് അഷ്റഫ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആ നമ്മുടെ റഹീം ഈസയും വന്നിട്ടുണ്ട്. ഷീബയുടെയും നിത്യയുടെയും മിനി പത്മയുടെയും പാട്ടുകൾ കേട്ടു കേട്ടോ. എന്താ ഏതാ ഒന്നും മനസ്സിലായില്ല, ആര് പാടിയൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്തായാലും സംഗതി നല്ല കളറായിട്ടുണ്ട്, മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ എല്ലാവരും ഒരുമിച്ചൊന്ന് കൂടണം, കേൾക്കാൻ നല്ല രസമാണ്. അടുത്ത തവണ ഞങ്ങളും കൂടാം, അടിപൊളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ റഹിമീസ ചില സമയത്ത് കേൾക്കാൻ പറ്റാത്ത സമയത്തായിരിക്കണം. പക്ഷെ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഒരു 2 weeks നമ്മുടെ മിനി പത്മയുടെ ശബ്ദം കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നിത്യ ഒരു ചെറിയതായിട്ട് നാട്ടിലൊക്കെ പോയിട്ട് വന്നു. ഒരു അങ്ങനെ എല്ലാവരും ബിസി ആയിരുന്നു. അപ്പം എന്തായാലും ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് തമിഴ് സോങ്ങിന്റെ സമയമാണ്, കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ S116 കിങ് അബ്ദുൽ അസീസ് സ്ട്രീറ്റ് ആൻഡ് അൽനൂദ ഭാഗത്ത് ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 19th സ്ട്രീറ്റ് ഇൻ ഹുറൈർ 2 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ അൽ റംദ അറൌണ്ട് S117 വാസിത് സ്ട്രീറ്റ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവിടെ എന്തോ ആക്സിഡന്റ് നടന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ അറിയിക്കാനായിട്ട് മറന്നു പോകണ്ട. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
1: You are listening to Malayalita.

0: ക്ഷണിച്ചു വന്ന കരങ്ങളോടെ വാഴാറ്റുവിലെ ഈ പാട്ട് ഇന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഹസിനാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ മുഹസിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ട് കഴിഞ്ഞു. കേറി വാടാ മക്കളെ, കേറി വാ. എന്തിനാണ് ഒരുപാട് പേരിങ്ങനെ മടിച്ച് മാറി നിൽക്കുന്നത് മെസ്സേജ് അയക്കാനായിട്ട്? ആരും മടിക്കണ്ട, ആരും മാറി നിൽക്കണ്ട, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും ആശംസകളും ഒക്കെ കൊണ്ട് നമ്മുടെ മലയാളിടാ നിറയണം എങ്കിലാണ് ഒരു രസം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുനന്ദിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ, ഇത്തിരി പഴയ പാട്ടാണ്, പ്രഭു എന്ന സിനിമയിലെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനന്ദ് ചോദിച്ചിരിക്കുന്നത് ഇനി തീരം തേടും ആ പാട്ടാണ്. ഷുവറായിട്ടും പ്ലേ ചെയ്ത് തരാം. അടുത്ത് നമുക്ക് എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട്, ഓ ഇത് ഒരു കുഞ്ഞി പപ്പിയുടെ പടമൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല നല്ല കുഞ്ഞി പട്ടിക്കുട്ടി, ലിയോ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ്, അഷ്റഫ്, മുസ്തഫ, മീനു, നവീൻ, നിർമ്മൽ, റഹ്മീസ, സന്തോഷ് തറയിൽ. അദ്ദേഹത്തിന് ക്ലാസ്മേറ്റ്സിലെ പാട്ട് കേട്ടപ്പോൾ സന്തോഷമായി, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പുണ്ട്, അതിൻ്റെ പേര് ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്ദീപേടൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സന്തോഷമായി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കും സന്തോഷമായി സന്ദീപേട്ട. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാത്തവർക്ക് ഇനിയും അയക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ ജന്മദിനമോ വിവാഹ വാർഷികമോ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
1: ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: കേറി വേറെ മക്കളെ കേറി.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. പി എം ശ്രീയിൽ ആരോപണ പ്രത്യാരോപണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി വി കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പി എം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പി എം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പി എം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല. ലഭിച്ചത് എസ് എസ് കെ ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പി എം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. എൻ ഇ പി നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ ബി ജെ പി ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പി എം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പി എം ശ്രീ ദേശീയ നയമാണ്. നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യു എസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യു എസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ

0: ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹി തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78, WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി VISL പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് FIR. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനിവസ് ഗോൾ നേടിയപ്പോൾ ലെവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട 2-ാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും സ്വന്തമാക്കി. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. Loham Muruvan, Uru Pandil Pinale Payinu.
3: Germany, Netherlands, Argentina, Portugal.
2: Loga Football Day, Mahamelam.
3: Africa, Bosnia and Herzegovina, Morocco, Algeria.
1: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
2: FIFA World Cup 2026.
3: Switzerland, Scotland, Turkey.
2: ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Rasul Khaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
6: Time check.
5: Brought to you by Ozone Cargo.
7: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 27%.
5: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

സർവമായ എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് ആശയാണ്. അപ്പൊ ആശയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. കേറിവാട മക്കളെ കേറിവാ, ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത മോളിവുഡ് ടൈംസിലെ പാട്ടാണ് ഷീബ അപ്ന ഫ്രൈഡേ ആയക പാട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടുണ്ടുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല കേട്ടോ. ഉടനെ തന്നെ പ്ലേ ചെയ്ത് തരുന്നതാണ് നമ്മുടെ റിജിൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്പാനിഷ് മസാലയിലെ പാട്ട് ഒരു സുഹൃത്ത് അതിന് മുന്നിലത്തെ ദിവസം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കേട്ട് കാണോ എന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ആ പാട്ട് പ്ലേ ചെയ്ത് തരൂ സ്പാനിഷ് മസാലയിൽ. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഞാൻ ആ പാട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ രൂപേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട്. സുഖമാണോ രൂപേഷ്, ഇവിടെ എല്ലാവരും സുഖം സന്തോഷം. വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗണേഷിന് മെസ്സേജ് വന്നിട്ടുണ്ട്, പ്രസാദ് ഹലോ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വിശേഷം ശിവാന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല വിശേഷം, എല്ലാവരും ഇവിടെ സുഖം സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ്, ഹായ് മെഹബൂബ, എന്തൊക്കെയുണ്ട് വിശേഷം മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ റോഷ്നിയുടെ മെസ്സേജ് കണ്ടില്ലല്ലോ. പിന്നെ റിസൻ സൈമൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സലാം ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് ഷിബി, സുഖമല്ലേ. കവിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നാസർ ഹലോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ, നമസ്കാരം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala! Kerala!

0: തട്ടുമുട്ടും താള നല്ല രസമുള്ളൊരു പാട്ടാണ്. ഇതിന്റെ വരികളൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓരോരോ വരികളായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഹാ ഇത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ എന്ന് തോന്നും. ഇന്ന് ഈ പാട്ട് ചോദിച്ചത് മനോജാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് മനോജ് ഈ പാട്ട് ചോദിച്ചതിൻ്റെ കാരണം എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ പാട്ട് ചോദിക്കുമ്പോൾ ചിന്തിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കാരണങ്ങളുണ്ടോയെന്ന്. അപ്പോഴാണ് വരികൾ പാടിപ്പാടി വന്നപ്പോൾ പെണ്ണോടിടയുമ്പോൾ അത് അവതാളോ എന്ന് എവിടുന്നോ രണ്ട് കിട്ടിയത് പോലെ ഉണ്ടല്ലോ മനോജ്. അയ്യോ മനോജ് ഇപ്പോൾ വിൽക്കാറ് എന്നെ ഓടിച്ചിട്ടായിരിക്കും. ചുമ്മാ അറിയാം, നല്ല രസമുള്ള പാട്ടാണ് മനോജ് ചേട്ടാ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ എന്നാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇനിയും മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദി പാട്ട് പ്ലേ ചെയ്ത് തരുമെന്ന് സോണി ചോദിച്ചിട്ടുണ്ട്. സോണി അഭി നഹി, അഭി നഹി, അഭി ഹിന്ദി പാട്ട് നഹി ഹെ. ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ ഞാൻ പാടും. അല്ലെ ആസിഫ് വരുന്നുണ്ട്, അല്ലെ ആസിഫ് ആ വഴി അങ്ങ് പോയി. ഇന്ന് നമ്മുടെ നിത്യ ലൈവിൽ ഹിന്ദി പാട്ട് പാടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് നിത്യക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, കീർത്തന എന്ന് പറഞ്ഞിട്ടൊരു വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു സിംഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടിനും കൂടെ ഭയങ്കരമായിട്ട് പാടി എന്നൊക്കെ പറയുന്നു, ഞാൻ കേട്ടില്ല കേട്ടോ. പക്ഷേ ആ കുട്ടി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഏത്, നിത്യയാണോ? ആ നിത്യ അതെ, ഇന്ന് വന്ന കീർത്തനയോ അതെ, നല്ല പാടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഹലോ എന്ന് വിളിച്ചുകൊണ്ട്, ആരാണിത്? ഹലോ, ഇർഫാൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഇർഫാനെ, സുഖമായിട്ടിരിക്കുന്നു. ഹലോ ഷീബ ഡിയർ, എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കൂ. നോക്കി, ഇത് അയച്ചിരിക്കുന്നത് ആരാണ്? ഞാൻ പേരൊക്കെ തപ്പിപ്പോണമല്ല. സോജു, സോജു, സോജു ആണേ, സോജു. ഞങ്ങളുടെ കമ്പനിയായ മോട്ടർ കമ്പനി, അതെന്തെന്നായിരിക്കും, അതായത് കമ്പനിയുടെ പേരൊന്നും ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ പരസ്യം ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. എന്തായാലും അദ്ദേഹം ഒരു വാട്ടർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വാട്ടർ കമ്പനിയാണ്. അപ്പോൾ അവിടെ കമ്പനിയുടെ എല്ലാം എല്ലാമായ സുമേഷ് ഏട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുമേഷ് ഏട്ടന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട്, കളിപ്പാട്ടമായി കൺമണി നിൻ്റെ ഉള്ളിൽ. ഒരു കുട്ടിയെ പോലെയാണെന്ന് തോന്നുന്നത് സുമേഷ് ഏട്ടന് അല്ലേ? എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ തമിഴ് പാട്ടിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുമേഷ് ഏട്ടൻ്റെ പാട്ടിലേക്ക് പോവാം കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ്, ഗണേഷ്, ഹരീഷ്, അഷ്റഫ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നേരത്തെ ഹിന്ദി പാട്ട് കഴിഞ്ഞ മണിക്കൂറിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിനാണെന്ന് തോന്നുന്നു എന്നോട് ഹിന്ദി തമിഴ് പാട്ട്. അപ്പോഴേ പാട്ട് ഞാൻ ഇന്ന് ഈ പാട്ട് പ്ലേ ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചു. ചിക്ക് ബുക്ക്, ചിക്ക് ബുക്ക് റെയിലേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം, കേട്ടിട്ട് വരാം. ഓക്കെ,
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഷെയ്ക് സായിദ് സർവീസ് റോഡിൻ അൽ മനാറ ആ ഭാഗത്തെ ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ നാദർ ഫസ്റ്റ് അറൌണ്ട് E11 അൽ ഇത്തിഹാദ് സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916-0 ABC Cargo.ae. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി UAE. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ നിയന്ത്രണം. സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ UAE തീരുമാനം എത്രത്തോളം സ്വാഗതാർഹം?
4: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: ഏത്തിടയിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ നവീനാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടും നമ്മൾ കേട്ടു. ഇനി നമ്മുടെ സുമേഷ് ഏട്ടന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടുമായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. സോജു ആണ് പാട്ട് ആവശ്യപ്പെട്ടിരുന്നത്. സുമേഷ് ഏട്ടന്റെ പ്രിയപ്പെട്ട സോജു ചോദിച്ച പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ ആ പാട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ റഹീം മീസ ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മലയാളി ഡയലിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറേ കൂട്ടുകാരുടെ പേരുകൾ ഇങ്ങനെ റഹീമിൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ, കുറേ പേരുടെ പേരുകൾ ഓർത്താണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. നോക്കണം നമ്മുടെ മലയാളി ഡായോട് അദ്ദേഹത്തിന് എത്ര സ്നേഹമാണ് എന്നുള്ളത് ഞാൻ പറയാം. ഹലോ ഷീബ, ഹോം എഫ് എമ്മിലെ മലയാളി ഡാ പ്രോഗ്രാമിലേക്ക് മെസ്സേജുകൾ അയക്കുന്നവരുടെ പേരുകൾ കേട്ട് മാത്രം പരിചയത്തിലൂടെ നേരിട്ട് കാണാത്ത ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് ഹായ് പറയാനാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഗണേഷ്, സന്തോഷ് പച്ചാട്ട്, സുധീഷ്, സുധീർ, സന്തോഷ് കുമാർ, അബ്ദുൾ, അനീസ്, ഷിബിലി, വിനായക്, ഹർഷാദ്, ഫൈസൽ, സിജിൻ, ഷാജൻ വർഗീസ്, ഹരി, റഫീഖ്, നവീൻ, റോഷ്നി, സലാം, നാസർ, ഇർഫാൻ, സോജു, വിഷ്ണു, അഷ്റഫ്. അതുപോലെ തന്നെ ഇനിയുണ്ട് കേട്ടോ, നമ്മുടെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന നമ്മുടെ നള്ളിയമ്മ അയക്കാറുണ്ട്. ഷിബിയുടെ പേര് പറഞ്ഞു അല്ലേ. മെഹബൂബ മെസ്സേജ് അയക്കാറുണ്ട്. റോഷ്നി മെസ്സേജ് അയക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഹാദിക്ക്, അപ്പം ഞാനോ എന്ന് ഹാദിക്ക്. അതുപോലെ തന്നെ ഹർഷാദ്, സലാം, നവാസ്, അങ്ങനെ കുറേ കൂട്ടുകാർ ഇനിയുണ്ട് സ്ഥിരമായിട്ട് മെസ്സേജ് നമുക്ക് അയക്കുന്ന. മനോജ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ റഹീമീസ് ഒരു ഹായ് തന്നിട്ടുണ്ട്, അങ്ങ് സ്വീകരിച്ചേക്കണം കേട്ടോ. അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. അതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ റഹീമീസ.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You are listening to Malayalita with Sheba.
1: സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി യുഎഇ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ നിയന്ത്രണം. സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎഇ തീരുമാനം എത്രത്തോളം സ്വാഗതാർഹം?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

ഇനി എനിക്ക് പെട്ടെന്ന് ഒരു പാട്ടുകൂടെ പ്ലേ ചെയ്യണം, കാരണം നമ്മുടെ സന്ദീപേട്ടൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്നോട് പഴശ്ശിരാജയിലെ ആദ്യ ഉഷ സന്ധ്യ പൂത്തത് ഇവിടെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരുടെ പാട്ടുകളുണ്ട്, എല്ലാ പാട്ടിലേക്കും എത്താൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്, ക്ഷമിച്ചേക്കുമല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇനി വരുന്ന പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് റഹീം ഈസയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് പേര് പിണങ്ങിയിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞില്ല, എൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. അപ്പം നമ്മുടെ മെഹബൂബ ചോദിച്ചിട്ടുണ്ട്, നൗഫൽ അമ്മ ഉണ്ടായിരുന്നല്ലോ, നൗഫൽ അമ്മനെ കാണുന്നില്ല. ശരിയാണ് കേട്ടോ, കുറേ ദിവസമായി. ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ നാട്ടിൽ വെക്കേഷനൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാത്ത. നമ്മുടെ സീമ ഷാജിയൊക്കെ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട്. ഷഹീർ കോട്ടയിൽ അല്ലേ, അങ്ങനെ എൻ്റെ പേര് പറഞ്ഞില്ല. ഹർഷാദ്, ഹരീഷ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ സമർപ്പിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स, ऑथराइज्ड डीलर्स ऑफ टोयोटा, लेक्सस, निसान, मित्सुबिशी एंड इसुजु।
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി യുഎഇ. കരം ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പിഎം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പിഎം ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പിഎം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പിഎം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പിഎം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല, ലഭിച്ചത് SSK ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പിഎം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പിഎം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പിഎം ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കെ സുധാകരൻ MP നൽകിയ മാനനഷ്ടക്കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം CJM കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന് തിരിച്ചടി. ജാമ്യഹർജി തള്ളി. 20 വൈകിട്ട് 5 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളുകയും 2 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ US അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും.

0: ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് 30,000 കോടി ഡോളറിന്റെ നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം, ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG യുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78, WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ യുകെ വ്യാപാര കരാർ അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യുവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി, ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിന് മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്ക് കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ ഒന്നാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും സ്വന്തമാക്കി. കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യുഎയിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചുകൊണ്ട് യുഎഇ മന്ത്രിസഭയുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് യുഎയിൽ വിലക്കുണ്ടാകും. സാങ്കേതികവും നിയന്ത്രണപരവുമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ പുതിയ മാനദണ്ഡങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് 12 മാസം വരെയുള്ള സാവകാശം യുഎഇ മന്ത്രിസഭ പ്രമേയത്തിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ യുഎഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജൈറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജൈറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജൈറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
2: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Let's talk with Mini Padma.
8: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് കുറച്ച് വൈകിയിട്ടുണ്ട്. നമ്മുടെ ടെലിഫോൺ ലൈനിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. വിളിക്കാം 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ഇന്നത്തെ വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യുവയിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രധാന നിയമം, അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് കയ്യിലേക്ക് തീരുമാനിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം.
9: അതായത്
8: ഷമീറാണോ? കേൾക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ.
9: അസൽ
8: ഖൈമ അത്രയും ദൂരത്തുനിന്ന് വിളിക്കുന്നോണ്ടായിരിക്കും അല്ലേ? ഷമീറ, താങ്കൾക്ക് ഈ തീരുമാനം എത്ര നന്നായിട്ടാണ് തോന്നുന്നത്?
9: അതായത് ഒരു പരിധി വരെ വലിയൊരു വലയാണ്, ഭയങ്കര വലയാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ.
8: ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ തൊപ്പി വിഷയമൊക്കെ വരുമ്പോ ഈ കുട്ടികളുടെ ഇടയിലേക്ക് എത്തുന്ന ഈ കണ്ടന്റുകളുടെ സംഭവം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം അല്ലേ? നമ്മൾ
9: വിചാരിക്കുന്നില്ല കുട്ടികളും വാക്കുകൾ, ചില വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെട്ടു പോകും. ആ കുട്ടികൾ പറയണ വാക്കുകൾ വെച്ചാല് ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ, ഞാനിപ്പോ ഇത്ര എനിക്ക് 52 വയസ്സായി, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ നമ്മുടെ കുട്ടികൾ വീടുകളിൽ പറയണ കേൾക്കുമ്പോ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കിട്ടണമെന്ന് അന്വേഷിക്കുമ്പോ ഇത്തരം യൂട്യൂബർമാരുടെ ഒക്കെ സ്വാധീനം ഈ കുട്ടികളുടെ ഇടയിൽ വലുതായിട്ട് വരുന്നുണ്ട്. 6-7 വയസ്സിന് മുകളിലുള്ള 10 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ ഇടയിൽ വലിയ തോതിൽ
8: കൊണ്ടുവന്ന ഈ തീരുമാനം വളരെ നല്ല
9: രീതിയിലായിരിക്കും. വളരെ പുരോഗമനപരമാണ് അതിന്, യാതൊരു ഇതില്ല. അതിനെല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം. കൂടുതലായിട്ട് കുടുംബങ്ങളിൽ അത് കൃത്യമായിട്ട് നടത്തി തരണം.
8: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വിളിക്കുന്നവർക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൂടി ഒന്ന് പറയണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ല അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കാമോ നിങ്ങൾക്ക്? വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ. 800-922-0. ആരാണിത്?
10: ഹലോ.
8: ഹലോ, ആരാണ്?
10: ഞാൻ നവാസ് അറക്കൽ.
8: നവാസ് അറക്കൽ, താങ്കൾ ഈ തീരുമാനത്തെ, യുഎയുടെ സുപ്രധാനമായിട്ടുള്ള ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു?
10: അതിനു മുന്നേ വേറൊരു തീരുമാനം ഞാൻ പറയട്ടെ.
8: എന്താണ് നവാസേ? എന്താണ് വേറൊരു കാര്യം തീരുമാനിക്കണമെന്ന് നവാസ് പറഞ്ഞു, പക്ഷെ അത് കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. നവാസ് യാത്ര ചെയ്യാണോ? കട്ട് ചെയ്തതാണോ? കട്ടായി പോയതാണോ? പറ്റെങ്കിൽ വിളിക്കൂ കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
10: ഹലോ,
8: നമസ്കാരം. ഉണ്ടല്ലോ, ആരാണ്?
10: ഇത് ബിനു ഫ്രം റാസൽഖൈമ.
8: ബിനു ഫ്രം റാസൽഖൈമ അല്ലേ?
10: അതെ. കേൾക്കുന്നുണ്ടോ?
8: എനിക്ക് കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട്?
10: കേൾക്കുന്നുണ്ട്.
8: പക്ഷെ ഒരു ഒരു ടെലിഫോൺ ലൈനിൽ ആ ഒരു വ്യക്തത കിട്ടുന്നില്ല നമുക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. ഒരു ചിലമ്പലും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെയൊക്കെ, എരപ്പ് പോലെയൊക്കെ. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോരോ പ്രശ്നമായിട്ട് ഇത് മാറേണ്ടതല്ലേ? അയ്യോ, കാരണം ടെലിഫോൺ ലൈനിൽ നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചർച്ച ആളുകൾക്ക് കേൾക്കണ്ടേ നന്നായിട്ട്? അതാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നവരടുത്ത് ചോദിക്കുന്നത് കറക്റ്റായിട്ട് കേൾക്കാറുണ്ടോ?
10: രാഷ്ട്രീയ
8: വിഷയം, പക്ഷെ രാഷ്ട്രീയ വിഷയത്തെക്കാളും നമുക്ക് ചില സാമൂഹിക വിഷയങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗം. നമ്മുടെ കുട്ടികൾ
10: രാഷ്ട്രീയത്തിനെ പറ്റി നമുക്ക് ധാരണയില്ല. ഇന്നൊരു വിഷയം കേട്ടപ്പോഴേക്ക് ഞാൻ വിളിച്ചത്.
8: ആയിക്കോട്ടെ, പറയൂ. അപ്പൊ
10: നമ്മളിവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ലൈസൻസ് ഇപ്പം 18 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാതെ യൂസ് ചെയ്തെന്നുള്ളൊരു സിനിമയോടുണ്ടല്ലോ.
8: അതെ,
10: രാഷ്ട്രീയ ഗെയിമാണല്ലോ ലൊക്കേഷനിൽ ഈ ചെറിയ പയ്യന്മാര് നമ്പർ പ്ലേറ്റ് കൊണ്ടിട്ടാണ് വണ്ടി കൂടെ പറപ്പിക്കുന്ന പറപ്പീരെന്ന് പറയാം.
8: പിന്നു കേൾക്കുന്നില്ല കേട്ടോ, കട്ടായി പോയി തോന്നുന്നുണ്ട്. വിനു പറപ്പിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ അറിയാതെ കട്ടായി പോയോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മുടെ ടെലിഫോൺ ലൈനിൽ എന്താണ് കേൾക്കാത്തത്, എന്താണ് ഈ പ്രശ്നം? നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: ഹലോ, നമസ്കാരം, ഞാൻ ഷമീർ ഒതുക്കുങ്ങൽ.
8: ഷമീർ ഒതുക്കുങ്ങലിനെ കുറെ ദിവസമായല്ലോ കേട്ടിട്ടേ.
11: ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്ന് റെസ്റ്റിലായിരുന്നു.
8: അത് ശരിയാണ്, അണ്ടർഗ്രൗണ്ടിലായിരുന്നു വിചാരിച്ചു. ഒരു പ്രത്യേകതരം പിന്നെ ഷെഡ്യൂളിലേക്ക് മാറി താങ്കൾ. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് പുറം ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല, ആ അവസ്ഥയിലുള്ള ഒരു ചൂടാണ്. അതെ ഷമീർ, താങ്കൾ നമ്മൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളൊക്കെ വല്ലാതെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഇൻസ്റ്റയിൽ പോകണം, ഫേസ്ബുക്കിൽ പോകണം, ടിക്ടോക്കിൽ പോകണം, അങ്ങനെ പോകാം. എവിടെയൊക്കെ പോകാമോ എല്ലാ സ്ഥലത്തും നമ്മൾ പോകും. അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ പോവില്ലേ?
11: ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന MDMA, കഞ്ചാവ് ഇതുപോലെ കാര്യക്കാലം വലിയൊരു അഡിക്ഷനാണ് ഈ സാധനം.
8: കറക്റ്റ്.
11: കാരണം എന്റെ മക്കള്, എന്റെ മൂത്ത മകന് 9 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സിലായി, താഴെയുള്ളവന്, ഇവർക്ക് ഞാനിപ്പോ 1 മണിക്കൂർ ടൈം കൊടുത്തിട്ടുള്ളത് മൊബൈലിൽ നോക്കാൻ.
8: പക്ഷെ
11: വലിയവൻ ഓക്കെ, അവന് ഈ മറ്റേ ഗെയിം എന്താ കണ്ടു, അവന്റെ ഇംഗ്ലീഷും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നല്ല ഫ്ലുവൻസ് ആയി സംസാരിക്കുന്നുണ്ട്. ചെറിയ പക്ഷേ പിന്നെ മൊബൈൽ നോക്കിയിട്ട് അവരെ കുട്ടികളെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കാൻ.
8: പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷും ഇംഗ്ലീഷും ഭാഷയൊക്കെ നന്നാകാൻ നമുക്ക് വേറെ കുറെ മാർഗങ്ങളുണ്ട് അല്ലേ?
11: മാർഗങ്ങളുണ്ട്, ഇല്ല എന്നല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പക്ഷേ എന്റെ ജ്യേഷ്ഠനൊരു മകനുണ്ട്, അവന് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന മൊബൈൽ വാങ്ങി കഴിഞ്ഞാല് അവന്റെ ഉമ്മാരടിക്കും.
8: അതാണ് പറയുന്നത്, അത് അക്രമാസക്തമാകുന്നത് വേറൊരു അസുഖമാണ്.
11: അപ്പോ അവന് എന്നെ മാത്രമേ പേരുള്ളൂ, അവന്റെ വാപ്പാന് പേരില്ല, ഉമ്മാനെ പേരില്ല, ആരും പേരില്ല.
8: ഈ അഡിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ പതിയെ ആരെയും പേടിയില്ലാണ്ടാവും, ഭയമില്ലാതാവും.
11: ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം, അത് ലോകത്തെ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാണ്.
8: സത്യം, കുറെ ലോകരാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ അടിയന്തരമായിട്ടാണ്
11: ഇത്. ഇത് സംഭവം നമ്മൾ കരുതുന്ന പോലല്ല, ഈ മറ്റു നമ്മളെ മറ്റുള്ള കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെക്കാൾ വലിയൊരു അഡിക്ഷനാണ്
8: സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലേ?
11: വലിയൊരു എന്ത്, നമ്മൾ തന്നെ എത്രയാണ്, നമ്മൾ രാത്രി ഒരു 5 മിനിറ്റ് മൊബൈൽ നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ രാവിലെ ആവും.
8: അതെ അതെ, മാത്രല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ റീസെന്റ് ഈ തൊപ്പി പോലുള്ള സംഭവങ്ങളുടെ വിഷയങ്ങൾ വന്നപ്പോ ഞാൻ പേജുകളിലെ കണ്ടന്റ് ആലോചിച്ചു നോക്കും, അവർ പുറത്തേക്ക് വിടുന്നത് അവർ അവരെ കാണുന്ന കുട്ടികളുടെ പ്രായം ഏതാന്ന് അന്വേഷിച്ചു നോക്കൂ.
11: ചെറിയ കുട്ടികളാ, മുമ്പ് ഞങ്ങളെ നാട്ടിലേക്ക് വന്നിട്ട് അവിടെ നാട്ടി വെച്ചിട്ടുണ്ട്.
8: അതെ, അല്ല ഞാൻ പറയുന്നത് ആ ഒരു കുട്ടിയുടെ, അല്ല ആ കുട്ടി വളരെ നല്ല രീതിയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. പക്ഷേ അപ്പൊ പിന്നെ കാണുന്ന കുട്ടികള് അതൊക്കെ ഒരു നോർമൽ വാക്കായിട്ട് അത് ഉപയോഗിക്കാവുന്നതായിട്ട് മാറുന്നു. അതെ,
11: സ്വാഭാവികമാണ്. കാരണം അത് എങ്ങനെ ഇത് കണ്ടോ, ഇത് ദിവസത്തിൽ കേട്ടോണ്ടിരിക്കുമ്പോ നമ്മള് പണ്ടേ പറച്ചിട്ട് വീട്ടിൽ നിന്നാണ് കുട്ടികളെല്ലാം പഠിക്കലിരുന്നു.
8: അതെ,
11: കാരണം ഇപ്പൊ വീട്ടിൽ നിന്നല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാം പഠിക്കണം.
8: അതെ, എന്തായാലും നമ്മുടെ രക്ഷിതാക്കളുടെ കണ്ണ് നമ്മുടെ കുട്ടികളുടെ മേൽ കൂടുതൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാണ് യുവ.
11: എത്ര വെച്ചാലും അവരെ ഒളിച്ചും പാത്തും ഇതെടുക്കും. ഈ മൊബൈലിൽ സോഷ്യൽ മീഡിയ വന്ന കാരണമാണ് നാട്ടിലുള്ള എല്ലാ കുട്ടികളും കിടന്ന്, ഞാൻ അങ്ങനെ തന്നെ പറയും, സ്കൂളിൽ പോണ കുട്ടികളും കോളേജിൽ പോണ കുട്ടികളും ഒക്കെ കിടന്ന്.
8: പക്ഷെ സോഷ്യൽ മീഡിയക്ക് നല്ല കുറെ ഗുണങ്ങളുണ്ട്, നമുക്ക് അറിവ് കിട്ടാനും. നമുക്ക്
11: ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഗുണങ്ങൾ, എന്റെ മകനല്ല സ്പോക്കൺ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു.
8: പക്ഷെ
11: അവർക്കൊക്കെ നമ്മള് 1 മണിക്കൂറാണ് ടൈം, അതിൽ കൂടുതൽ കണ്ടാൽ ഫൈനാ.
8: നല്ല കാര്യമാണ് അല്ലേ അത്?
11: ഫൈന്, കാരണം അവർക്ക് അവരുടെ അക്കൗണ്ടിൽ, നമ്മള് ഈ പുറത്തു പോകുമ്പോ അവർക്ക് എന്തേ സാധനം വേണമെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വേണോ സാധനം വേണമെന്ന്
8: ചോദിക്കാം. എന്തായാലും പാരന്റൽ കൺട്രോൾ പോലുള്ള സംഭവങ്ങൾ വന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ചെറുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു കോൾ കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിനു ഫ്രം ബ്രാസൽ കൈമ. താങ്കൾ വിളിച്ചിട്ട് വീണ്ടും കിട്ടിയല്ലോ, ഇപ്പൊ നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ വിനു. മിസ്റ്റർ വിനു, വിനു ഫ്രം റാസൽ ഖൈമ, രണ്ടാമത് വിളിച്ചപ്പോൾ വളരെ നന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മള്. പിന്നെ എന്താണ് വിനു കോൾ വെച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. വിനു ആണോ? താങ്കൾ ആദ്യം വിളിച്ചപ്പോ ഇപ്പൊ വിളിച്ചില്ലേ തൊട്ടു മുമ്പ്? അപ്പൊ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒന്ന് വിളിക്കാൻ പറ്റും? മോഹൻലാൽ ചോദിച്ച പോലെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ അതുപോലെ ഒന്ന് വിളിക്കാൻ പറ്റുമോ?
11: ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാല്, ഇവിടെ ആഫ്രിക്കുന്ന പോലെ സ്ഥലങ്ങളിലും ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടല്ലോ ഈ ലൈസൻസിന്റെ. എന്നാലും ഇവിടെ അതൊക്കെ മിസ്യൂസ് ആവപ്പെടുന്നു, നമ്മൾ കാണുന്നതാണ് അതൊക്കെ. ഈ ലൈസൻസ് ഇല്ലാതെ പിള്ളേര് ഇവിടുത്തെ ആൾക്കാർ തന്നെ പറപ്പിക്കും.
8: വിനു വിനു വിനു, താങ്കളുടെ കോള് കട്ടായിട്ട് പോകുന്നു. ഇങ്ങനെ കട്ടായിക്കൊണ്ട് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്തായാലും നമ്മുടെ എഞ്ചിനീയേഴ്സൊക്കെ അത് നോക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നമാണെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ, വിളിക്കുന്ന ചില കോൾസ് നമുക്ക് വളരെ നന്നായിട്ട് കേൾക്കാനും പറ്റുന്നുണ്ട്. എന്തായാലും നാളെ നമുക്കൊരു രാഷ്ട്രീയ വിഷയവുമായിട്ട് വരാം. രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന്. ഇവയിലെ ഒരുപാട് രക്ഷിതാക്കളുടെ, ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, അതുപോലെ സഹോദരങ്ങൾ, സഹോദരികൾ എല്ലാവരും വിളിക്കുന്ന ഒരു ചർച്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നമുക്ക് ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആ ചർച്ച വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നാളെ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ മുഴുവനായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല നാളെ കേരളത്തിന്റെ ബജറ്റ് ദിവസമാണ്. വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ ധവളസ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കിയ പുറത്തിറക്കിയ ധവള പത്രത്തിന് ശേഷം വരുന്ന ആദ്യ ബജറ്റ്, വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ നടക്കാൻ പോവുകയാണ്. രാവിലെ മുതൽ നമുക്ക് ബജറ്റിന്റെ വാർത്തകൾ ഹോം 92.2 FM കേൾക്കാം. വൈകിട്ട് നമ്മുടെ ചർച്ചയിലും എന്തൊക്കെയായിരിക്കും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് വി ഡി സതീശൻ സർക്കാർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അതുപോലെ കിഫ്ബിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി യുഎഇ. കരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പിഎം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പിഎം ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പിഎം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പിഎം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പിഎം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല, ലഭിച്ചത് SSK ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പിഎം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പിഎം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടോ ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പിഎം ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കെ സുധാകരൻ MP നൽകിയ മാനനഷ്ടക്കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം CJM കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന് തിരിച്ചടി. ജാമ്യഹർജി തള്ളി. 20 വൈകിട്ട് 5 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളുകയും 2 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ US അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് $30,000 നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. US സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലെ

0: ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹി തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78, WTI ക്രൂഡ് വില ബാരലിന് $75. യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യുവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട 2-ാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും സ്വന്തമാക്കി. കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യുഎയിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചുകൊണ്ട് യുഎഇ മന്ത്രിസഭയുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് യുഎയിൽ വിലക്കുണ്ടാകും. സാങ്കേതികവും നിയന്ത്രണപരവുമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ പുതിയ മാനദണ്ഡങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് 12 മാസം വരെയുള്ള സാവകാശം യുഎഇ മന്ത്രിസഭ പ്രമേയത്തിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ യുഎഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
2: Time check.
1: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 41 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഈയൊരു ഫിഫ ഫീവർ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുമ്പോൾ മലയാളത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന നിലയിൽ നമ്മുടെ ഒരു ലോകകപ്പ് ആന്തം പുറത്തിറക്കിയിരിക്കുകയാണ്. കേരളത്തിലെ കേരള സൂപ്പർ ലീഗ് ഫുട്ബോളും അതോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ വേടനെയും ചേർന്നിട്ട് കേട്ടോ. ഭയങ്കര ഫയർ സാധനമല്ലേ, ഭയങ്കര രസമുള്ള. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന മത്സരത്തിന്റെ അന്തസത്തെ കംപ്ലീറ്റ്ലി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കായിക കിളി മികവ് എന്നുള്ളതിനപ്പുറത്തേക്ക് സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ പരമായിട്ട് ഫുട്ബോൾ ലോകത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗെയിമാണ് എന്ന് പാടി പറയുന്ന വേടന്റെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂറിന്റെ ആരംഭത്തിൽ തന്നെ കേട്ടിരിക്കുന്നത്. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ഇപ്പൊ ലോകം മുഴുവൻ ആ ഒരു ഫിഫ ഫീവറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ വേടന്റെയൊക്കെ ഒരു ട്രാക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ട് ഒരു വലിയ സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറാറുണ്ട്. റീൽസിലൊക്കെ അത് ഭയങ്കരമായിട്ട് നിറയാറുണ്ട്. പക്ഷേ ഈ പാട്ടിലേക്ക് വരുന്ന സമയത്ത് യൂഷ്വലി ഉള്ള ഒരു ഹൈപ്പ്, സാധാരണ ഇപ്പോൾ വേടന്റെ ആവട്ടെ അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റ് ഈ ഫസ്റ്റ് ടയർ റാപ്പേഴ്സിന്റെ ഒക്കെ പാട്ടിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്തോ ഇതിന് കിട്ടി കാണുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഹിഡൻ ജയമായിട്ട് കിടക്കുകയാണ് വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷവും. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും പിക്കപ്പായി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ആൻഡ് എന്തായാലും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പല ടീമുകളുടെയും മത്സരങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകളുടെയൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം പോർച്ചുഗലിന്റെ മാച്ച് കഴിഞ്ഞതോടുകൂടി ആ ഒരു ഒരു ഒരു എന്താ പറയുന്ന ഒരു സെറ്റപ്പ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി, വാശിയേറിയ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലേക്കാണ് ഓരോ ദിവസവും കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് കടന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പോർച്ചുഗലിന്റെ മത്സരത്തെക്കുറിച്ച്, CR7 സമ്മാനിച്ച നിരാശയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലൊന്ന്, ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പോലും അത്രമാത്രം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംഗതികളിലൊന്ന്, UAE ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നിയമമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മലയാളികൾ, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചൊരു വിഷയമുണ്ടല്ലോ, അതായത് കുട്ടികൾ എന്ത് കാണുന്നു, സോഷ്യൽ മീഡിയയിൽ എന്ത് ഉപയോഗിക്കുന്നു, അവരുടേതായിട്ടുള്ള ആ ഒരു ക്ലാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പേരൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ, കാരണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്ന് UAE നിന്ന് വന്നിരിക്കുന്നത്. അതായത് UAE കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക് വന്നിരിക്കുകയാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്ന് UAE ക്യാബിനറ്റിന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. എന്തായാലും അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആകത്തുകയിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം ഏറ്റവും അനിവാര്യമായത് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ സെൻസറിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ലോകത്ത് ഇതുവരെയും പോസിബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള കോണ്ടന്റുകൾ, പലതരത്തിലുള്ള അഡ്വേഴ്സ്ലി സൊസൈറ്റിയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പലതരം കോണ്ടന്റുകൾ ഇന്ന് സുലഭമായിട്ട് പല സാമൂഹിക മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫിൽട്രേഷൻ പോസിബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവർ മെച്യുവേർഡായി എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു പ്രായത്തിലേക്ക് മാത്രമാണ് അവരുടെ ഉള്ളിലേക്ക് ഈ ഒരു സോഷ്യൽ എക്സ്പോഷർ കടന്നു വരേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു പേഴ്സണൽ അഭിപ്രായം. പഠിക്കട്ടെ, സമൂഹത്തെ പഠിക്കട്ടെ, കൂട്ടുകൂടട്ടെ, സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയൽ മൊമെന്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാലത്ത് ഒരു 10, 30, 40 വയസ്സെത്തുന്ന സമയത്ത് ഒരു ചാരിക സൈഡിൽ ചാഞ്ഞിരുന്നു കൊണ്ട് നൊസ്റ്റാൾജി അടിക്കേണ്ടത് ഞാൻ PUBG കളിച്ചതോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിച്ചതോ അല്ലെങ്കിൽ ഞാൻ അത്തരം ഓർമ്മകളല്ലല്ലോ, ഞാൻ സോഷ്യലി ചാറ്റ് ചെയ്തത് ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ റിയൽ മൊമെന്റ്സിൽ അവർക്കുള്ള ഓർമ്മകൾ തന്നെ സൃഷ്ടിക്കപ്പെടട്ടെ അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എന്തായാലും UAE ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ക്യാബിനറ്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മികച്ച ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആൻഡ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും കുട്ടികളിലെ ഈ ഒരു സോഷ്യൽ മീഡിയ ബാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം പേജുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മിനി പത്മ ആധികാരികമായിട്ടൊരു ഡെപ്തിലുള്ള സംഭവം, അതെങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത്, ഇത് ഏതൊക്കെ രീതിയിലാണ് ഇത് കുട്ടികളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെയൊക്കെ ആസ്പദമാക്കിയൊരു വീഡിയോ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നൊരു 6:30 ശുഭമുഹൂർത്തത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കീപ് ഫോളോയിങ് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ്, എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സ്നേഹ സംഭാഷണം സ്നേഹ സമ്മാനമായിട്ട് ഒരു സാധനം തരാൻ വേണ്ടി പോകണം. എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് 5:30 മുന്നേ ആയിട്ട് എന്താണ് തരുന്നത്? ബാലൻ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ്. അതെ, നാളെ ബാലൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മലയാള സിനിമയിൽ ചരിത്രം കുറിച്ച ചിത്രമാണ് ബാലൻ. ഒരുപക്ഷെ മലയാളം സംസാരിച്ച മലയാളം, ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചിത്രമെന്ന് നമ്മൾ വിഗതകുമാരനെ പറയാറുണ്ടെങ്കിലും, വിഗതകുമാരൻ ആക്ച്വലി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട മലയാള ഭാഷയുടെ റെപ്രസെൻറ്റേഷനായിട്ട് നിൽക്കുന്ന ആദ്യത്തെ ചിത്രമാണ്. പക്ഷേ മലയാള ഭാഷ തിയേറ്ററുകളിൽ മുഴങ്ങിക്കേട്ട ആദ്യത്തെ ചിത്രം അത് ബാലനാണ്. ആ ബാലന് ശേഷം വീണ്ടും ഇൻഡസ്ട്രിയുടെ തന്നെ ഗതി മാറ്റി മറിക്കാൻ പോകുന്ന ഒരു ചിത്രമായിട്ടാണ് ബാലൻ വരുന്നത്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എന്ന് 100% നമുക്ക് അഷ്വറൻസ് തന്നുകൊണ്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലൻ ഡയറക്റ്റഡ് ബൈ ചിദംബരം, മഞ്ഞുമേൽ ബോയ്സ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ. മഞ്ഞുമേൽ ബോയ്സിന് മുന്നേ ജാനേമൻ വന്നു, ഒഫ്കോഴ്സ് ജാനേമൻ വന്നു. അതിനുശേഷം മഞ്ഞുമേൽ ബോയ്സ് കൊണ്ട് ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ സംവിധായകൻ്റെ തൊട്ടടുത്ത ചിത്രം. ആൻഡ് ഒരുപാട് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. നാളെ വരെ കാത്തിരിക്കണം. അപ്പോൾ എന്തായാലും ചിത്രം നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ യുവയിൽ എമ്പാടുമുള്ള സ്റ്റാർസ് നിവാസിൽ പോയിട്ട് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാലന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ചില ബാലന്മാരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ബാല താരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളല്ല, ബാലൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ ബാലൻ എന്ന പേരുപയോഗിച്ച നിരവധി സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഇന്നലെ നമ്മൾ ബാലേട്ടനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, ലാലേട്ടൻ്റെ ബാലേട്ടൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ബാലൻ എന്ന് പേര് പറയുമ്പോൾ സമയത്തെ നമ്മുടെ മലയാളികളുടെ എല്ലാം പോപ്പ് കൾച്ചറിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പേരാണ് ബാർബർ ബാലൻ. പേര് തന്നെയുണ്ടല്ലോ, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ. അപ്പോൾ ഈ ബാർബർ ബാലൻ ഏത് സിനിമയിലെ കഥാപാത്രമാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഒഫ്കോഴ്സ് സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്ന ഒരു ചിത്രം തന്നെയാണ് ബാർബർ ബാലൻ്റെയും സൂപ്പർ സ്റ്റാർ അശോക് രാജിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ ചിത്രം. ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, അറിയാലോ. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 സ്വന്തമാക്കാം. നാളെ ബാലൻ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Alright, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. എല്ലായിടത്തും അത്യാവശ്യം ട്രാഫിക് ബിൽഡായി വരുന്ന ഒരു സമയമാണ്, ഓഫ് കോഴ്സ് യു ഓൾ നോ. ഇപ്പോൾ മുസഖീം സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ലൊരു കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇന്നലെയൊക്കെയാണെങ്കിൽ ഈ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നെന്തോ എനിക്ക് തോന്നുന്നു കുറച്ചധികം കഞ്ചഷൻസ് അവിടെ കാണുന്നുണ്ട്. ഒരു മേജർ ആക്സിഡന്റ് മുസഖീം സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട്, ആ ഒരു ദുബായ് ഹിൽസ് മോളിന്റെയൊക്കെ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് മുസഖീം സ്ട്രീറ്റിലേക്ക് കയറുന്നിടത്തായിട്ട് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് എക്സ്ട്രാ ആയിട്ട് കാണുന്നുണ്ട്. ഹെസ സ്ട്രീറ്റ് അത്യാവശ്യം പാക്ഡാണ്. ഹെസ സ്ട്രീറ്റിലും ഒരു മേജർ ആക്സിഡന്റ് അൽബർഷാ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായിട്ട് സംഭവിച്ച റിപ്പോർട്ടുകളുണ്ട്. സോ ഹെസയിലും അത്യാവശ്യം ട്രാഫിക് കൂടുതലാണ് കേട്ടോ. കമ്മിങ് ഓൺ ടു ഷേഖ് സായദ് റോഡ്, ഷേഖ് സായദ് റോഡിൽ അത്യാവശ്യം ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ അറൌണ്ട് ആ ഒരു അൽഖൂസ് ഫസ്റ്റ് ഭാഗത്തൊക്കെ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഷേഖ് സായദ് റോഡുള്ളത്. അവിടെ തന്നെയായിട്ട് ഷേഖ് സായദ് റോഡിൽ അൽഖൂസ് വൺ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു ഓൺപാസ് മെട്രോ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു ആക്സിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട് ഷേഖ് സായദ് റോഡിൽ. അൽഖൽ റോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് അറൌണ്ട് നമ്മളിപ്പം മർക്കത്ത് ഭാഗത്ത് മൈദാൻ സ്ട്രീറ്റുമായിട്ട് ഇന്റർകണക്ഷനൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ അൽഖൂസ് പോൺ പാർക്ക് കഴിഞ്ഞ് വരുന്നിടത്തായിട്ട് അൽഖൽ റോഡിലും ഒരു ആക്സിഡന്റിന്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ചധികം ആക്സിഡൻസ് ഈ ഒരു സമയത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഊദ്മേത്ത റോഡിൽ ലത്തീഫ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് അവിടെയും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ കുറച്ചധികം എപ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുള്ള ഒരു ഏരിയയാണ്. അവിടെ കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഊദ്മേത്ത റോഡിൽ തന്നെ റാസൽകോർ വൈൽഡ് ലൈഫ് സെഞ്ചുറിന്റെ അടുത്തായിട്ട് ആ ഒരു ഭൂകുദ്ര ഇന്റർചേഞ്ച് എത്തുന്നതിന് മുൻപായിട്ട് അവിടെയും മറ്റൊരു ആക്സിഡന്റ് അപ്ഡേറ്റ് കൂടി ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഷേഖ് സായദ് റോഡിൽ കിഫാഫ് ഏരിയയിലായിട്ട് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കഞ്ചഷൻ, ഓഫ് കോഴ്സ് അറിയാം, ഒരു ബർദുബായ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റ് വന്ന് കയറുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് ഷേഖ് സായദ് റോഡിൽ വരുമ്പോഴേക്കും ഒരു ആക്സിഡൻറ്റ് കൂടി അവിടെ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മറ്റ് അൺയൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുന്ന ആരും വിട്ടുപോകണ്ട. ഹോം 92.2 എഫ്എമ്മിൻ്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചോളൂ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
4: നോക്കടാ ആ അർജന്റീനൻ ടീമിനെയൊക്കെ നോക്കി പഠിയടാ, എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ മെസ്സീൻ്റെ കാലിലേക്ക് ഫുട്ബോൾ കൊണ്ടെത്തിച്ചിരിക്കും. മെസ്സി അത് എങ്ങനെയെങ്കിലും ഒരു ഗോള് കയറ്റിയിരിക്കും. ഇതായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ബ്രസീൽ ഫാൻസിൻ്റെ അടുത്ത് നിന്ന്, ജർമ്മൻ ഫാൻസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല, ഈ കഴിഞ്ഞ മത്സരം കഴിഞ്ഞത് മുതൽ ബ്രസീൽ ഫാൻസിൻ്റെ അടുത്ത് നിന്ന്, ഫ്രാൻസിൻ്റെ ഫാൻസിൻ്റെ അടുത്ത് നിന്ന് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പോർച്ചുഗൽ ഫാൻ കേൾക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയുള്ള പോർച്ചുഗൽ ഫാൻസ് കേൾക്കേണ്ടി വരുന്ന പരിതാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ മത്സരം കണ്ടവർക്കൊക്കെ അറിയാം, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്നൊരു മൊമെന്റ്, ഓഫ് കോഴ്സ് ലോകം എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങൾക്കും ഇതിഹാസങ്ങളായി രണ്ട് പേരെ രണ്ട് ധ്രുവങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കാറുണ്ട് അല്ലെ, ലയണൽ മെസ്സി ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അപ്പോൾ ഈ രണ്ട് പേരാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അധികാരമായിട്ട് നിലനിൽക്കുന്നത്. രണ്ട് പേരുടെയും ഒരു ഒരു ഫൈനൽ ഡാൻസായിട്ടാണ് പലപ്പോഴും ഈ ഒരു വേൾഡ് കപ്പിനെ കാണുന്നത്. 38-കാരനായ ലയണൽ മെസ്സിയുടെ ആ ഒരു ആവേശം നമ്മൾ കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ മത്സരത്തിൽ കണ്ടപ്പോൾ, തീർച്ചയായിട്ടും എല്ലാ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഒരു 41-വയസ്സുകാരൻ്റെ പൂണ്ടുവിളയാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോർച്ചുഗൽ കോങ്കോ മത്സരത്തിൽ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ അതൊട്ടും കുറഞ്ഞു പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ റേസിംഗ് ഇതിഹാസം, ലൂയി ഹാമിൽട്ടൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് റിമെമ്പർ ഹൂ യു ആർ എന്നുള്ളൊരു കാര്യം. അതായത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ ആദ്യം ഓർക്കുക, നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക എന്ന്. അത് പലപ്പോഴും ഇന്നലെ പലർക്കും നമ്മുടെ CR7 അടുത്ത് പറയാൻ തോന്നിയ രീതിയിലേക്കായിരുന്നു. അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ശ്രമം പോലെയാണ് അദ്ദേഹത്തെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയത്. കമൻട്രി ബോക്സിൽ നിന്ന് പോലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് കേട്ടത് വളരെ ചുരുക്കം സമയത്ത്, 4-5 തവണ മാത്രമായിരുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ഒരു വിജയം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായിട്ടും ഒരു സമനിലയിലൂടെയാണ് പോയത്. അതും കോങ്കോ പോലെയൊരു രാജ്യം, എത്രയോ വർഷങ്ങളായിട്ട്, 50 വർഷത്തിലേറെയായി വേൾഡ് കപ്പിൽ പന്ത് തട്ടാത്ത കോങ്കോ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ ആ രാജ്യത്തിൻ്റെ പ്ലെയേഴ്സിനെ നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച് പാകത വന്ന ഒരുപറ്റം കളിക്കാരാണ് ഒരുമിച്ച് കൂടി കോങ്കോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അണിനിരക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേട്ടം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കോങ്കോ കണ്ടെത്തിയ ഒരു ഇന്ത്യൻ മുത്തിനെ നമ്മൾ കണ്ടതാണ്. പോർച്ചുഗലിനെതിരെ മത്സരത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഇന്ത്യൻ വംശനായിട്ടുള്ള സാമുവൽ മുത്തുസ്വാമി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളീ പറയുന്നത് പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ CK വിനീതൻ്റെയൊക്കെ ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞ് നമ്മുടെ മിനി പത്മ വന്നിട്ട് ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിപ്പോഴും ഭയങ്കരമായിട്ട് ആവേശത്തിൽ പറയുന്നു മലയാളി സാന്നിധ്യം വേൾഡ് കപ്പിൽ ഖത്തറിന് വേണ്ടി കളിക്കുന്നു, അല്ലെങ്കിൽ തമിഴ് സാന്നിധ്യം, ഇന്ത്യൻ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ല. അവർ ഓരോ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്ത് ആ രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം, ഏറ്റവും ദൗർഭാഗ്യവശാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കേണ്ടുന്ന താരങ്ങളാണ് അല്ലെങ്കിൽ ടാലൻറ്റുകളാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. ആൻഡ് വാട്ട് എവർ, നമുക്ക് സന്തോഷം പകരുന്നൊരു കാര്യമാണ് എന്നിരുന്നാലും, പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ ആ ഒരു കോങ്കോയുടെ ജേഴ്സിയിൽ, ആ ഒരു ഇളനീള ജേഴ്സിയിൽ മുഴുവൻ സമയവും കളിച്ചേതാണ്ട് 84% കൃത്യതയാർന്ന പാസിങ്ങിലൂടെ ഇദ്ദേഹം സാമുവൽ മുത്തുസ്വാമി കളത്തിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മത്സരം കഴിയുന്ന സമയത്ത് പോർച്ചുഗൽ ആരാധകർക്ക് നിരാശ മാത്രമാണ് ബാക്കി. കാരണം കമ്പാരിറ്റീവ്ലി കോങ്കോ ഒരു ചെറിയ ടീമാണ്. പക്ഷേ കോങ്കോയുടെ ഒരു സമനില പിടിക്കാൻ മാത്രമേ പോർച്ചുഗലിന് സാധിച്ചുള്ളൂ. ഗോൾ പൊസിഷനും കാര്യങ്ങളും ഒക്കെ അവരുടെ പക്കലുണ്ടായിരുന്നു. ആദ്യം ഗോൾ വീഴ്ത്തിയതും പോർച്ചുഗൽ തന്നെയാണ്. പക്ഷേ കോങ്കോയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഒട്ടും തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. കാരണം ഉസ്ബെക്കിസ്ഥാനുമായിട്ട് മത്സരിക്കണം, കൊളംബിയയുമായിട്ട് മത്സരിക്കണം. ഉസ്ബെക്കിസ്ഥാൻ താരതമ്യേനെ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ്. പക്ഷേ കൊളംബിയ അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം വരുന്ന ദിവസങ്ങളിൽ ടീം കോർഡിനേഷൻ എങ്ങനെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസത്തിന് ഒരു പ്രോപ്പർ ഫെയർവെൽ ആയിട്ട് മാറുമോ, അല്ലെങ്കിൽ പോർച്ചുഗൽ അവരുടെ തേരോട്ടം എങ്ങനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിലെ മത്സരങ്ങളിൽ നിന്നും അറിയാലോ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

Home 92.2 FM. Home is a feeling. Home 92.2 FM. Home is a feeling.

രൂപണം. മുല്ലപ്പെരിയാർ, കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി യുഎഇ. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിന് പിടിച്ചുകെട്ടി കോംഗോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് PM ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് PM ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. PM ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല. ലഭിച്ചത് SSK ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. NEP നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. PM ശ്രീ ദേശീയ നയമാണ്. നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ 5 ഇടങ്ങളിൽ ED പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കെ സുധാകരൻ MP നൽകിയ മാനനഷ്ടക്കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം CJM കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന് തിരിച്ചടി. ജാമ്യഹർജി തള്ളി. 20 വൈകിട്ട് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളുകയും 2 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ US അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് $30,000 കോടി നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധ നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. US സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ LNG കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും.
യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് വില ബാരലിന്

0: $78. WTI ക്രൂഡ് വില ബാരലിന് $75. യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി VASLന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് FIR. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയിലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. 20 ജന്തർമന്ദറിൽ പ്രതിഷേധം. പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് CJP. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയതായും CJPയുടെ മുഖ്യ വക്താവ്. ടെലിഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലിഗ്രാം വാദിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടിക്കായി യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യുവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്ക് കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും സ്വന്തമാക്കി. കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി UAE സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചുകൊണ്ട് UAE മന്ത്രിസഭയുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് UAE വിലക്കുണ്ടാകും. സാങ്കേതികവും നിയന്ത്രണപരവുമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ പുതിയ മാനദണ്ഡങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് 12 മാസം വരെയുള്ള സാവകാശം UAE മന്ത്രിസഭ പ്രമേയത്തിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News. was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

തിരികെത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ചൂടിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ഹൈക്ക് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2026-ൽ UAE സംബന്ധിച്ച് അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3 degrees ചൂട് അധികരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസം മുതലായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് എക്സ്ട്രീംലി നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. പറയാം, ഈ പറഞ്ഞ പോലെ എല്ലിനോ പ്രതിഭാസത്തിൻ്റെതായിട്ടുള്ള ഒക്കെ ഇമ്പാക്റ്റ് ആണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓടി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന സമയത്ത് ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും കുട്ടികളെ ലോക്ക് ചെയ്ത കാറിനുള്ളിൽ ഇരുത്തി പോകരുത് എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ചും ഈ ഒരു ടെമ്പറേച്ചറൊക്കെ കൂടി ഏറ്റവും എക്സ്ട്രീം ഹീറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും കുട്ടികൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് കാറിനുള്ളിൽ ഇരുത്താൻ വേണ്ടി പാടില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ഈ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ കൂടി അതിനോടൊപ്പം ആഡ് ഓൺ ആയിരിക്കുകയാണ്. ഒരു ചെറിയ ആവശ്യത്തിനായിട്ടാണെങ്കിൽ പോലും പുറത്ത് പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു 2 minutes കാര്യമല്ലേ ഉള്ളൂ. നേരെ ഒരു ഗ്രോസറിക്കകത്ത് കയറി നമുക്കൊരു പാലെടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന അത്രയും സാവകാശം മാത്രം മതിയല്ലോ എന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ പോലും കുട്ടികളെ ഇതുപോലെ പൂട്ടിയ കാറിനുള്ളിൽ ഇരുത്തരുത്. അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെളിയിലെ ടെമ്പറേച്ചർ ഏതാണ്ട് 45 degrees ഒക്കെ കടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിനുള്ളിൽ ചൂട് വെറും 10 minutes സമയം കൊണ്ട് തന്നെ 60 degrees ഒക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതലേക്ക് ഉയരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരെക്കാൾ കുട്ടികളുടെ ശരീരം അത് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ മുതിർന്നവരെക്കാൾ ഏതാണ്ട് 3 to 5 times വരെ വേഗത്തിലാണ് കുട്ടികളുടെ ശരീര താപനില ഉയരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള സൺബേൺസ്, മസ്തിഷ്കാഘാതം ഉൾപ്പെടെയുള്ള സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അധികൃതർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. വാഹനം പൂട്ടി ഇറങ്ങുന്നതിന് മുൻപ് പിൻസീറ്റ് പരിശോധിക്കുന്ന ശീലം കർശനമായിട്ട് നമ്മൾ പാലിക്കണം. ഒരു ചെറിയ ഗ്രോസറിയിലേക്ക് കയറുകയാണ്, ഒരു ചെറിയ സാധനം വാങ്ങിയാൽ മതി, പാല് ജസ്റ്റ് ഒരു പാക്കറ്റ് പാലെടുത്താൽ മതി, ഒരു ബോട്ടിൽ എന്തെങ്കിലും ജ്യൂസ് എടുത്താൽ മതി, അതിനൊക്കെ ആണെങ്കിൽ പോലും ഇറങ്ങുമ്പോൾ കുട്ടികളെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഇരുത്തരുത്, അവരെയും കൂട്ടിയിട്ട് വേണം ഇറങ്ങാനെന്ന് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ പോലീസ് അതോറിറ്റീസ് തന്നെയാണ്, പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. Thank you.

0: Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: നമ്മൾ ഏതൊരാളുടെയും കുടുംബ മഹിമയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു പെരുമയെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നവരും വളരെ അഭിമാനത്തോടെ അയവിറക്കുന്നവരുമായിരിക്കും നമ്മളിൽ എല്ലാവരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചധികം നൊസ്റ്റാൾജിയ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ചരിത്ര വഴികളിൽ നിന്നുള്ള നമ്മുടെ ഒരു പാരമ്പര്യ ബോധം എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൽ ഉണരാറുണ്ട്. പലപ്പോഴും അതിന്റെ ഒരു പ്രിവിലേജ് നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ കുടുംബ പാരമ്പര്യത്തിന്റെ ആ ഒരു ഊറ്റം കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് അയവിറക്കുന്ന സമയത്ത് ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ വിട്ടുപോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയിൽ മറഞ്ഞു കിടക്കുന്ന ചില ആരോഗ്യാവസ്ഥകൾ എന്ന് പറയുന്നത്. അല്ലെ, പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് എല്ലാവർക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ ആ ഒരു ചിന്ത ആ ഒരു സൈഡിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറില്ല എന്നുള്ളതാണ്. നമ്മുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുടുംബപരമായിട്ട് വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ ചരിത്രം ഇതൊക്കെ ഒരുപാട് നമ്മൾ കൺസേൺ കൊടുക്കേണ്ട വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് അതിനെക്കുറിച്ച് തന്നെ ആവട്ടെ. ലെറ്റ്സ് ഗോ ടു ഹെൽത്ത് ടിപ്സ് ബൈ MVR.
1: Health tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: പലപ്പോഴും നമ്മൾ ഈ കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഈ പറഞ്ഞ പോലെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്ന രോഗാവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എടുത്തു പറയാറുള്ള രോഗങ്ങളാണ് പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗത്തിന്റെ കാര്യം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഗുരുതര രോഗങ്ങളും ഇത്തരത്തിൽ ഹിസ്റ്ററി വലിയൊരു ഫാക്ടറായിട്ട് മാറാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ക്യാൻസർ ആവട്ടെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് പോലും ഹിസ്റ്ററി വലിയൊരു ഫാക്ടറായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ റിലേഷനിൽ ക്ലോസ് റിലേഷൻസിലൊക്കെ ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങൾ അതിപ്പോൾ പ്രമേഹം പോലെയോ ഒക്കെയുള്ള പ്രശ്നങ്ങളല്ല ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല ഹൃദ്രോഗം പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുടുംബ ചരിത്രം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് എന്നാണ് ആരോഗ്യ മേഖലയിലെ ഗവേഷകരാവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ ബ്ലഡ് ടെസ്റ്റുകൾ ഇമേജിംഗ് സ്റ്റുഡിയോസിൽ വരുന്ന അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഇവ ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം ഇവിടെ എത്ര വർഷം നമ്മൾ ജോലി എടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ അത്താണിയായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും പ്രിവിലേജോട് കൂടി ഊറ്റം കൊള്ളുന്ന കാര്യങ്ങളിലെന്ന്. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ടൂൾ നമ്മുടെ ശരീരമാണ് നമ്മുടെ ആരോഗ്യമാണ് എന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് സമാധാനക്കേടില്ലാതെ സ്വസ്ഥമായിട്ട് അധ്വാനിക്കാൻ ഏറ്റവും മിനിമം വേണ്ടുന്ന ഗ്യാരണ്ടികൾ ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത്. അല്ലേ, അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. നമ്മുടെ കുടുംബ ചരിത്രം മാറ്റാൻ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ കുടുംബ ചരിത്രം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്ന ഒരു ബോധം എല്ലാ സമയത്തും വേണം. ഇന്ന് ചെയ്യുന്ന പരിശോധന ഒരുപക്ഷെ നാളെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിച്ചേക്കാം. തീർച്ചയായിട്ടും ഇത്തരം പരിശോധനകൾക്കാവട്ടെ ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾക്കാവട്ടെ എല്ലാത്തിനും ഇവിടെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ട് നമ്മൾ ആദ്യം എടുത്തു പറയുന്ന പേര് MVR ഹെൽത്തിന്റെ കാര്യം തന്നെയാണ്. MVR ഹെൽത്തിന്റെ സംഭവം തന്നെയാണ്. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ കാര്യം തന്നെയാണ് അല്ലെ. കാരണം ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അത്രമാത്രം നമ്മുടെ ഇടയിൽ പ്രവാസികൾക്കിടയിൽ ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ ഒന്ന് തന്നെയാണ്. ഹോൾ ബോഡി MRI ചെക്കപ്പ് ആവട്ടെ ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ ബേസിക് ആയിട്ടുള്ള പാക്കേജുകൾ മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജുകൾ കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് എല്ലാം തന്നെ ഏറ്റവും മികച്ച ഒരു റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കുകളിൽ ഏതാണ്ട് 50% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ സേവനവും നമുക്ക് അവിടെ ലഭ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇത്തരം ചെക്കപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കാണാറുള്ളത് നാട്ടിലേക്ക് പോകുന്നൊരു പ്രവണതയാണ്. നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമല്ല, ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗിവ് അവേ കൂടി കൊടുക്കുകയാണ് ഈ സമയത്ത്. ഓഫ്കോഴ്സ് ദ എൻറ്റയർ വീക്ക് അല്ലെങ്കിൽ എൻറ്റയർ മന്ത് വി ആർ ഹാവിംഗ് ദ സ്പെഷ്യൽ വൗച്ചർ ഫോർ അൾട്രാസൗണ്ട് സ്കാൻ ഫോർ അബ്ഡോമൻ. അല്ലെ, അബ്ഡോമൻ്റേതായിട്ടുള്ള സ്കാനിങ് പ്രൊസീജിയേഴ്സ് അത് കൃത്യമായ ഇടവേളകൾ ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ വളരെയധികമായിട്ട് ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്ഡോമൻ സ്കാനിങ് അതിനെക്കുറിച്ച് ബോധേഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആകുലതപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ബജറ്റിനെ കുറിച്ചൊക്കെ ഏതാണ്ട് 600 ദിർഹംസ് വർത്തുള്ള ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ ഗിഫ്റ്റ് വൗച്ചർ ആണ്, അബ്ഡോമൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് അയക്കുക, MVR സ്പേസ് നിങ്ങളുടെ പേര്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവർക്ക് ഈ ഒരു സ്കാനിങ് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് 600 dirhams വർത്തായിട്ടുള്ള MVR അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ സൗജന്യമായിട്ട് വന്നെത്തിച്ചേർന്നതായിരിക്കും.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് കുറച്ച് മോശമായി. എന്റെ അല്ല, പൃഥ്വിരാജിന്റെ. പൃഥ്വിരാജിന്റെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ കയ്യിലിരിപ്പ് മോശം എന്നുള്ളതല്ല. ഏറ്റവും പുതിയ സിനിമ അദ്ദേഹത്തിന്റെ ഐ നോബഡിയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേര് കണ്ടു? ഗംഭീര ട്രെയിലർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം റൊഷാക്ക് പോലെ ഒരു സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ, അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ഫിലിമോഗ്രഫിയിൽ വന്നിട്ടുള്ള രണ്ട് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എൻറ്റയർലി രണ്ട് ഡിഫറെന്റ് മൂവീസ് ആണ്. അതിപ്പോ കെട്ടിയോളാണ് എന്റെ മാലാഖയാവട്ടെ, അതൊരു കുടുംബ പശ്ചാത്തലത്തിൽ വന്നൊരു സിനിമ, അല്ലെങ്കിൽ ആ ഒരു ഹൈറേഞ്ചിലെ അങ്ങനത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ലോക സിനിമയിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ജോണർ പടം. അതായത് ഒരു പ്രേതത്തോട് പോയി പ്രതികാരം ചെയ്യുന്ന ഭയങ്കര വ്യത്യസ്തതകൾ നിറഞ്ഞ, അത് ഈവൻ ദോ ഫസ്റ്റ് പോസ്റ്റർ മുതൽ അത്രമാത്രം ഒരു പുതുമ കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു റൊഷാഖ് മമ്മൂക്കൻ്റെ. അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ ഐ നോബഡി ട്രെയിലറിലേക്ക് വരുന്ന സമയത്ത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് നമുക്ക് ആ ഒരു വ്യത്യസ്തതകൾ ഒരുപാട് പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ സിനിമയുടെ DOP, സിനിമയുടെ സംഗീതം, സിനിമയുടെ എഴുത്തുകാരൻ, സിനിമയുടെ സംവിധാനം എല്ലാം തന്നെ ടൈറ്റിലിൽ ആദ്യം എഴുതി കാണിക്കുന്നത് നോബഡി എന്നുള്ളതാണ് കേട്ടോ. ടു ബി നോബഡി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ളൊരു ടേമാണ്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിലൊരു പെർട്ടിക്കുലർ സെഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീസൺസ്, എനിക്ക് തോന്നുന്നു 5-ാമത്തെയോ 6-ാമത്തെയോ ഒക്കെ സീസൺസ് തന്നെ ആര്യ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു ഗ്രോത്ത് കംപ്ലീറ്റ്ലി പോകുന്നത് തന്നെ നോബഡി ആയി മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടാണ്. അതായത് നമ്മുടെ അടയാളങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അടയാളങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, ആരുമല്ലാത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, അദൃശ്യനൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു സാധനമായി മാറുക, അത്രയ്ക്ക് പറഞ്ഞാൽ മതി. എന്തായാലും ട്രെയിലർ ഗംഭീര ട്രെയിലറാണ്. എന്തോ ഒരു ബാങ്ക് മോഷണം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ട്രെയിലറിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. പാർവതിയുടെയും പൃഥ്വിരാജിൻ്റെയും ആ ഒരു കോംബോ ഒരുമിച്ച് വന്നപ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയ വലിയ ഹിറ്റുകളാണ്, ഇൻക്ലൂഡിംഗ് എന്ന് നിൻ്റെ മൊയ്തീൻ ഉൾപ്പെടെയുള്ള സിനിമകളല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇതൊരു ഗംഭീര സിനിമ തന്നെയായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു ട്രെയിലർ തന്നെയാണ്. വലിയൊരു താരത തന്നെ ഉണ്ട് കേട്ടോ, കാരണം അത്രമാത്രം താരങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ആയിരിക്കുമെന്നുള്ള സൂചനകളാണ് ട്രെയിലർ തന്നിരിക്കുന്നത്. July 9 സിനിമ ഐ നോബഡി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇന്ന് വീട്ടിലെത്തിയതിന് ശേഷം, വണ്ടിയിൽ ഇരുന്നോണ്ടൊന്നും അല്ല, വീട്ടിലെത്തിയതിനു ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടോളൂ കേട്ടോ.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്ക് അറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7-11 AM സാൻഡ് ഡ്യൂൺസ് with Akshay, the best infotainment show on Home 92.2 FM.
4: amma nammal pudhe kare enda
5: industry hit aaya manjumel boys ne shesham samvidhayagan Chidambaram orukkuna chitram
6: alani ennada vandikare
7: anda kannu kandarnude
6: pora
5: romanjam aavesham thodangiya blockbusterukal sammanicha Jithu Madhavante ezhuthil
8: ee payane kandanda
5: theatrukalilekku ethunu Balan the boy
9: Abhijit Kumar
5: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. June 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
11: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്ത മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
10: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
11: ഇവിടെ എവിടെയാ?
10: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
12: MVR Diagnostic Clinic, Dubai. Call 050-860-9611.
0: You're tuned into Home 92.2 FM. Home is a feeling.
13: Back to home, back to home, back to home, back to home.
5: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04-385-7841. Evergreen Partigal, brought to you by Bhashabhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum, ini aaswadikkam. Vasal Hub,

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: You are listening to Home 92.2 FM. Home is a feeling.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ ആർ എസ് റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിയിലെ അൽ മൻകൂളിൽ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. PM ശ്രീയിൽ ആരോപണ പ്രത്യാരോപണം. മുല്ലപ്പെരിയാർ, കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി UAE. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിന് പിടിച്ചുകെട്ടി കോംഗോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി കേരളത്തിന് വിജയ് സറിന്റെ വിമർശനം. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി UAE. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിന് പിടിച്ചുകെട്ടി കോംഗോ. നമസ്കാരം. ഹോം 90.2

അനുവദിച്ചത്. പിഎം ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പിഎം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പിഎം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കോടതിയെ സമീപിക്കും എന്ന നില വന്നപ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. പിഎം ശ്രീയും ഈ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല, ലഭിച്ചത് എസ് എസ് കെ ഫണ്ടെന്നും വി ശിവൻകുട്ടി പറയുന്നു. പിഎം ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടി കേരളം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കും. എൻ ഇ പി നിർബന്ധം എന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ ബിജെപി ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പിഎം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽഡിഎഫും യുഡിഎഫും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പിഎം ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്കുപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി വി കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കെ സുധാകരൻ എംപി നൽകിയ മാനനഷ്ടക്കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം സിജെഎം കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന് തിരിച്ചടി. ജാമ്യഹർജി തള്ളി. 20 വൈകിട്ട് 5 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളുകയും 2 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യുഎസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് $30,000 നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹി തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ എൽ എൻ ജിയുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെയിടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $78. ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് $75. യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇന്ത്യ യുകെ വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കും.

0: ക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തെ മറിയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി വിഐഎസ്എല്ലിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആർ. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54 വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്. അതിനിടെ പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയില്ലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. 20-ന് ജന്തർമന്ദറിൽ പ്രതിഷേധം. പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് സിജെപി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയതായും സിജെപിയുടെ മുഖ്യ വക്താവ്. ടെലഗ്രാമിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലഗ്രാം വാദിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനുവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട 2-ാം പകുതി, ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 ഗോളുകൾക്ക് കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമത്. 40-ാം മിനിറ്റിൽ കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65-ാം മിനിറ്റിൽ കൊളംബിയയുടെ 2-ാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3-ാം ഗോളും വിജയവും സ്വന്തമാക്കി. കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യുഎയിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചുകൊണ്ട് യുഎഇ മന്ത്രിസഭയുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് യുഎയിൽ വിലക്കുണ്ടാകും. സാങ്കേതികവും നിയന്ത്രണപരവുമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ പുതിയ മാനദണ്ഡങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് 12 മാസം വരെയുള്ള സാവകാശം യുഎഇ മന്ത്രിസഭ പ്രമേയത്തിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ യുഎഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽകസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
4: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: എക്സസീവ് ഹീറ്റ് റിപ്പോർട്ടിംഗ് അക്രോസ് യു എ ഇ. ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ല സമയം, ഇപ്പോൾ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ഒരബദ്ധം ഏത് പോലീസുകാരനല്ലേ പറ്റാത്തത്, പക്ഷേ ഈയിടെ കുറച്ചധികം അബദ്ധങ്ങൾ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ടൈം പറയേണ്ട സമയത്ത് ഒരു വെതർ പറഞ്ഞു. എന്തായാലും കാലാവസ്ഥ പറയാം. കാലാവസ്ഥയിൽ ഇപ്പോൾ 38 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ദുബായിൽ, ദുബായുടെ മേഖലകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
9: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: തിരികെ എത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടിയുള്ളത്. സമയം പറയുമ്പോൾ നേരത്തെ പറ്റിപ്പോയ അബദ്ധം. ഓക്കെ, വോട്ടവർ, അത് ഞാൻ പിന്നെയും പറഞ്ഞ് എന്നെ തന്നെ നാറ്റിക്കുന്നില്ല. എന്തായാലും വിട്ട് കളഞ്ഞേക്ക് നിങ്ങൾ, ക്ഷമിക്ക എന്നോട്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രവാസികളായി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്കും നമ്മുടെ ഭാവി ജീവിതത്തിനും ഒക്കെ വേണ്ടിയിട്ട് ബീങ് ആൻ ഇന്ത്യൻ, നമ്മളൊരു ഇന്ത്യക്കാരെന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പ്രവാസി എന്ന നിലയിൽ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പക്കൽ ഭാവി സുരക്ഷിതമാക്കാൻ ഉണ്ടായിരിക്കേണ്ട ചില ഡോക്യുമെൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട എടുത്തിരിക്കേണ്ട ചില 5 കാർഡുകളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. അതായത് അതിൽ ഒന്നാമത്തേത് പാൻ കാർഡ് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻസ് കൂടുതലായി നടക്കുന്നത് കൊണ്ട്, നമ്മുടെ ശമ്പളവും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് വരുന്നതുകൊണ്ട്, നാട്ടിൽ ഈ പറഞ്ഞ പോലെ പാൻ കാർഡുമായി, ആധാർ കാർഡുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന പല അപ്ഡേറ്റുകളും നമുക്ക് മിസ്സായി പോകാറുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ വേണം. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു 15 ലീവിനാണ് പോകുന്നതെങ്കിൽ, ഒരു ദിവസം ഇത്തരം ഗവൺമെൻറ് പ്രോസസ്സുകൾ ശരിയാക്കുന്നില്ല. ഒരു ദിവസം കൊണ്ടും തീരുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കണം. കാരണം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നമ്മുടെ പല ഗവൺമെൻറ് രേഖകളിലും വളരെ അനിവാര്യമാണ്. പാൻ കാർഡിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ പ്രവാസികളും നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. SIP ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ടാക്സ് തുടങ്ങി ജീവിതകാലം മുഴുവൻ ആവശ്യം വരുന്ന പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന് തന്നെയാണ് പാൻ കാർഡ്. പിന്നൊന്ന് നോർക്ക കാർഡാണ് കേട്ടോ. 90% പ്രവാസികൾക്കും ഈ ഒരു കാർഡിൻ്റെ വില അറിയില്ല എന്നതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം. കാരണം നോർക്ക കാർഡ് കൊണ്ടുണ്ടാകുന്ന പ്രിവിലേജുകളെക്കുറിച്ച് പലപ്പോഴും നമുക്കൊരു ധാരണയില്ല. അതിലിപ്പോൾ കൃത്യമായിട്ടൊരു പ്രവാസികൾക്കിടയിലേക്ക് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് എത്താത്തത് കൊണ്ടോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഗുണമുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ഉപേക്ഷ വിചാരിക്കൂ. നോർക്ക കെയർ ഇൻഷുറൻസ് ആവട്ടെ, അല്ലെങ്കിൽ പ്രവാസരക്ഷ ഇൻഷുറൻസ് ആവട്ടെ, തുടങ്ങി നിരവധി പദ്ധതികൾ ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല വിപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാവട്ടെ, നമുക്ക് ആരോഗ്യ സഹായത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ആൻഡ് ധനലഭ്യതയുടെ അല്ലെങ്കിൽ ധനസഹായത്തിൻ്റെ ലഭ്യതയിലാവട്ടെ ഒക്കെ തന്നെ ഈ ഒരു നോർക്ക കാർഡ് ഉപയോഗപ്രദമായിട്ടുള്ള സംഗതി ഒന്ന് തന്നെയാണ്. ആൻഡ് ആ ഒരു കാര്യം, നോർക്ക റൂട്ട്സിൻ്റെ നോർക്ക കാർഡ് കമ്പൽസറി ആയിട്ട് പ്രവാസിയുടെ പക്കൽ ഉണ്ടാവേണ്ട ഒന്നാണ്. പിന്നെ ഒന്നാണ് പ്രവാസി ക്ഷേമനിധി കാർഡ്. പ്രതിമാസം ഏതാണ്ട് 350 മാത്രം അടച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു 3500 മുതൽ 7500 വരെ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു പദ്ധതിയാണ്. ഇപ്പോൾ വളരെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നമ്മളൊരു പുതിയ ജീവിതമാർഗ്ഗം അന്വേഷിച്ച് ഇവിടെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം 350 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു തുകയാണ്. പക്ഷേ നമ്മളൊരു ശിഷ്ടകാലത്തേക്ക്, ഒരു ഭാവി ജീവിതത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു മാസം തരക്കേടില്ലാതെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണത്. പ്രവാസ ജീവിതത്തിന് ശേഷവും സാമ്പത്തികമായിട്ടുള്ളൊരു സുരക്ഷ ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് പ്രവാസി ക്ഷേമനിധി കാർഡ് എടുത്ത് വെച്ചിരിക്കണം. പ്രതിമാസ സംഭാവനയുള്ള ഒരു സേവിംഗ് സ്വഭാവത്തിലുള്ള ഒരു സംഭാവന തന്നെയാണത്. ഒരു നിശ്ചിത പെൻഷൻ നമുക്ക് അത്രമാത്രം സാമ്പത്തിക സുരക്ഷ പകരുന്ന ഒന്ന് തന്നെയാണ്. ആൻഡ് അനദർ തിങ്, ആധാർ കാർഡ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പല പ്രവാസികൾ ഇനിയും ആധാർ എടുത്തില്ല എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം പുതിയ കുറേ പരിപാടികൾ വന്നിട്ടുണ്ടായിരുന്നു, ആധാറിൻ്റെ ആപ്പ് മാറിയിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ ആധാറിലേക്ക് എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആധാറിൽ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. 5 അടൽ പെൻഷൻ യോജനയാണ് കേട്ടോ. പ്രത്യേകിച്ചും 40 വരെയുള്ളവർക്കൊക്കെ ഈ ഒരു പെൻഷനിൽ ചേരാൻ, ഈ ഒരു പദ്ധതിയിൽ ചേരാൻ വേണ്ടി പറ്റും. പ്രതിമാസം നമ്മളൊരു ഏകദേശം 1,584 അടച്ചു കഴിഞ്ഞാൽ 60 സമയത്ത് 4,000 വരെ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു പ്ലാനാണത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്ലാൻ തന്നെയാണത്. അപ്പോൾ ഇത്തരം ഇന്ത്യയിലെ ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെല്ലാം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാട്ടിൽ സെൻസസ് വിവരങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിദേശത്ത് നിന്ന് നൽകാമെന്ന് പലരും പല സോഷ്യൽ മീഡിയ പേജുകളും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഈ സെൻസസിന് വേണ്ടി കൊടുക്കേണ്ട SECensus.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് പറയുക, ഈ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വെബ്സൈറ്റിലൂടെ നമ്മുടേതായിട്ടുള്ള, ഇപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സെൻസസിന് ആൾ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആളില്ലാതൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി പാളണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അതിൽ കുടുംബനാഥൻ്റെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്ത് നമ്മുടെ ലൊക്കേഷനും കൊടുത്ത് വിവരങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ആ ഒരു കൃത്യമായിട്ട് ഏതാണ്ട് 33 ചോദ്യങ്ങളുടെ ഒരു സെറ്റൊക്കെ ഉണ്ട്, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു SC ID ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക. കാരണം ഈ ഒരു ഡിജിറ്റൽ സെൻസസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവാസികളുടെ പ്രാതിനിധ്യം അതിൽ ഉറപ്പ് വരുത്തേണ്ടത് അറിയാലോ, നമ്മുടെ അനിവാര്യതയാണ് അല്ലെ. മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. സോ വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകളോട് പറയുക, ഇത്തരത്തിൽ വെബ്സൈറ്റിൽ കയറി ഓൾറെഡി സെൻസസിൻ്റെതായിട്ടുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിരിക്കണം. അതാകുമ്പോഴത്തേക്കും ജൂലൈ മാസത്തിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു SC ID നമ്മുടെ ഫോണിൽ OTP ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID വരും. ആ ഒരു സാധനം മാത്രം കൊടുത്താൽ മതി. ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാ പ്രൊഫൈലിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഹോമിൻ്റെ പ്രൊഫൈലിലോ ഒക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഡൗട്ട് ക്ലിയർ ആക്കി തരാം കേട്ടോ. ആ കാര്യത്തിൽ പ്രത്യേകിച്ചും നാട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: Ammane, enda idu? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ടാ
8: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക,
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എസി പാർട്സിന് അൾട്രാസ് ഓട്ടോ എസി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
14: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എല്ലാ സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുള്ള കാര്യമായിരിക്കും ഒന്നാമതെത്തണം അല്ലെങ്കിൽ ഒന്നാമതെത്തുന്നതിൻ്റെതായിട്ട്. ജീവിതം തന്നെ ഒരു ഓട്ടപ്പന്തയം പോലെയാണല്ലോ നമ്മൾ കണക്കാക്കാറുള്ളത്. എല്ലായിടത്തും ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട് അല്ലേ. അത്തരത്തിൽ ലോകത്തെ പല രാജ്യങ്ങളുണ്ട്. ഈ പല രാജ്യങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് അതിനെ എടുത്തു കാണിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ലോകത്തിലെ നമ്പർ വൺ ഇൻ വേറിയസ് തിങ്സ് പല രാജ്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ലക്സംബർഗ് എടുത്ത് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യം എന്ന, അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിൽ വ്യക്തിഗത വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കുകയും അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം എന്ന പദവിയുള്ളത് ലക്സംബർഗിനാണ്. ആൻഡ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടിയുള്ള രാജ്യം, അതായത് ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന റെക്കോർഡ് ഫിൻലാൻഡിൻ്റെ പേരിൽ സ്വന്തമായിട്ടുള്ളതാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള രാജ്യം അത് മൊണാക്കോ ആയിട്ടാണ് പറയാറുള്ളത്. ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിട്ട് പറയുന്നത് ഐസ്ലാൻഡാണ്. ഐസ്ലാൻഡിനാണ് ആ ഒരു പദവി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഒരൊറ്റ പാസ്പോർട്ടിൻ്റെ മാത്രം ബലത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടിൻ്റേതായിട്ടുള്ള ആ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. എൻ്റെ തൊട്ട് അടുത്ത സ്ഥാനങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ യുഎയുടെ പാസ്പോർട്ടിനും ആ ഒരു പ്രിവിലേജ് ഉണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമേ കണക്കിലുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഡിജിറ്റൽ ഗവർണൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഗവർണിംഗ് പ്രോസസ് കംപ്ലീറ്റ്ലി, ഈവൻ ദോ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, എല്ലാം തന്നെ ഡിജിറ്റലി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ലോകത്തൊന്നാം സ്ഥാനമായിട്ട് പറയാറുള്ളത് എസ്തോണിയ എന്ന് പറയുന്ന രാജ്യത്തിനാണ്. ആൻഡ് ഏറ്റവും അധികം ഇന്നോവേഷൻസിനെ ആദ്യം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ മോസ്റ്റ് ഇന്നോവേറ്റീവ് കൺട്രി എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് സ്വന്തമായിട്ടുള്ളത് രണ്ട് രാജ്യങ്ങൾക്കാണെന്ന്, സ്വിറ്റ്സർലാൻഡ് മൂന്ന് നമ്മുടെ യുഎഇക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാങ്കേതികമായിട്ട് ഏറ്റവും അധികം കാര്യങ്ങളെ ഏറ്റവും ആദ്യം തന്നെ ജനങ്ങൾക്ക് വേണ്ടുന്ന സർവീസ് സെക്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതിൻ്റെ പേരിലുള്ള റെക്കോർഡ് സ്വിറ്റ്സർലാൻഡും യുഎഇയും ആണ് പങ്കിടുന്നത്. സ്ട്രോങ്സ്റ്റ് മിലിറ്ററി പവർ ഓഫ് കോഴ്സ് അമേരിക്കയ്ക്ക് തന്നെയാണ് ആ ഒരു റെക്കോർഡ് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ അസറ്റ്, അത് നമ്മൾ പറയുന്നത് പോലെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളോ സ്വർണമോ പൊന്നോ ഒന്നുമല്ലല്ലോ. മനുഷ്യ സമ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ലാർജസ്റ്റ് പോപ്പുലേഷൻ അത് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം എന്നുള്ള പേരിൽ, അഴിമതി ഇല്ലായ്മയുടെ പേരിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഡെൻമാർക്കിനാണ് കേട്ടോ. അതുപോലെ ലോങ്സ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസിൻ്റെ റെക്കോർഡുള്ളത് ജപ്പാനാണ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം കാലം ജീവിക്കുന്ന മനുഷ്യർ, ശരാശരി ആയുർ ഈ സാധനം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ജപ്പാൻകാർക്കാണെന്നാണ് പറയുന്നത്.
1: Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
3: You're listening to Home 92.2 FM. Home is a feeling.
4: ഞാനിപ്പോൾ നമ്മുടെ ഷോ തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് വരെ ഈ ബാബു രാമചന്ദ്രൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, സുപരിചിതമായിരിക്കും. അദ്ദേഹത്തിന്റെ പേരറിയാത്തവർക്ക് പോലും അദ്ദേഹം പറയുന്ന മറ്റേ ടേം ഭയങ്കര സുപരിചിതമായിരിക്കും. അത് വല്ലാത്തൊരു കഥയാണ് എന്ന് പറയുന്ന മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ. അപ്പോൾ അദ്ദേഹം അതിനുശേഷം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വല്ലാത്തൊരു കഥ, ഭയങ്കര ഒരു റഫറൻസ് പുസ്തകം വായിക്കുന്ന പോലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ചാനലാണ് ബാബു രാമചന്ദ്രൻ്റെ ചാനൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ ആവട്ടെ, പുള്ളിയുടെ സ്റ്റഡീസ് ആവട്ടെ ഒക്കെ തന്നെ. ഇപ്പോൾ പുള്ളി ഇൻ്റർവ്യൂസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ടൊവിനോൻ്റെയും ദിലീഷ് പോത്തൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ആളുടെ ചാനലിൽ സമയം കിട്ടുമ്പോൾ ചുമ്മാ കേട്ടു കേട്ടോ. അപ്പോൾ ഈ ദിലീഷ് പോത്തൻ്റെ ഇന്റർവ്യൂ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് ആക്ച്വലി പുള്ളിക്കാരൻ പത്മരാജൻ്റെ ഒരു ഒരു ഒരു വോയിസ് ബൈറ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള വോയിസ് ബൈറ്റാണ്. പത്മരാജൻ എന്ന സംവിധായകൻ മലയാളത്തിലെ ഇതിഹാസ സംവിധായകരിൽ, ഇതിഹാസ സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്താവട്ടെ, അദ്ദേഹത്തിൻ്റെ ക്യാമറകളാവട്ടെ, അദ്ദേഹം വെച്ച ആംഗിളുകളാവട്ടെ, അദ്ദേഹത്തിൻ്റെ സംവിധാന മികവാവട്ടെ ഒക്കെ തന്നെ അത്രമാത്രം പ്രകീർത്തിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ താൻ സംവിധാനം ചെയ്ത ബഹുഭൂരിപക്ഷം സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ ഒരു സംവിധായകൻ കൂടിയാണ് പത്മരാജൻ, ഇൻക്ലൂഡിംഗ് അദ്ദേഹത്തിന്റെ അവസാന റിലീസ് ആയിട്ടുള്ള ഞാൻ ഗന്ധർവൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വാക്ക് ആ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷേ പല കലാസൃഷ്ടികളുടെയും മൂല്യം മനസ്സിലാക്കാൻ പുതിയൊരു തലമുറ ഇവിടെ പിറന്ന് വളർന്ന് വരേണ്ടതായിട്ടുണ്ടാകും എന്നുള്ള കാര്യമാണ്. സത്യമല്ലേ? കാരണം കാലഘട്ടങ്ങളെ അതിജീവിച്ച പല കലാസൃഷ്ടികളുടെയും മൂല്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുക പിൽക്കാലത്ത് കടന്നു വരുന്ന ഒരു തലമുറയായിരിക്കും. ഞാനിപ്പോൾ ഇത്രയും കഥ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാ രവിവർമ്മ, രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെയൊക്കെ മൂല്യം അക്കാലത്ത് തന്നെ വളരെ പ്രകീർത്തിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ രവിവർമ്മയുടെ ഒരു ചിത്രത്തിൻ്റെ വിലയാണ് കേട്ട് ഞെട്ടിയിരിക്കുന്നത്. ഏകദേശം 30 crore രൂപ കേട്ടോ. രാജാ രവിവർമ്മയുടെ വിഖ്യാതമായിട്ടുള്ള പെയിൻറ്റിംഗ് ലിറ്റിൽ പ്രിൻസ് ഓഫ് കറേജ് എന്ന ആ ഒരു ചിത്രത്തിനാണ് 30 crore രൂപ വിലയിട്ടിരിക്കുന്നത്. അതാ സംഭവം. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്കില്ലിനെ എപ്പോൾ വേണമെങ്കിലും പുറത്തെടുത്തോളൂ. ഒരു പക്ഷേ നാളെ നാളെ നാളെ നാളെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും നമ്മുടെ തലമുറയിൽ ആർക്കെങ്കിലുമൊക്കെ അത് വലിയ പ്രയോജനം ചെയ്തേക്കാം. എന്തു തന്നെ ആയിരുന്നാലും, എന്തു തരം കലയായിരുന്നാലും. ഓക്കെ, എന്തായാലും ഈ വിശേഷം പറഞ്ഞിരിക്കുന്ന സമയത്ത് മമ്മൂക്കാൻ്റെ 2 വർഷം മുമ്പെയുള്ള ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്, റീസെൻറ്റ് ഹിറ്റുകളിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു കണ്ണൂർ സ്കോഡ് പിന്നെയും തിരിച്ചു വരികയാണ്. അതായത് റീ റിലീസ് ഒന്നുമല്ല, കണ്ണൂർ സ്കോഡിൻ്റെ ആ ഒരു സംഘം സെക്കൻഡ് പാർട്ടുമായിട്ട് വരാൻ വേണ്ടി പോകുകയാണ്. 2023 ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച കണ്ണൂർ സ്കോഡിൻ്റെ സിനിമയ്ക്ക് 2nd part അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഒരു ശരാശരി സാധാരണ പോലീസുകാർ ഒരു കള്ളസംഘത്തെ പിടിക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു യാത്രയുടെ കഥ പറഞ്ഞ കണ്ണൂർ സ്കോഡിൻ്റെ 2nd ഒരു ക്ലാസിക്കൽ പോലീസ് സ്റ്റോറിയായിട്ട് 2026 തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹെ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: അമ്മി, എനിക്ക് പൊറോട്ട വേണം.
6: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
7: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
8: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെറ്റ് മീ.
7: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോല ഭട്ടൂര, എന്തൊക്കെ വേണം?
8: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെറ്റ് മീ റെസ്റ്റോറൻറ്റ്, 17 outlets across the UAE. The people's choice.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമാധാന കരാർ പ്രാബല്യത്തിൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. പിഎം ശ്രീയിൽ ആരോപണ പ്രത്യാരോപണം. മുല്ലപ്പെരിയാർ കേരളത്തിന് വിജയ് സർക്കാരിന്റെ വിമർശനം. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി യുഎഇ. കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ തകർത്ത് ഇംഗ്ലണ്ട്. കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. പോർച്ചുഗലിന് പിടിച്ചുകെട്ടി കോംഗോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീയിൽ കേരളത്തിൽ വിവാദം കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ചത് പിഎം ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ലെന്ന് രേഖകൾ. മാർച്ചിലും മെയ് മാസത്തിലും അനുവദിച്ച തുക പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പിഎം ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പിഎം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പിഎം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ലെന്ന് റീ ഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. പിഎം ശ്രീ പദ്ധതി ഒപ്പിട്ടാലുമില്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. തുകയ്ക്ക് പിഎം ശ്രീയുമായി ബന്ധമില്ലെന്ന് രേഖകൾ. പിഎം ശ്രീ പദ്ധതി

മായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ ബിജെപി ഡീൽ ഉയർത്തി നേരിടാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഏത് പദ്ധതിയാണോ എതിർത്തത് അതേ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മുസ്ലിം ലീഗ് മാറിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. പിഎം ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽഡിഎഫും യുഡിഎഫും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പിഎം ശ്രീ ദേശീയ നയമാണ്, നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് ടി വി കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരും. കേന്ദ്രത്തിനെതിരായി തമിഴ്നാടിന്റെ വിമർശനം. വിമർശനം വായിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൽ അവയവ കച്ചവടത്തിൽ അഞ്ചിടങ്ങളിൽ ഇഡി പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സംസ്ഥാന ബജറ്റ് നാളെ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വ്യക്തമാക്കിയ ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് വരുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കെ സുധാകരൻ എംപി നൽകിയ മാനനഷ്ടക്കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം സിജിഎം കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന് തിരിച്ചടി. ജാമ്യ ഹർജി തള്ളി. 20 വൈകിട്ട് 5 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളുകയും 2 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെ വിവരങ്ങൾ യുഎസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിൽ 14 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കും. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. ഇറാന്റെ പുനരുദ്ധാരണത്തിന് $30,000 നിക്ഷേപം. ചർച്ച തുടരുന്ന 60 ഹോർമുസിൽ ടോൾ രഹിത കപ്പൽ ഗതാഗതം. ഇറാനെതിരെയുള്ള ഉപരോധം നീക്കൽ എന്നിവ ധാരണാപത്രത്തിൽ. യുഎസ് സൈന്യം കുറച്ചുകാലം കൂടി ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് ട്രംപ്. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമെന്നും മുന്നറിയിപ്പ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുഎസ് സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഗുജറാത്തിലെ ദഹേ തുറമുഖത്ത് ഇന്നെത്തും. 62,370 മെട്രിക് ടൺ എൽ എൻ ജിയുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $78. WTI ക്രൂഡ് വില ബാരലിന് $75 യുദ്ധകാലത്ത് $114 വരെ ഉയർന്ന ഇടത്തുനിന്നാണ് വില $75 താഴ്ന്നത്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ യുകെ വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വൻ അവസരമാണിതെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 തട്ടിപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനായി VASLന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് FIR. തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോളയെന്ന സംശയം. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54 വയസ്സുകാരിക്കാണ് എബോള സംശയിക്കപ്പെടുന്നത്. പാല വലവൂർ സ്വദേശിയാണ്.
അതിനിടെ പകർച്ചവ്യാധി

0: വ്യാപനത്തിൽ കേരളം കടുത്ത ആശങ്കയില്ലെന്ന റിപ്പോർട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. 20 ജന്തർമന്ദറിൽ പ്രതിഷേധം. പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് CJP. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയതായും CJP മുഖ്യ വക്താവ്. ടെലഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിന്റേത് അതിരുകടന്ന നടപടിയെന്നും നിരോധനം ഏകപക്ഷീയമെന്നും ടെലഗ്രാം വാദിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തടയണമെന്ന ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഫിഫ ലോകകപ്പിൽ കോംഗോയ്ക്കെതിരെ പോർച്ചുഗലിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പറങ്കിപ്പടയ്ക്കായി യുവതാരം യാവോനവസ് ഗോൾ നേടിയപ്പോൾ യവാനസാണ് കോംഗോയ്ക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഇരു ടീമുകളും ഗോൾ നേടിയത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 5 മിനിറ്റിലാണ് കോംഗോ ഞെട്ടിച്ചത്. 1974 ശേഷം ഇതാദ്യമായാണ് കോംഗോ ലോകകപ്പ് കളിക്കുന്നത്. ലിയണൽ മെസ്സിക്ക് പിന്നാലെ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഗ്രൂപ്പ് എൽ മത്സരത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഖാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഖാന പനാമയെ പരാജയപ്പെടുത്തിയത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95 മിനിറ്റിൽ ഖാന വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ. 1-3 കൊളംബിയൻ ജയം. ജയത്തോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ ഒന്നാമത്. 40 കൊളംബിയ ലീഡെടുത്തു. ലൂയിസ് ഡേസിന്റെ അസിസ്റ്റിൽ ഡാനിയൽ മുനോസാണ് ഗോളടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ മികച്ച കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയതോടെ കൊളംബിയൻ പ്രതിരോധം പരീക്ഷിക്കപ്പെട്ടു. പിന്നാലെ സമനില ഗോളെത്തി. 65 കൊളംബിയയുടെ രണ്ടാം ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഹെഡറിലൂടെ കൊളംബിയ 3 ഗോളും വിജയവും സ്വന്തമാക്കി. കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി UAE സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചുകൊണ്ട് UAE മന്ത്രിസഭയുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 15 താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് UAE വിലക്കുണ്ടാകും. സാങ്കേതികവും നിയന്ത്രണപരവുമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ പുതിയ മാനദണ്ഡങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് 12 വരെയുള്ള സാവകാശം UAE മന്ത്രിസഭ പ്രമേയത്തിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ഷാർജയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര പ്രധാന റോഡുകളുടെ വികസനത്തിനായി 75 ദിർഹത്തിന്റെ വൻകിട പദ്ധതികൾ UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽകസ്മി പ്രഖ്യാപിച്ചു. 5 പ്രധാന ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നവംബറിൽ. ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മ്യൂസിക് സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ മ്യൂസിക്കൽ സ്ട്രീറ്റായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫിജേറ ഫൈൻ ആർട്സ് അക്കാദമിയിലെ ക്രിയേറ്റീവ് ടീമിനെ ഫിജേറ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി അഭിനന്ദിച്ചു.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
3: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina. For appointments call 04385 7841.
1: റോഡിലെ ഒരു ട്രാഫിക്കും സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ അറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ഒരുപക്ഷെ ഷാർജയിലോ അജ്മാനിലോ ഒക്കെ താമസിക്കുന്നവരായിരിക്കും. അവർ ദുബായിലെ അവരുടെ വർക്കും ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ സെയിൽസ് മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ ഒരു യാത്രയിൽ തന്നെയായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു ട്രാഫിക്കിൻ്റെതായിട്ടുള്ള യാത്രാ ക്ലേശം പലപ്പോഴും നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ചും ഈ ദുബായ് ഷാർജ റൂട്ട്സിലെ അല്ലെങ്കിൽ തിരിച്ച് വൈകുന്നേരത്ത് പീക്ക് ടൈംസിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും അതിന് ഒരറുതി വരാൻ വേണ്ടി പോവുകയാണ്. യാത്ര സുഗമമാകാൻ വേണ്ടി പോവുകയാണ്. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് യാത്ര. പ്രത്യേകിച്ചും ഇന്ന് ഈയൊരു ദുബായിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സമയം നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് രാവിലെ ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് തിരിച്ചുമുള്ള യാത്ര. ഒരു മിനിമം ശരാശരി ഒരു 1.5 മണിക്കൂറെങ്കിലും പലപ്പോഴും യാത്ര ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ ഒരു റെൻ്റൽ റീസൺസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഫാമിലിയായിട്ട് നിൽക്കാൻ ഒരു പക്ഷേ അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പറ്റുന്നത് ഷാർജയിലോ അജ്മാനിലോ ഒക്കെയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അത്തരത്തിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സമയം ഒരു പക്ഷേ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ പോകുന്ന സമയത്താണ്. നിങ്ങൾ ആ ട്രാഫിക്കിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു എക്സിസ്റ്റൻസ് എന്നുള്ള കാര്യം ഞാനത് മറക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ കേൾക്കുന്നതും ട്രാഫിക്കിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ ട്രാഫിക്കിനൊക്കെ അപ്പുറത്തേക്ക് ട്രാഫിക്കിനെ ക്ലിയർ ആക്കി ഏറ്റവും സുഗമമായിട്ടുള്ള യാത്ര നമുക്ക് തരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പല അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷാർജയിൽ നിന്നും ദുബായിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 3 പദ്ധതികൾ കഴിഞ്ഞ ദിവസം ഷാർജ ഭരണാധികാരി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അൽതാബുൻ ടണൽ, നൂർ റോഡ് ആൻഡ് പ്രധാനപ്പെട്ട ഹൈവേകളിലേക്ക് കണക്ഷൻസ് എന്നിവയൊക്കെ തുടങ്ങിയിട്ട് ഒരു 750 മില്യൺ ദിർഹംസിൻ്റെ ഒരു വലിയ ബൃഹത്തായ നിർമ്മാണ പദ്ധതിയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിലവിലെ റോഡിലെ തിരക്കും സമയനഷ്ടമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. സോ ഇവൻച്വലി ഈ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ കുറയും, ട്രാഫിക്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയവും കാര്യങ്ങളുമൊക്കെ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
4: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
6: Allur Polyclinic, caring for you and your family.

0: എല്ലാ ഫിഫ വേൾഡ് കപ്പ് കാലങ്ങളിലും ഇന്ത്യൻ കോളങ്ങളിൽ നിറയുന്ന ഒരു കഥ പറയട്ടെ. അതായത് ഇന്ത്യ ലോകകപ്പ് കളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും ആൻഡ് ഇന്നത്തെ ഫുട്ബോളിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും ആൻഡ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ AFF പല പ്രവർത്തികളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ കഴിഞ്ഞ ആഴ്ച സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹോമിൻ്റെ പേജിലോ എൻ്റെ ആർജെ ആസിഫ് റാവത്തോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് വന്നാൽ കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യ 2030 അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലെങ്കിലും നമ്മൾ പന്ത് തട്ടുമോ? പ്രത്യേകിച്ചും അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ 100th നടക്കുന്ന വേൾഡ് കപ്പാണ്. അതിലെങ്കിലും നമ്മൾ എത്തുമോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ കഴിഞ്ഞ 10 ഇന്ത്യൻ റാങ്കിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ടവർ, അപ്പോൾ എന്തായാലും എല്ലാ വേൾഡ് കപ്പിൻ്റെ സമയത്തും പറയും ഇന്ത്യ പങ്കെടുത്ത ഇന്ത്യക്ക് പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയിട്ട് ഷൂ ഇട്ട് കളിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് അതുകൊണ്ട് മാത്രം പങ്കെടുക്കാൻ പറ്റിയ ഒരു പറ്റാതെ പോയതാണ് 1950 വേൾഡ് കപ്പിൽ എന്നൊക്കെ എല്ലായ്പ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല സംഭവം കേട്ടോ, അത് ആക്ച്വലി ഒരു ഫേക്ക് സ്റ്റോറിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇനി അടുത്ത ലോകകപ്പ് വരുന്ന സമയത്തും ഈ കഥ പിന്നെയും വരും. 1950 ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ ഇന്ത്യൻ ടീമിന് യോഗ്യത നേടിയിരുന്നു, അത് 100% സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാത്തതിന് കാരണം ഈ പറഞ്ഞ പോലെ ബൂട്ടിട്ട് കളിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബൂട്ട് വാങ്ങാൻ കാച്ചില്ലാഞ്ഞിട്ടോ അല്ല. 1950 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിന് അവസരം ലഭിച്ചു. പക്ഷേ ടീം പിന്മാറിയതിൻ്റെ പിന്നിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ ഈ നഗ്നപാതരായിട്ട് കളിക്കാൻ അനുവദിക്കാഞ്ഞിട്ടല്ല. ഒന്നാമത്തെ റീസൺ യാത്രാ ചെലവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ സമയത്തെ ഈ വിദേശ നാണ്യത്തിൻ്റെ ക്ഷാമവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. കാരണം 1950 വേൾഡ് കപ്പ് ബ്രസീലിലാണ്, റിയോയിലാണ് സംഘടിപ്പിച്ചിരുന്നത്. അക്കാലത്ത് കപ്പലിലോ വിമാനത്തിലോ ഒക്കെ അത്രയും വലിയൊരു സംഘത്തെ എത്തിക്കുക എന്നത് കനത്ത ചെലവുള്ളൊരു കാര്യമായിരുന്നു. ഇന്ത്യക്കാണെങ്കിൽ 1947 സ്വാതന്ത്ര്യം കിട്ടി അധികകാലമായിട്ടുമില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തുക ഇതിനുവേണ്ടി നീക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ബ്രസീലിലെ സംഘാടകർ പറഞ്ഞു ഈ പറഞ്ഞ പോലെ യാത്രാ ചെലവിൻ്റെ നല്ലൊരു പങ്ക് തങ്ങൾ വഹിക്കാമെന്ന്. പക്ഷേ എന്നിരുന്നാലും ആ സമയത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബാക്കി തുക കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ടീമിനെ വിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കപ്പലിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ കാശില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ആ ടീമിനെ അന്ന് വേൾഡ് കപ്പിന് അയക്കാതിരുന്നത് എന്നാണ് സത്യം. മാത്രമല്ല ആ സമയത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ ഫുട്ബോൾ അധികൃതർ വേൾഡ് കപ്പിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒളിമ്പിക്സിനായിരുന്നു. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം അന്ന് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ അവർ പക്ഷേ ഈ പറഞ്ഞ പോലെ നഗ്നപാതരായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിഫ വേൾഡ് കപ്പ് എന്നത് ഇന്നത്തെ പോലെ അത്ര വലിയൊരു ആഗോള പ്രതിഭാസമായിട്ട് കാണാത്തതുകൊണ്ട് അന്ന് ഇന്ത്യൻ അധികൃതർ ഒളിമ്പിക്സിന് പ്രാധാന്യം കൊടുത്തു. ഇതിന് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു ചെറിയ ലോകകപ്പ്, ഇത് ഭാവിയിൽ ഇങ്ങനെ മാറുമെന്നൊന്നും അവരറിഞ്ഞില്ലല്ലോ. ആൻഡ് പിന്നെ ടീം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന പോലെ തന്നെയുള്ള തർക്കങ്ങൾ അന്നും ഉണ്ടായിരുന്നു. ടീം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആഭ്യന്തര പ്രശ്നങ്ങളും പിന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകാനും ഒരു മികച്ച ഒരു ടീമിന് ഒരുക്കാനും ഒന്നും ഫെഡറേഷന് പറ്റാതെ പോയതും ഒക്കെ ഇതിൻ്റെ റീസൺസായിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ടില്ലാതെ കളിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി, ഫിഫ വേൾഡ് കപ്പിനോടുള്ള താല്പര്യക്കുറവ്, കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തത് എന്നിവയൊക്കെ കൊണ്ടാണ് ഇന്ത്യക്ക് 1950 ഫിഫ വേൾഡ് കപ്പിൽ ലഭിച്ച ആ ഒരു സുവർണ അവസരം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് വരെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് പോലും യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല. ആൻഡ് വരും വർഷങ്ങളിലെങ്കിലും അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതം, ആക്ച്വലി അങ്ങനെ തന്നെ പറയണം, അത്ഭുതം സംഭവിക്കേണ്ടിയിരിക്കുന്നു.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന
4: ചിത്രം
3: രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
5: ഈ പയ്യന്
3: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
6: അഭിജിത് കുമാർ
3: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. June 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി സയന്റിസ്റ്റ് ആയിരുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്വഭാവ ഗുണമായിട്ട് പലപ്പോഴും പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അദ്ദേഹം ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി തൻ്റെ ടീം അംഗങ്ങൾക്ക് വീതിച്ച് നൽകുമായിരുന്നു, മറിച്ച് അതൊരു പരാജയമായി മാറുകയാണെങ്കിൽ ആ പരാജയത്തിൻ്റെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കുമായിരുന്നു. ഇത് ആക്ച്വലി ഇന്നത്തെ ഒരു സെൽഫിഷ് കോർപ്പറേറ്റ് യുഗത്തിൽ ഒട്ടും തന്നെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന്, നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മുടെ മേലധികാരികളെ, നമുക്ക് ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ എക്സിസ്റ്റൻസിന് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ്. അത്രമാത്രം കോർപ്പറേറ്റ് കോമ്പറ്റീഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈവൻ ദോ കൂടെയുള്ള മനുഷ്യരോട് മാത്രമല്ല, അല്ലെങ്കിൽ യന്ത്രങ്ങളോട് പോലും മത്സരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരു ഉത്കൃഷ്ട വ്യക്തിത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു ജേണിയിൽ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഗതികളിലൊന്നാണ് ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താതെ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയത്തിന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു റിജക്ഷന്, അതിന് അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അന്നത്തെ ദിവസം മഴ പെയ്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകത്തുകയിൽ ആരെങ്കിലുമൊക്കെ കുറ്റം പറയുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ മേലേക്കാ പഴിചാരുക, ഇതിനൊക്കെ അപ്പുറത്തേക്ക് യെസ് എൻ്റെ പ്ലാനിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത സ്റ്റെപ്പുകളിൽ എന്തോ മിസ്റ്റേക്ക് പറ്റി എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് അതിനെ മാറ്റാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാനും പറ്റും. ആ ഒരു പരാജയത്തെ മറികടന്നുകൊണ്ട് വലിയ വിജയത്തിലേക്ക് പോകാനും പറ്റും. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ആ പരാജയത്തെ ഉൾക്കൊള്ളുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി പഠിക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. ആ ഒരു മാറ്റം നമ്മുടെ തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ തന്നെ ശക്തിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നമ്മുടെ വളർച്ച ആരംഭിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഇന്ന് ആ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ വീക്കെൻഡാണ്, വെള്ളിയാഴ്ചയാണ്, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാം ഇൻഡോറിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്തോണം. ഔട്ട്ഡോറിലാണെങ്കിൽ നല്ല ചൂടാണ്, വെറുതെ ഇറങ്ങി പണി വാങ്ങിച്ചു കിട്ടല്ലേ. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേൾക്കാം, കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
10: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: are listening to Home 92.2 FM. Home is a feeling.
1: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.